നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 24 തീയതി, 2026 ജൂലൈ മാസം 8 തീയതി, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:46. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 107.5 MHz. Musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്കു പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ്. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

പറയാത്ത കാര്യങ്ങളും കേൾക്കാൻ കഴിയുന്നതാണ് ആശയവിനിമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടിവേഷണൽ ഓതർ പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്നതാണ്. അതെ, നമ്മുടെ കാതുകളെ വെറുതെ കേൾക്കാൻ മാത്രമുള്ളതല്ല, ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല, പക്ഷേ എല്ലാവരും കേട്ടില്ല. അങ്ങനെ തോന്നിയില്ലേ ഞാൻ പറഞ്ഞതായിട്ട്? ആ അതാണ്. മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക് എല്ലാവർക്കും എ വാം വെൽക്കം. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് 7 മണി വരെ നിങ്ങൾക്കൊപ്പം ഉള്ളത്. കേൾവിശക്തി കുറഞ്ഞ ആളുകളോട് നമ്മൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. കേൾവിക്കുറവ് സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ്, അത് ഉപയോഗിക്കാം. പരിഹാരമില്ലാത്ത കാര്യം എന്തിരിക്കുന്നു? എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും. ഓക്കെ, ഇതിനെപ്പറ്റി ഒരു തമാശ കഥ പറയാൻ പോകട്ടോ. കേൾവിശക്തിക്ക് തകരാറ് സംഭവിച്ച ഒരു വ്യക്തി ഒരു ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ച് നാൾ പുള്ളിക്കാരൻ ഒന്നും ചെയ്യാതെ വിട്ടു. പക്ഷേ കേൾവിക്കുറവ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായി തോന്നി തുടങ്ങിയപ്പോൾ ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിനുവേണ്ടി കുറേ പണം മുടക്കാനൊന്നും വയ്യ, ഏറ്റവും വില കുറഞ്ഞതും മതി. ഇത്തരം സംഗതികൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ ചെന്നു, വിലയൊക്കെ അന്വേഷിച്ചു. ഏറ്റവും കുറഞ്ഞ വില മുതൽ വളരെ കൂടിയ വിലയുള്ളത് വരെ ഉണ്ട്. പുള്ളിക്കാരന് ഏറ്റവും കുറഞ്ഞ മോഡൽ മതി. കടക്കാരന് എടുത്തു കൊടുത്തു. ബട്ടൺ പോലെയുള്ള ഭാഗം ചെവിയിൽ വയ്ക്കുക.

നീണ്ടു നിൽക്കുന്ന വയർ പോക്കറ്റിലിട്ടേക്കുക, അത്രേ ഉള്ളൂ കാര്യം. അല്ല, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നായി കസ്റ്റമർ. സർ, വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതല്ലേ, ഇത് വർക്ക് ചെയ്യൊന്നുമില്ല. സർ, ഇത് വച്ചിരിക്കുന്നത് കാണുമ്പോൾ ആളുകൾ ഉച്ചത്തിൽ സംസാരിച്ചോളും, അതാണ് ടെക്നിക്ക്. കേൾവിക്കുറവുണ്ട് എന്ന് പറയാതെ പറയുന്ന സൂത്രം വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേൾവിക്കുറവ് വരുന്നതുകൊണ്ടൊന്നുമല്ല. അവിടെ പ്രശ്നം ഹിയറിംഗ് പ്രോബ്ലംസ് അല്ല, ലിസണിങ് പ്രോബ്ലംസ് ആണ്, ശ്രദ്ധയില്ലായ്മയാണ്. നമുക്ക് കാതുകളുള്ളത് എന്തിനാ? ശ്രദ്ധയോടെ കേൾക്കാനാണ്. അത് ഒരു കഴിവാണ്. ഏത്? ശ്രദ്ധിച്ച് കേൾക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന കഴിവ്. ആരും പഠിപ്പിച്ചൊന്നും തരില്ല, തനിയെ മനസ്സിലാക്കി പരിപോഷിപ്പിക്കേണ്ട കഴിവാണ്. സൈക്കോളജിസ്റ്റ് കാൾ റോജേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നോ, ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആവശ്യം, അടിയന്തരമായ ആവശ്യം തന്നെ ശ്രദ്ധയോടെ കേൾക്കുന്ന കാതുകളാണ്. ഒരു രോഗിയെ എന്ന പോലെയല്ല, മനുഷ്യാത്മാവിനെ എന്ന പരിഗണനയോടെ കേൾക്കുന്ന കാതുകൾ. യെസ് ഫ്രണ്ട്സ്, തന്നെ ആരെങ്കിലും ശ്രദ്ധയോടെ കേൾക്കണം, അതിന് മറുപടി പറയണം എന്നത് ഏതൊരാളുടെയും തീവ്രമായ ആഗ്രഹമാണ്. ഈ പറഞ്ഞ ആരെങ്കിലും ആകാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അപ്പോൾ എന്തുണ്ടാകും? നമ്മളെ കേൾക്കാനും ആളുകളുണ്ടാകും. ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് ബെഡ് കോഫിയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് രണ്ട് മനോഹരമായ പാട്ടുകളാണ്. സോങ് ബ്രേക്ക് ടൈം.

0: There is a sacredness in tears. They are not the mark of weakness, but of power. They speak more eloquently than 10,000 tongues. They are the messengers of overwhelming grief, of deep contrition, and of unspeakable love.
1: കണ്ണുനീർത്തുള്ളികൾക്കുമുണ്ട് പവിത്രത. അവ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്, അല്ലാതെ ദൗർബല്യത്തിൻ്റെ അല്ല. 10,000 നാവുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് അശ്രുക്കൾ. അഗാധമായ ദുഃഖത്തിൻ്റെയും ആഴത്തിലുള്ള പശ്ചാത്താപത്തിൻ്റെയും അവാച്യമായ സ്നേഹത്തിൻ്റെയും സന്ദേശവാഹകരാണ് അവർ. മിഴിനീരിനെ ഇത്രയും മനോഹരമായി വിശേഷിപ്പിച്ചിരിക്കുന്നത് വാഷിങ്ടൺ ഇർവിംഗ് ആണ്. 18-19 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ. ചെറുകഥ, ഉപന്യാസം, ജീവചരിത്രം, ഇതൊക്കെയാണ് അദ്ദേഹം തൻ്റേതാക്കിയ മേഖലകൾ. റിപ് വാൻ വിങ്കിൾ, പിന്നെ ദ ലെജൻഡ് ഓഫ് സ്ലീപ്പി ഹോളോ, കാലത്തെ അതിജീവിച്ച ലോകപ്രശസ്തമായ ഈ ചെറുകഥകൾ ഇർവിംഗ് എഴുതിയതാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെയും ജോർജ് വാഷിങ്ടൻ്റെയും ജീവചരിത്രം എഴുതിയതും ആ തുലിക തന്നെ. ഓക്കെ, മറ്റ് പ്രസിദ്ധ സൃഷ്ടികൾ ഇവയൊക്കെയാണ്: എ ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക്, ദ സ്കെച്ച് ബുക്ക് ഓഫ് ജെഫ്രി ക്രാൻ ജെൻറ്റ്, ടെയിൽസ് ഓഫ് എ ട്രാവലർ, എ ക്രോണിക്കിൾ ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രനഡ, എസ്റ്റോറിയ, എ ടൂർ ഓൺ ദ പ്രയറീസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റാണ് ഈ ഒരു ഇൻഫർമേഷനുമായി നിങ്ങളിലേക്ക് എത്തിയത്. നമ്മൾ ഒരു മ്യൂസിക് ബ്രേക്കിലേക്ക് പോകുന്നു, ശേഷം നമ്മുടെ തേർഡ് സെഗ്മെൻറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ടു ബ്യൂട്ടിഫുൾ ട്രാക്സ്.
2: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: മറ്റ് ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ധാരാളം പരിമിതികൾ, കുറേയേറെ കുറവുകൾ കാണാൻ കഴിയും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്. ഉദാഹരണത്തിന്, ഒരു നായയുടെ ഘ്രാണശക്തി, ഗന്ധം പിടിക്കാനുള്ള കഴിവ്, അതിൻ്റെ 7 അയലത്ത് വരില്ല നമ്മുടേത്. അതുപോലെ എത്രയോ ഉയരത്തിൽ നിന്നും ഭൂമിയിലുള്ള തൻ്റെ ഇരയെ കാണുന്ന കഴുകൻ്റെ കണ്ണുകൾ നമ്മുടേതോ? ഒരു ഭാഷാപ്രയോഗം തന്നെയായി മാറിയ കഴുകൻ കണ്ണുകളുടെ അടുത്ത് വയ്ക്കാൻ പറ്റുന്നതല്ല നമ്മുടെ കാഴ്ചശക്തി. മറ്റൊന്ന്, വവ്വാലിന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന അൾട്രാസോണിക് ശബ്ദബീജികൾ നമ്മുടെ കാതുകൾക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ്. ചുരുക്കത്തിൽ, പരിണാമ പ്രക്രിയയിൽ എവിടേക്കോ എന്തൊക്കെയോ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ തൽക്കാലം ഉള്ള കഴിവുകൾ വച്ച് അത് മാക്സിമം മികച്ചതാക്കി തിരിച്ചറിവുകളുടെ ചാമ്പ്യനാവുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അല്ലേ? അതിന് ഏറ്റവും വേണ്ട സംഗതി എന്താണെന്നറിയാമോ? സാമാന്യ ബുദ്ധി അഥവാ കോമൺ സെൻസ്. എളുപ്പം നിർവചിക്കാൻ, പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റുന്നതല്ല എങ്കിൽ കൂടി ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന സംഗതിയാണ് കോമൺ സെൻസ്. പുതുമയുള്ള കാഴ്ചപ്പാടുകളാണ് ഇതിൻ്റെ ഉരകല്ല് എന്നും പറയാം. കുട്ടികളുടേതുപോലെയുള്ള നിഷ്കളങ്കതയോടെ, മുൻവിധികളില്ലാത്ത മനസ്സുമായി യാഥാർത്ഥ്യത്തെ കാണുക, സാമാന്യ ബുദ്ധിയുടെ ഡ്യൂട്ടി അതാണ്. ഓക്കെ, വ്യവസായ രംഗത്ത് പ്രചാരത്തിലുള്ള ഒരു ടേമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. നിരന്തരമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാനും ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എപ്പോഴും കസ്റ്റമേഴ്സിന് നൽകാനും വേണ്ട അന്തരീക്ഷം സ്ഥാപനത്തിലൊട്ടാകെ എപ്പോഴും നിലനിർത്തുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ അഥവാ TQMന്റെ ഉദ്ദേശ്യം. ഈ ഒരു സംഗതിക്ക് തുടക്കമിട്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നയാളാണ് എഡ്വേർഡ് ഡെമിംഗ്. വെറുമൊരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ മാത്രമായിരുന്നു ഡെമിംഗ്. കോമൺ സെൻസ് എന്ന ഒരു സംഗതി കൊണ്ട് തന്നെയാണ് ആള് മാനേജ്മെന്റ് രംഗത്ത്

0: വിസ്മയം സൃഷ്ടിച്ചത്. ഉൽപാദന മേഖലയെപ്പറ്റിയോ അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും ഒരു ധാരണയുമില്ലായിരുന്നു എഡ്വേർഡ് ഡെമിങ്ങിന്. ആ അറിവില്ലായ്മ ഒരർത്ഥത്തിൽ അനുഗ്രഹമായി മാറി. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പുതിയ ഒരു ഉൾക്കാഴ്ചയോടെ വിഷയത്തെ സമീപിക്കുകയായിരുന്നു ഡെമിങ് ചെയ്തത്. വിഷയത്തിൽ നല്ല അറിവുണ്ടായിരുന്ന പലർക്കും ഇല്ലാതെ പോയ ഉൾക്കാഴ്ച, അതായത് ട്യൂൺ ചെയ്തു വച്ചിരുന്ന ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് കാണേണ്ടത് പലതും കാണാതെ പോയി ആ എക്സ്പേർട്സ്. അവിടെ എഡ്വേർഡ് ഡെമിങ് വ്യത്യസ്തനായി. എസ് ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതും. ജീവിത അവസാനം വരെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും അറിയാനുള്ള ആഗ്രഹവും നിലനിർത്തിയ അദ്ദേഹം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നവരുടെയും മനസ്സുകൊണ്ട് അറിയുന്നവരുടെയും എണ്ണം വളരെ കുറവാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചതും ആ ഗുണമാണ്. ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച കാഴ്ചകളും അറിവുകളും മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, സ്വന്തമായി ചിന്തിക്കുന്നില്ല, സ്വന്തമായി കാണാൻ ശ്രമിക്കുന്നില്ല എന്നർത്ഥം. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ ആലോചനയ്ക്ക് സമ്മതിക്കാത്ത ശ്രദ്ധ തിരുപ്പാൻ സംഗതികളെ അവഗണിക്കുക. അതുപോലെ പുതിയ കാഴ്ചപ്പാടുകളെ മറയ്ക്കുന്ന പഴയകാലത്തിൻ്റെ മാറാലകൾ തൂത്തുകളയുകയും വേണം. ഭൂരിപക്ഷം ആളുകളുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ വിജയം എന്നുകൂടി ചിന്തിച്ചോളൂ കേട്ടോ. ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റാണ് ഈ ഒരു സൂത്രം ഷെയർ ചെയ്തത്. ഇനി മ്യൂസിക് ബ്രേക്ക് ആണ്, അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ്. സ്റ്റേ ട്യൂൺഡ്.
1: ടേൺ അപ്പ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ബെഡ് കോഫി.
1: ബെഡ് കോഫി ഇങ്ങനെ വന്ന് വന്ന് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലെത്തിയപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കഥയാണ്. ഒരു രാജാവും ഒരു സന്യാസ ഗുരുവും കഥാപാത്രങ്ങളായുള്ള ഒരു പഴയ കഥ. മഹാജ്ഞാനിയായിരുന്നു ആ ഗുരു. അദ്ദേഹം യാത്രക്കിടയിൽ വലിയൊരു സമ്പന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി. മനോഹരമായ ഭൂപ്രകൃതിയും നല്ലവരായ ജനങ്ങളെയും കണ്ടപ്പോൾ കുറച്ചു കാലം അവർക്കൊപ്പം കൂടാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പ്രസിദ്ധനായ ആ സന്യാസ ശ്രേഷ്ഠൻ തൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ച വിവരം രാജാവിൻ്റെ ചെവിയിലും എത്തി. വിവരമറിഞ്ഞ ഉടൻ തന്നെ രാജാവ് ഗുരുവിനെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് കുറച്ചു ദിവസം കൊട്ടാരത്തിൽ വന്ന് താമസിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനായിരുന്നു ഗുരുവിനിഷ്ടം. എങ്കിലും രാജാവ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ സന്യാസി സമ്മതം മൂളി. പക്ഷേ അദ്ദേഹം ഒരു നിബന്ധന വച്ചു. എന്തുണ്ടോ അത് മതി, എനിക്ക് പ്രത്യേകമായി ഒരു സംഗതികൾ ഒരുക്കരുത്. രാജാവ് സന്തോഷത്തോടെ സമ്മതിച്ചു. യാത്ര പുറപ്പെടാൻ നേരം സന്യാസി രാജാവിനൊപ്പം പേരിൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു കൂടെ. പ്രത്യേകമായി തനിക്കൊന്നും വേണ്ട എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞത് ഓർത്ത് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും ജ്ഞാനിയായ ആ ഗുരുവിനെ അതിഥിയായി കൊണ്ടുപോകാനുള്ള അതിയായ ആഗ്രഹം വഴി ആ അമ്പരപ്പിനെ മായ്ച്ചു കളഞ്ഞു രാജാവ്. കൊട്ടാരത്തിലെത്തിയ ഉടൻ ഗുരുവിന് താമസ സൗകര്യമൊരുക്കാൻ രാജാവ് ഭൃത്യരോട് കൽപ്പിച്ചു. എന്തുണ്ടോ അത് മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ രാജൻ, അങ്ങ് മറന്നോ? അങ്ങ് എങ്ങനെ ജീവിക്കുന്നോ ആ രീതി തന്നെ മതി എനിക്കും. ഭൃത്യർക്ക് കൽപ്പന കൊടുക്കുന്ന രാജാവിനോട് ഗുരുവര്യൻ പറഞ്ഞു, രാജാവിന് ഇതൊട്ടും ദഹിച്ചില്ല കേട്ടോ. ഇങ്ങേരു താൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ആളൊന്നുമല്ല, മറ്റുള്ളവരെ പോലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നയാളാണ്. ആകെ ഒരു നിരാശയൊക്കെ തോന്നി രാജാവിന്. എങ്കിലും രാജകീയ സൗകര്യങ്ങൾ സന്യാസിക്കായി ഒരുക്കാൻ ആള് ഭൃത്യരെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ രാജകൊട്ടാരത്തിൽ സകല സൗകര്യങ്ങളും ആസ്വദിച്ച് സന്തോഷത്തോടെ ഓരോ ദിവസവും ചെലവഴിച്ചു ആ ഗുരു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ജ്ഞാനോപദേശങ്ങൾ തേടാൻ രാജാവിനൊട്ട് തോന്നിയതുമില്ല. ദിവസങ്ങളിങ്ങനെ പോയി പോയി ക്ഷമ നശിച്ച് ഒരു ദിവസം രാജാവ് ഗുരുവിനോട് ചോദിച്ചു, ശരിക്കും അങ്ങും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കാതെ അവയെല്ലാം അങ്ങ് വേണ്ടുവോളം തന്നെ ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഒരു ഗുരുവിൽ കാണേണ്ട ലളിത ജീവിതം എന്ന സവിശേഷത ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് സത്യം പറയണം, ശരിക്കും താങ്കൾ ആരാണ്? ഞങ്ങൾ കേട്ടിരിക്കുന്ന മഹാജ്ഞാനിയായ ആ ഗുരു തന്നെയാണോ? അല്പം പരിഹാസം കലർത്തി രാജാവ് ചോദിച്ചു. ഇതിന് ഗുരു വളരെ ശാന്തതയോടെ തന്നെയാണ് പ്രതികരിച്ചത്, നാളെ നമുക്കൊന്നിച്ച് നമ്മൾ വന്നിടത്തേക്ക് തിരികെ പോകാം, രാജ്യാതിർത്തിയിലേക്ക്. അവിടെ ചെന്നിട്ട് ഞാനിതിന് മറുപടി പറയാം. പിറ്റേ ദിവസം രാജാവും ഗുരുവും രഥത്തിൽ കയറി അതിർത്തിയിലേക്ക് പുറപ്പെട്ടു. വന്ന പോലെ തന്നെ രാജാവിനൊപ്പം ഇരിപ്പിടത്തിലിരുന്നാണ് സന്യാസി യാത്ര ചെയ്തത്. വല്ലാത്ത ദേഷ്യം ഉള്ളിൽ തോന്നിയെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതിരുന്നു രാജാവ്. രാജ്യ അതിർത്തിയിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഇനിയും മുന്നോട്ട് പോകാമെന്ന്. എങ്ങോട്ടെന്ന് രാജാവ്? അതറിയില്ല, നമുക്ക് യാത്ര തുടരാമെന്ന് ഗുരു. സാധ്യമല്ലെന്ന് രാജാവ് തറപ്പിച്ചു പറഞ്ഞു. ഗുരു കാരണം തിരക്കിയപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി ഇവിടെ തീരുകയാണെന്നും ഒരു ലക്ഷ്യവുമില്ലാതെ ഇനിയും മുന്നോട്ട് പോയാൽ രാജ്ഞിയെയും കുമാരന്മാരെയും കൊട്ടാരത്തെയും പ്രജകളെയും രാജ്യത്തെയും ഉപേക്ഷിച്ചു വരുന്നതിന് തുല്യമാണെന്നും അതിന് താൻ ഒരുക്കമല്ല എന്നും രാജാവ് ഒരു സംശയത്തിനും ഇടയില്ലാതെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വച്ച് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നേ പറ്റൂ. അപ്പോൾ പുഞ്ചിരിയോടെ ഗുരുവിൻ്റെ പ്രതികരണം, ഇതാണ് ഞാനും അങ്ങും തമ്മിലുള്ള വ്യത്യാസം. നഷ്ടപ്പെടാൻ ഏറെയുണ്ട് അങ്ങേക്ക്, പല കാര്യങ്ങളിൽ ബന്ധിതനാണങ്ങ്. ഞാൻ സ്വതന്ത്രനാണ്, നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് അതിർത്തി വിട്ട് എവിടെ പോകാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാജൻ, എല്ലാത്തിലും ബന്ധം നല്ലത് തന്നെയാണ്, പക്ഷേ ഒന്നിലും ബന്ധനസ്ഥനാവാതിരുന്നാൽ മനസ്സുഖം ലഭിക്കും.

നമുക്ക് കിട്ടുന്നത് ആസ്വദിക്കുക, പക്ഷേ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. കിടക്കാൻ പട്ടുമെത്തയും ധരിക്കാൻ വില കൂടിയ വസ്ത്രങ്ങളും ലഭിക്കുമ്പോൾ, ഞാൻ ലളിത ജീവിതം നയിക്കുന്നവനാണ്, ഇതൊക്കെ ഉപയോഗിച്ചാൽ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ച് പരുപരുത്ത തറയിൽ കിടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കിടക്കാൻ പട്ടുമെത്ത ഇല്ലെങ്കിൽ സാധാരണ നിലത്തിനെ പട്ടുമെത്ത പോലെ ഉപയോഗിക്കുക. ധരിക്കാൻ വില കൂടിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ള വസ്ത്രം വൃത്തിയോടെ ധരിക്കുക.

പട്ടുമെത്ത പോലെ ഉപയോഗിക്കുക. ധരിക്കാൻ വില കൂടിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ള വസ്ത്രം വൃത്തിയോടെ ധരിക്കുക. അതായത്, നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്താണോ അത് ആസ്വദിക്കുക. ഈ ജ്ഞാനമേ അങ്ങയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി തിരികെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളൂ. ഇത്രയും പറഞ്ഞ് സന്യാസവര്യൻ തൻ്റെ വഴിയെ യാത്രയായി. വഡീസ്, ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഉള്ളത് ഉള്ളതുപോലെ ആസ്വദിക്കുക, ഇല്ലാത്തതിനെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വഴിയെ പോയേക്കുവാണേ. ബെറ്റ് കോഫി ആൻഡ് സുരേഷ് കാഞ്ഞിരക്കാട് വിൽ ബി ബാക്ക് ഓൺ എയർ ടുമോറോ മോർണിംഗ് ആൻഡ് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഡേ. ബൈ ഫോർ നൗ. ടേക്ക് കെയർ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 2:43. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സാപ്പ്. 11 മുതൽ 12 മണി വരെ സെല്ലുലോയിഡ്.

ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ ഫോൺ ഇൻ പരിപാടി യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 മുതൽ 3 മണിവരെ NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്. 3 മുതൽ 5 മണിവരെ വിവിദ് ഭാരതി മുംബൈ റിലേ. 5 മുതൽ രാത്രി 7:58 വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. 8 മുതൽ 9 മണി വരെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ. 9 മുതൽ 10 മണി വരെ യേശാം മസ്താനി. 10 മുതൽ 11 മണി വരെ അരികെ ഫോണിൻ പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. Musically yours.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 40 സെക്കൻഡ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പുലരി കൂടി ഈ ദിനത്തെ സംഗീത നിർഭരമായി വരവേൽക്കാൻ ശ്രോതാക്കൾ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. പള്ളുരുത്തിയിൽ നിന്നുമുള്ള പ്രിയ ശ്രോതാവ് കെ എ മേരി അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

പ്രേം നസീർ ജയഭാരതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിക്കുറിശി സുകുമാരൻ നായർ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന എന്നിവ നിർവഹിച്ച് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉർവശി ഭാരതി. ഈ ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ, ബി വസന്ത എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം വി ദക്ഷിണമൂർത്തി. കെ എ മേരി തിരഞ്ഞെടുത്ത ഇന്നത്തെ ഗാനങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിവിധ ഗായികമാരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേൾക്കുന്നത്. എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പ്രേം നസീർ, ശാരദ, സുജാത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1973 പുറത്തിറങ്ങിയ ഭദ്രദീപം എന്ന ചിത്രത്തിനു വേണ്ടി ബി വസന്തയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി ഗാനശില്പികൾ വയലാർ രാമവർമ്മ, എം എസ് ബാബുരാജ്.

ഐ വി ശശി സംവിധാനം നിർവഹിച്ച് 1978 പുറത്തിറങ്ങിയ ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. വിവാഹ വാർഷിക ദിനത്തിൽ മന്ത്രകോടിയെടുത്ത് മകനും ഭർത്താവിനുമൊപ്പം അമ്പലത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ഭാര്യ. പക്ഷേ അവരെ കാത്തിരുന്നത് ഭർത്താവിന്റെ മരണവാർത്തയും. വർഷങ്ങൾക്ക് ശേഷം കഥ തുടരുമ്പോഴേക്കും ചിത്രം ഒരു ക്രൈം ത്രില്ലറായി മാറുന്നു. പ്രേം നസീർ സി എ ഡി ഉദ്യോഗസ്ഥനായി അഭിനയിച്ച് 1972 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മന്ത്രകോടി. ഈ ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:35 സ്വാഗതം കൊച്ചി. തുടർന്ന് കേൾക്കാം പള്ളുരുത്തിൽ നിന്നും കെ എ മേരി അയച്ചു തന്ന പി ജയചന്ദ്രൻ പാടിയ യുഗ്മഗാനങ്ങളുമായി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക്

0: ന്യായാലയെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരുനേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939638750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനു പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.

0: പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
1: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. യുഎസിന്റെ നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ ജൂൺ 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685 ആയി. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: News, views, entertainment.
3: This is
2: Rainbow FM 107.5. Musically yours.
4: ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. പള്ളുരുത്തിൽ നിന്നുമുള്ള പ്രിയ ശ്രോതാവ് കെ എ മേരി അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

എ ബി രാജ് സംവിധാനം ചെയ്ത് വിൻസെന്റ് ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1977 പുറത്തിറങ്ങിയ ഭാര്യ വിജയം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ടി ആർ രഘുനാഥ് സംവിധാനം നിർവഹിച്ച് 1974 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അങ്കത്തട്ട്. പ്രേം നസീർ, വിജയശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി പാടിയിരിക്കുന്നു പി ജയചന്ദ്രൻ, പി മാധുരി.

0: രാഘവൻ, സുമിത്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1974 പുറത്തിറങ്ങിയ നഗരം സാഗരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്ന പ്രിയ ശ്രോതാവ് പള്ളുരുത്തിയിൽ നിന്നുമുള്ള കെ എ മേരി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: സ്വാഗതം കൊച്ചി കേട്ടോണ്ടിരിക്കുകയാണോ?
1: അതെ, കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഹാപ്പി ആയോ?
1: ഹാപ്പി ആയി, ഒരുപാട് സന്തോഷം.
0: ഓക്കെ, പറയൂ, പിന്നെന്താണ് വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഹസ്ബൻഡ്, രണ്ട് പെൺകുട്ടികള്.
0: ഓക്കെ,
1: അതാണ് എന്റെ കുടുംബം.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്?
1: ഹസ്ബൻഡിന്റെ പേര് ജേക്കബ്.
0: ജേക്കബ്.
1: പെൺകുട്ടികളുടെ പേര്? പെൺകുട്ടികളുടെ പേര്, മൂത്തകള് ജയ്മോള്, രണ്ടാമത്തെ ആള് നീനു.
0: മീനു, നീനു.
1: നീനു,
0: നീനു. ശരി ശരി ശരി.
1: പിന്നെ അഞ്ച് പേരക്കുട്ടികളും ഉണ്ട്.
0: ഓ, ഓക്കെ. അപ്പൊ സ്വാഗതം കൊച്ചി സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടല്ലോ അല്ലേ?
1: സ്ഥിരമായിട്ട് കേൾക്കണാണ്, പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും കൊറേ നാളുകളായി കേട്ടോണ്ടിരിക്കുന്നേന്.
0: പിന്നെ ഇന്നത്തെ പാട്ടുകൾ പി ജയചന്ദ്രന്റെ പാട്ടുകളാണ്. എന്താണ് പി ജയചന്ദ്രന്റെ പാട്ടുകളോട് ഒരു പ്രിയം?
1: എനിക്ക് ഭാവഗായകന്റെ ഗാനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഗാനങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ച് എഴുതിയത്.
0: ഓക്കെ, പക്ഷെ നല്ല രസമുള്ള പാട്ടുകളാണ് കേട്ടോ. സാധാരണ പി ജയചന്ദ്രന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള, നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പാട്ടുകളല്ലാതെ തന്നെയുള്ള, എന്നാൽ നല്ല പാട്ട്.
1: അതെ,
0: മനഃപൂർവ്വം അത്തരം പാട്ടുകൾ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലേ അധികം
1: അങ്ങനെ?
0: അതിൽ തന്നെ യുഗ്മഗാനങ്ങളാവുമ്പോ ഒരു എല്ലാവരും ഒരു നീതി പാലിച്ചിട്ടുണ്ട്, എല്ലാവരും ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും കൂടി പറയണല്ലോ. ഓക്കെ, പിന്നെന്താണ്?
1: പിന്നെ അങ്ങനെ പോണു. ഹസ്ബൻഡാണ് എനിക്ക് ഈ പാട്ടുകളൊക്കെ എഴുതി അയക്കാനുള്ള പ്രചോദനമൊക്കെ തന്നെ. ഇപ്പോഴും
0: ഹസ്ബൻഡാണ്
1: പോസ്റ്റ് ചെയ്തൊക്കെ തന്നെ. ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന് പാട്ട് ഒരുപാട് ഇഷ്ടാ.
0: ഓക്കെ, അപ്പൊ റേഡിയോ കേൾക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചാണോ?
1: ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഇവിടെ, പിള്ളേര് അവരുടെ വീട്ടിലാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജേക്കബ് സാർ എന്തെങ്കിലും സംസാരിക്കാൻ? കുഴപ്പമില്ല, എന്തായാലും എല്ലാവിധ പിന്തുണയും അല്ലേ ജേക്കബ് സാറിന് പറഞ്ഞു.
1: പിന്തുണ എനിക്ക് എപ്പോഴും തരും, പുള്ളിക്ക് ഇഷ്ടമാണ് പാട്ട്. രണ്ടുപേരും കൊണ്ട് കേട്ടിരിക്കുന്നെ.
0: ഓ, പഴയ പാട്ടുകളാണോ രണ്ടുപേരും കൂടുതലും കേൾക്കുക?
1: പഴയ പാട്ടുകൾ, പഴയ പാട്ടുകൾ. പുതിയ പാട്ട് ഇഷ്ടമാണ്, എന്നാലും പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തത്? നല്ല പണിയെടുത്തിട്ടുണ്ടല്ലോ.
1: ആ കൊറേ, രണ്ടു മൂന്ന് ദിവസം, മൂന്നാല് ദിവസം വിളിച്ച് യൂട്യൂബിൽ നോക്കി, അവിടെ ഇവിടെ നോക്കി, രചനയും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ചെയ്തതാ. പിന്നെ ഈ പാട്ടുകളൊക്കെ നമുക്ക് ഒത്തിരി അറിയാവുന്നതാണല്ലോ. ആ, അപ്പൊ അങ്ങനെയൊക്കെ അറിയാവുന്ന പാട്ടുകളാകുമ്പോ എഴുതിയതാ, ഇഷ്ടമുള്ള പാട്ടുകള്.
0: ഓക്കെ, പിന്നെ രണ്ടുപേരി പാട്ട് ഒന്ന് മൂടി നോക്കിയാലോ?
1: അയ്യോ, തൊണ്ട നല്ല സുഖത്തിലല്ല. മോള് പാട്ടൊക്കെ വീട്ടില് മോളി പാട്ട്
0: പിന്നെന്താ, അത്രയും മതി, ധാരാളം മതി.
1: വെറുതെ രണ്ടുപേരി.
0: ഓക്കെ.

0: കലക്കിയല്ലോ, ഇതാണോ തൊണ്ട മോശാന്നൊക്കെ പറഞ്ഞത്?
1: തൊണ്ട മോശമായിട്ട് ഇരിക്കുന്നു സംസാരിക്കുമ്പോ തന്നെ എനിക്കറിയാൻ
0: ഏയ്,
1: പറ്റും
0: ഇത്
1: എന്തോ ഇപ്പൊ.
0: പ്രൊഫഷണൽ ആയിട്ടുണ്ട്. പാടാറുണ്ടോ അങ്ങനെ വേദികളിലൊക്കെ? പാടുവോ?
1: ഇവിടെ എവിടെയും പാടൂല, വീട്ടിൽ മാത്രം
0: ആ,
1: മാത്രം.
0: ഇനിയിപ്പൊ ലോകം മുഴുവൻ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പൊ എല്ലായിടത്തും പാടേണ്ടി വരുന്ന എനിക്ക് തോന്നണേ. പി സുശീലയാണോ ഇഷ്ടപ്പെട്ട ഗായിക?
1: ആണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള
0: ആ,
1: ഗായിക.
0: ഞാൻ ഓർത്തു, പി സുശീലയുടെ പാട്ടാണെങ്കിലും പാടിയപ്പോ ഒരു എസ് ജാനകി സ്റ്റൈലിലാണ് പാട്ട് വന്നതെന്ന്.
1: തന്നെ ഇഷ്ടമുണ്ട്, പക്ഷെ എസ് ജാനകി കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക്.
0: ഓ, അതാ പാട്ട് കേട്ടാലും അറിയാതെ.
1: ഓ
0: സൂപ്പർ ആയിട്ടോ, അടിപൊളിയായി.
1: ആ
0: ഇനിയിപ്പോ എല്ലായിടത്തും ഇതുപോലെ പാടാൻ പറ്റട്ടെ. ഓക്കെ
1: താങ്ക് യു സാർ.
0: ഓക്കെ, ഇന്നത്തെ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ആ ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, പറയട്ടെ.
0: ആ
1: എന്റെ കുടുംബത്തിന്, എന്റെ ജയിക്കപ്പെട്ടനും
0: ആ
1: എന്റെ കുടുംബത്തിന്, പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അമ്മായിയുടെ മോള് പുഷ്പി ആന്റണി, അവരെപ്പോഴും സ്വാഗതം വെച്ച് കേൾക്കുന്നതാണ്. എന്റെ ഒരു സാറുണ്ട്, എന്റെ സുധീര സാറിന്റെ ജോലി ഉണ്ടായിരുന്നാണ് എനിക്ക്. അപ്പൊ ആ സാറിന്റെ സാജിത മാഡം, തമീം സാറും, അവർ രണ്ടുപേരും, പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ചഞ്ചല ചേച്ചി, ജലജിത് ചേച്ചി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: നീണ്ട ഡെഡിക്കേഷൻ ആണ്.
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും,
0: ഓക്കെ,
1: നിലയത്തിലെ എല്ലാ ആർജ്യമാർക്കും നല്ല അവതരണമാണ് എല്ലാവരുടെ.
0: ഓക്കെ, താങ്ക് യു.
1: പ്രത്യേകിച്ച് സാറിന്റെ നല്ല അവതരണം കേട്ടാ. താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ഒരു നീണ്ട ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇവരെല്ലാവരും അല്ലെ, എല്ലാരും കേൾക്കണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ.
1: എല്ലാരും കേൾക്കുന്നുണ്ട്, പറഞ്ഞ ആൾക്കാരെല്ലാം കേൾക്കുന്നുണ്ട്.
0: അപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാണും. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് കത്തയച്ചതിൽ സന്തോഷം, നേരിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം, ഒരു മനോഹരമായ പാട്ട് രാവിലെ തന്നെ ലൈവായി കേൾക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കത്തെഴുതു കേട്ടോ. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിനോടും കുട്ടികളോടും ഒക്കെ അന്വേഷണം പറയൂ, പേരമക്കളോടൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇന്നത്തെ പി ജയചന്ദ്രന്റെ യുഗ്മഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് തിരഞ്ഞെടുത്തയച്ച കെ എ മേരിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. കൂട്ടത്തിൽ മനോഹരമായ ഒരു ഗാനവും. സ്വാഗതം കൊച്ചി തുടരുന്നു.

കരിങ്കൽ തൊഴിലാളിയായ വാസു, ഒറ്റാന്തടിയായി ജീവിക്കുന്ന മൂകനായ വാസുവിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി അഭയം തേടി കടന്നുവരുന്നു. മധു, നന്ദിത ബോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പി ചന്ദ്രകുമാരന്റെ സംവിധാനത്തിൽ 1979 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു എനിക്ക് ഞാൻ സ്വന്തം. ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ശ്യാം. സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1976 പുറത്തിറങ്ങിയ പിക് പോക്കറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

ശ്രീവിദ്യ, സീമ, രവികുമാർ, ജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബേബി സംവിധാനം ചെയ്ത് 1979 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അനുപല്ലവി. ഈ ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത് അംബിക, കൃഷ്ണചന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1979 പുറത്തിറങ്ങിയ ലജ്ജാവതി എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീലയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി വരികൾ അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8:30 45 സെക്കൻഡ്. സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ആദ്യമായി KCB നിന്നുള്ള ഒരു അറിയിപ്പാണ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ പൈനുങ്കൽപ്പാറ, കാരക്കാട്ടുകുന്ന്, ഏലിയാംകുന്ന് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പാലാരിവട്ടം ജംഗ്ഷൻ, PJ ആന്റണി റോഡ്, ന്യൂ കളവത്ത് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയും തേവര സെക്ഷൻ പരിധിയിൽ ശാരഥി ലൈൻ, പോലീസ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈദ്യുതി മുടങ്ങും എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്.

ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗക്കാരെയും പരിഗണിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. കേരള അഥവാ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച 18 മാസത്തെ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ, കേരള നഴ്സസ് കൌൺസിൽ നൽകുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ്. ശാരീരിക വൈകല്യമുള്ളവർ അർഹരല്ല. യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം നാളെ രാവിലെ 11 അട്ടപ്പാടി MRSൽ നടക്കുന്ന വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം. ഫോൺ നമ്പർ 0492 253 45 നമ്പർ ഒരിക്കൽ കൂടി 0492 25 33 47. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും എന്നറിയിച്ചിട്ടുണ്ട്. SSLCയും സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491254 92 96 0491254 2 96 6. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ നഴ്സ് തസ്തികയിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. SSLCയും സർക്കാർ അംഗീകരിച്ച ആയുർവേദ നഴ്സ് ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491254 2 96 6.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുട്ടനാട് ക്യാമ്പസായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതകൾ AICTE മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യം വഹിച്ച അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം www.recruit.kusat.ac.in.

സ്ട്രേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി ഈ മാസം 15 വരെ അപേക്ഷിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. യോഗ്യത പ്ലസ് ടു. മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള ഗ്ലോബൽ അക്കാദമി ആൻഡ് പ്രൊഫഷണൽ കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9847-8868-28. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847-8868-28.

അസാപ് കേരളയുടെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. ലക്കിടി കൂട്ടുപാത മൈ ജിം ഫിറ്റ്നസ് ഹബിലാണ് പരിശീലനം നൽകുന്നത്. 18 വയസ്സ് പൂർത്തിയാകണം. അടിസ്ഥാന യോഗ്യത +2. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVT Level 4 സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 67. നമ്പർ ഒരിക്കൽ കൂടി 9495 999 6 6 7.

0: 25-ാമത് ഇടുക്കി ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ രാവിലെ 10:30 മുൻപായി വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ എത്തിച്ചേർന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിര താമസമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. മത്സരാർത്ഥികൾ സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ UID നമ്പറും തിരിച്ചറിയൽ രേഖയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 85 47 42 41 41. നമ്പർ ഒരിക്കൽ കൂടി 85 47 42 41 41.
1: Catch the rain. बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं.
2: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
3: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
4: Blast your mornings with blistering music. Sawari time.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 6 സെക്കൻഡുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബെഡ് കോഫിയിൽ സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ മോട്ടിവേഷനായിട്ടുള്ള കുറേ നല്ല വാക്കുകൾ കേട്ടു. സ്വാഗതം കൊച്ചിയിൽ മെലഡിയസ് ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടു. ഇപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ തിരക്കുകളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ മിക്കവാറും കുറേ പേർ യാത്രയിലായിരിക്കും. ജോലിസ്ഥലത്തേക്കോ കോളേജിലൊക്കെ ഉള്ള യാത്ര എന്തായാലും ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം റെയിൻബോയിലിപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ. വിളിക്കേണ്ട നമ്പർ 04842 42 81 01, 04842 42 81 01.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടുന്നാണ്?
1: എന്റെ പേര് സുശീല അശോകൻ, ഞാൻ ചിലവന്നൂർന്ന് വിളിക്കുന്നു. ചിലവന്നൂർന്ന് കേട്ടിട്ടുണ്ടോ?
0: ചിലവന്നൂര് ഇല്ല, എവിടെയായിട്ട് വരും?
1: ആ, നമ്മുടെ വൈറ്റിലേക്കും കടവന്ത്രയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലം.
0: ഓ, ശരി ശരി ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോ
1: ഇന്ന് ഞാൻ വിളിച്ചത് എന്താന്നാ, ഇത് എന്റെ ചേച്ചിയുടെ മോളുടെ കുട്ടിക്ക് കല്യാണമാണ്. ആര്യ എന്നാണ് പെണ്ണിന്റെ പേര്.
0: ഓക്കെ.
1: ചെക്കന്റെ പേര് ജിജി ലാൽ.
0: കേട്ടില്ല,
1: ജിജി ലാൽ.
0: ജിജി ലാൽ.
1: അപ്പൊ ഇന്ന് എട്ടരക്ക് വലിയ അമ്പലം ത്രിപൂർണേത്രി ക്ഷേത്രമില്ലേ, അവിടെ വെച്ച് കെട്ടി നടക്കണേ. ഇപ്പൊ
0: നടന്നോണ്ടിരിക്കാണ്, അപ്പൊ ലൈവ് ആണ്.
1: അപ്പൊ അവർക്ക് അവരെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ടിടണം.
0: ഓക്കെ, ഏത് പാട്ടാണ്?
1: കല്യാണ പല്ലക്കിലേലിപ്പോയി നിന്നെ കാണാനെത്തിയ മണവാണ്.
0: ഓ, കല്യാണത്തിന്റെ ഒരു വൈബിന് പറ്റിയ പാട്ടല്ലേ. അപ്പൊ എന്താ, നമ്മളെന്താ കല്യാണത്തിന് പോവാതിരുന്നത്?
1: പോണം, പോകാൻ ഒരുങ്ങനെ. അമ്മ,
0: ഓക്കെ,
1: ആങ്ങള, ആങ്ങളുടെ ഭാര്യ, എല്ലാരും കൂടെ പോകണൊക്കെ തന്നെ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: കെട്ടിന്റെ സമയത്ത് അങ്ങോട്ട് എത്താൻ പറ്റൂല, അതുകൊണ്ട് അവർക്ക് എത്തുക നടക്കട്ടെ. അമ്പലത്തിന്റെ ഒരു ടൈമിലെല്ലാം അവിടെ നടക്കുള്ളൂ.
0: അതെ അതെ അതെ അതെ. ഓക്കെ, അത് അവര് കെട്ടൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് സമാധാനമായിട്ട് ചെല്ലാം.
1: ഒന്ന് സമാധാനമായിട്ട് അമ്മേനൊക്കെ കൊണ്ടുപോകുമ്പോ ഇത്തിരി വൈകല്ല.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇറങ്ങാനുള്ള ധൃതിയിലാണ് അല്ലേ?
1: ധൃതിയിലാണ്.
0: ഓക്കെ, എല്ലാവരും റെഡി ആയി കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: ഓക്കെ, ഇത് നമുക്ക് അവിടുന്ന് ഒരുപാട് ദൂരം ഇല്ലല്ലോ അല്ലേ, പൂർണ്ണത്രയ ക്ഷേത്രം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ എന്നാ പാട്ട് വെക്കട്ടെ? ഓക്കെ, അപ്പൊ ആര്യയ്ക്കും ജിജിലാലിനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ. ഓക്കെ, അപ്പോ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കും. ഇന്നിപ്പോ എന്തായാലും കല്യാണ തിരക്കൊക്കെ അല്ലേ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നൊരു യാത്രയിൽ ഇനി വീണ്ടും വിളിക്കും. അപ്പൊ നമുക്ക് യാത്രാ വിശേഷങ്ങളൊക്കെ കൂടുതൽ പങ്കുവെക്കാം കേട്ടോ.
1: ഓക്കെ,
0: ഓക്കെ, താങ്ക്.

you for calling. ഓക്കെ, അങ്ങനെ ഇന്ന് വിവാഹിതരാകുന്ന ആര്യയ്ക്കും ജിജിലാലിനുമാണ് സവാരി ടൈമിൽ ഇന്നത്തെ ആദ്യത്തെ സോങ്. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേൾക്കാം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: This is Rainbow FM 107.5. Musically yours.

0: வணக்கம் முந்திரி.
1: ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ്, സവാരി ടൈമിന്റെ സമയമാണ്. യാത്രയിൽ ആരോടെങ്കിലും ഒന്ന് മിണ്ടാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പാട്ടുകൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റും 40 സെക്കൻഡുമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അപ്പോൾ ഇന്ന് കേരളത്തിലെ 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. എറണാകുളം ജില്ലയിലൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ രാവിലെ മുതൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴയ്ക്കിടയിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. സോ നമ്മളെല്ലാവരും മിക്കവാറും യാത്രയിലായിരിക്കും. നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് പറയാൻ വേഗം വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 0484242810. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സവാരി ടൈമിൽ സർപ്രൈസായി ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു വെരി വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്. ലിവിംഗ് ലെജൻഡായ ഇന്ത്യൻ ഇന്റർനാഷണൽ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ് 2004 സ്ഥാപിച്ച വിമൻസ് ലോങ് ജമ്പിലെ നാഷണൽ റെക്കോർഡ്, 22 വർഷമായി അൺബീറ്റനായി നിന്ന ആ റെക്കോർഡ് മറികടന്ന ആൻസി സോജനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമായി ഹാറ്റി കൺഗ്രാചുലേഷൻസ്. ഇപ്പോ പ്രാക്ടീസ് ഷെഡ്യൂൾ തിരക്കുകളിലായിരിക്കും അല്ലേ?
1: ഓക്കെ
0: മാം, ഞാനൊരു ഇപ്പോ നമ്മളൊരു കേരളത്തിലൊരു കൊച്ചു ഗ്രാമമായിട്ടുള്ള ഒരു നാട്ടികയിൽ നിന്നാണ് ഇന്ന് 2026 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 7-ാമത്തെ ദൂരത്തിലേക്ക് മാഡത്തിന്റെ ഈ ജയന്റ് ലീപ്, ആ ജേണി ഇപ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
1: ആ ഒരു ജയന്റ് ലീപ്പിന് വേണ്ടിട്ട് നമ്മളെടുത്ത ഹാർഡ് വർക്ക് അതിലൊരു എന്താ പറയാ അതിന്റെ ഒരു ഫലം കൂടിയാണ്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റങ്ങൾ എന്താ പറയാ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് സച്ചീവ്മെന്റ് പറഞ്ഞ പോലെ വഴിവെച്ചിരുന്നു. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ആണ് അതിലൂടെ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. അഞ്ജു മാമിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് 22 വർഷം പഴക്കമുള്ളതാണ്. അപ്പോ അതൊരു ആ ഒരു ജമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക
0: ഹലോ

हेलो हेलो ഓക്കെ, എന്തായാലും ഒരു എന്തോ ഒരു ടെക്നിക്കൽ ഒരു റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ മാം ഒരുപാട് പ്രാക്ടീസിൻ്റെ തിരക്കിലുമാണ്. പക്ഷേ ഇപ്പോൾ എന്തൊരു റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണമാണ് നമുക്കിപ്പോൾ കട്ടായി പോയത് എന്നാണ് നമുക്ക് കരുതുന്നത്. ഓക്കെ, എന്തായാലും മാമിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനി നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ പ്രോഗ്രാം, നമ്മുടെ മൊമെൻറ്റ്സ് വിത്ത് റെയിൻബോയിൽ മാഡത്തിനുമായി നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ മലയാളികൾക്ക് വലിയ അഭിമാനമായി തീർന്ന ഒരാളാണ് നാൻസി സോജൻ. 7 മീറ്റർ ജമ്പ് ചെയ്യണം എന്നാണ് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, തൊട്ട് പുറകിൽ തന്നെ ഇനി ഏഷ്യൻ ഗെയിംസും വരുന്നുണ്ട്. സോ നാൻസി സോജൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ പേരിൽ നേരുകയാണ്. നമുക്കിനി മറ്റൊരു ഇൻ്റർവ്യൂ പരിപാടിയിൽ അവരുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നാണ് കരുതുന്നത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാണ്, എവിടുന്നാണ്?
1: ഞാൻ ആലുവ.
0: ആ,
1: എൻഎഡി ആലുവ.
0: എൻഎഡി എന്നാണ്?
1: ജമീല ഹംസ.
0: ജമീല ഹംസ.
1: ആ,
0: ഓക്കെ. എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷങ്ങള്.
0: ഇപ്പൊ
1: ബുദ്ധിമുട്ടൊക്കെ വന്ന്.
0: അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റി?
1: പനി
0: ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. എല്ലായിടത്തും പനി ഇങ്ങനെ ഓടിച്ചാടി നടക്കാണ്. അത് പലതരം പനികളാണ്. എന്റെ പേര് രതീഷ്, രതീഷ് കുമാർ. ഓക്കെ, സ്വാഗതം കൊച്ചി. കേട്ടോ, രാവിലെ എല്ലാ ദിവസവും എപ്പോ തുടങ്ങും? ഓക്കെ,
1: വേറെ ഒന്നും കാണാൻ ആഗ്രഹമില്ല. ടിവി വെച്ചാലേ നമുക്ക് എല്ലാം നടക്കുമല്ലോ.
0: അതെ അതെ അതെ അതെ.
1: കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാ. ഞാൻ എഴുതിയൊക്കെ വെക്കും.
0: പാട്ടുകളോ?
1: പാട്ടുകള് നല്ല പാട്ടൊക്കെ വരുമ്പോ എഴുതി വെച്ചിട്ട് പിന്നെ ഞാൻ ഫോണിൽ അടിച്ചെടുക്കും.
0: ഓ, കൊറേ റിസർച്ച് ഇതിന്റെ പുറകിൽ നടത്തുന്നുണ്ടല്ലോ അല്ലെ? കൊറേ പണിയെടുക്കണ്ടല്ലോ.
1: ഫോണിൽ അടിച്ചെടുക്കും, അപ്പൊ എഴുതിയെടുക്കാൻ പറ്റൂല. ഞാൻ എല്ലാ പ്രധാന കാര്യങ്ങളൊക്കെ എഴുതും. ബെഡ് കോഫി, ഭാഷിതം, ബിംബാശകലം, അതൊക്കെ എഴുതാൻ പറ്റും.
0: ഓ, ഇതൊക്കെ നോട്ടായിട്ട് നമ്മള് എഴുതിയെടുക്കാണ്.
1: ഗ്രൂപ്പിലോട്ടൊക്കെ ഇട്ടു കൊടുക്കും.
0: നിങ്ങളെ
1: ക്ഷമാദിന് പറഞ്ഞല്ല?
0: അതെ അതെ,
1: ക്ഷമാദിനത്തിന് ഞാൻ അങ്ങോട്ട് ഇട്ട് ഓരോ ഗ്രൂപ്പിലോക്കും.
0: ഓ,
1: നമുക്കൊരു മനസ്സിന് സുഖം കിട്ടും. നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ നമുക്ക് ആളില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ല.
0: ഹസ്ബൻഡ്
1: വണ്ടി ഓടിക്കലാണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ ആളെ എവിടെയാ വണ്ടി ഓടിക്കുന്നത്?
1: കോമ്പാറയില്.
0: ഓ, ആ എൻഎഡി കോമ്പാറ തന്നെയാണ്.
1: എൻഎഡി കോമ്പാറയില്.
0: ഓക്കെ.
1: മോന് കൺസ്ട്രക്ഷന്റെ വർക്കാ. രണ്ട് പെൺകുട്ടികളും ഒരു മോനും.
0: ഓക്കെ ഓക്കെ. അപ്പോ
1: എല്ലാ പരിപാടികളും നല്ലതാണ് സാറേ. കേട്ടിരിക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് പോകുമ്പോ എല്ലാം
0: മറക്കും. നമുക്കൊരു ഒരു അടുത്ത സുഹൃത്തിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ അല്ലേ?
1: ആ, ഒരു ഫ്രണ്ടാണ് നമ്മടെ. ഈ ലോകത്തൊക്കെ പോണേലൊക്കെ എത്രയും നല്ലതായത്. ഈ ലോകത്തൊക്കെ ഒന്നും പോണേലൊക്കെ എത്ര നല്ല കൂട്ടുകാരിയായി.
0: തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ പാട്ടുകളൊക്കെ സ്ഥിരമായി പണ്ട് പഴയ പാട്ടുകളാണോ? ഓ,
1: പാടാറുണ്ട്.
0: എന്നാ പിന്നെ രണ്ടുപേരി പാട്ട് പാടൂ.
1: ഞാനെന്നാ പാടിക്കോട്ടെ.
0: പാടൂ.
1: മധ്യവേനലവതിയായി തോർമകൾ ചിത്ര

0: മനസ്സിൻ കാലടികൾ. അത് നിലക്കാത്ത തലമുറങ്ങൾ.
1: ആ കലക്കിയല്ലോ, സൂപ്പറായി.
0: ആ പിന്നെ ഒരു പാട്ടുകൂടി പാടിക്കോട്ടെ സാറേ.
1: ആ പാടിക്കോളൂ.

0: എന്നെ തേടിക്കൊണ്ടെന്റെ ഒന്നിലോടി വന്നു.
1: അപ്പൊ ഗായികയാണ്
0: ആ
1: അല്ലേ?

0: ഹലോ ഹലോ ഹലോ,
1: ആ ഹലോ ഹലോ,
0: അപ്പൊ ഒരു
1: ഇതെന്താ?
0: ഗായികയാണല്ലേ?
1: ആ ഗായികയാണ്. എന്നെ
0: പിന്നല്ല.
1: ഗായിക എന്നാ വിളിക്കണേ എല്ലാവരും? കല്യാണത്തിന്റെ ഹോളി പോയപ്പോ ഞാൻ പാട്ട് പാടി.
0: ഒരുപാട്
1: ആ
0: ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു,
1: ആ ആ
0: ഒരുപാട്
1: ഫാൻസ് ഒക്കെ
0: ആരാധകരുണ്ട്,
1: ഉണ്ട്,
0: ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു.
1: ആരാധകരൊക്കെ ഉണ്ട്. പിന്നെ റേഡിയോന്റെ ഗ്രൂപ്പിലുണ്ട്, ഞാൻ സജീവാതിര്യം ഗ്രൂപ്പില്
0: ഓ ഓക്കെ ഓക്കെ.
1: എന്നെ ചേർത്തിട്ടുണ്ട്. അതിലും 3 പരിപാടി ഞായറാഴ്ച ഉണ്ടല്ലോ.
0: അതെ അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: ഇപ്പൊ ഏതെങ്കിലും പുതിയ പാട്ട് വെച്ചോ.
0: നമുക്ക് നേരത്തെ ഒരു പാട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ അല്ലേ, ഇനിയും ഇതൾ ജോഡി എന്നുള്ള
1: ഇനിയും
0: പാട്ട്
1: ഇതൾ
0: അല്ലേ.
1: ജോഡി ഉണരും. ആ
0: ഓക്കെ,
1: എനിക്ക്
0: അപ്പൊ നമുക്ക്
1: ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ടിലേക്ക് പോവാം. ഇനി ഒരു
1: ആ
0: ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ, അപ്പൊ നമ്മൾ കൂടുതൽ
1: ആ
0: പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ
1: അവിടെ
0: പറയാം.
1: എല്ലാ ആർജിമാരെ എന്റെ അന്വേഷണം പറയണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ
0: ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ,
1: എന്നാ ശരി.
0: ശരി കേട്ടോ. ഓക്കെ
1: ആ ആ
0: ഓക്കെ.
1: ആ

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ്, സവാരി ടൈമിന്റെ സമയമാണ്. വിളിക്കാനുള്ളവർ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810101 0484242811. നമുക്ക് സവാരി ടൈമിൽ അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ തിരുവനന്തപുരം, ശ്രീലത.
0: ഓക്കെ, എന്താണ് വിശേഷം? ഇപ്പോൾ യാത്രയാണോ, യാത്ര ചെയ്യാൻ പോവുകയാണോ?
1: ആ, യാത്ര ചെയ്ത് ഇന്നലെ ചെയ്ത് ഇന്ന് പോവാൻ റെഡി ആവുമോ?
0: ഓക്കെ, എങ്ങോട്ടേക്കാണ് യാത്ര?
1: പിന്നെ കിളിമാനൂര്.
0: കിളിമാനൂര് അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലേ, നമ്മുടെ ആപ്പിലായിരിക്കും കേൾക്കുക അല്ലേ?
1: അതെ അതെ അതെ.
0: സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: ആ, പിന്നെ പാട്ടെന്ത് ഇഷ്ടം പറയും, ഇന്നലെയൊക്കെ കിടന്നു വിളിച്ചു, പക്ഷെ എടുത്തില്ല.
0: കൊറേ കോളുകൾ വരുന്നോണ്ടായിരിക്കും കേട്ടോ.
1: ആ അതെ അതെ, അതറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കും, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കാണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ, ഈ റേഡിയോയുടെ ശ്രോതാക്കളൊക്കെ കൂടുതലും പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
1: പിന്നെ നമ്മൾ രാവിലെ വീട്ടിൽ എഴുതുമ്പോഴേ നമുക്ക് ടെൻഷൻ ഇല്ല, ടെൻഷൻ ഉള്ളവരല്ലേ ഇപ്പൊ റേഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല, നമ്മള് ജോലിയിൽ നിന്നും പാട്ടും കേൾക്കാം, നമ്മുടെ ടെൻഷൻ മാറും ഇല്ലേ?
0: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. പാട്ടിന് അങ്ങനെ കുറെ ഒരു മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഒരു മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, നമ്മുടെ പഴയ ഒരു കുറെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കുറെ മാജിക്സ് പാട്ടുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്.
1: പിന്നെ പാട്ടൊക്കെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല, രാവിലെ എഴുന്നേക്ക് റേഡിയോ വെക്കുന്നതാണ് പരിപാടി.
0: അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവിടെ വിശേഷം?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഭർത്താവ് ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്. പിള്ളേരുണ്ട് പഠിക്കാൻ, ഒരാൾക്ക് ജോലി ഉണ്ട്, ഒരാൾ പള്ളി വേഷത്തിൽ പഠിക്കുന്നു, ഒരാൾ നേഴ്സായി, ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നു.
0: ഓക്കെ, തിരുവനന്തപുരത്ത് ഇന്നിപ്പോ മഴ, എല്ലായിടത്തും മഴയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
1: പക്ഷേ നല്ല വെയിലാണ്.
0: ആണല്ലേ,
1: തുണിയൊക്കെ അരക്കിട്ട് പടവടാന്ന് ഉണങ്ങി കിട്ടിയല്ലോ.
0: ആ, തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലർട്ട് ഇല്ല, ബാക്കി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അപ്പൊ അവിടെ ഇന്നൊരു ശമനം ഉണ്ടാവും അല്ലേ?
1: ആ അതെ അതെ, നല്ല വെയിലാണ്, ഇന്നലെ വെയിൽ ഇന്നും വെയില്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഗുണചന്ദ്ര കമലാസം പാടുന്നേ കൺമണി കൺകോട്.
0: ബാക്കിയും കൂടി
1: കാളരാവാം.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട് പാടുന്ന ഏത് പാട്ടും കേൾക്കാൻ ഭംഗിയായിരിക്കും. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് പിന്നീട് ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ ആ പാട്ട് വീണ്ടും ഭയങ്കര ട്രെൻഡിങ് ആയി മാറി അല്ലേ? അതെ അതെ. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഒരാങ്ങൾ ഇടുക്കിയിലുണ്ട്, വാസുദേവ എന്ന പേര്. ഒരാങ്ങളുണ്ട് സഹദേവ എന്ന പേര്. പിന്നെ എന്റെ ചേച്ചിയുണ്ട് അമ്മിണി, എന്റെ നേരെ മൂത്തുള്ള വിലാസിനി. പിന്നെ ഇവിടെ ഒരു വത്സല ചേച്ചി, തൊട്ട വീടിന്റെ അടുത്തൊരു വത്സല ചേച്ചിയുണ്ട്. പിന്നെ എന്റെ മക്കളെ ശ്രീജിത്ത്, ശ്രീരാഗ്. ആ, അങ്ങനെ നമ്മുടെ അയലൊക്കെ ഉള്ളവർക്ക് എല്ലാം
0: വേണ്ടിട്ട് എന്തായാലും
1: നീണ്ട ലിസ്റ്റ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചാ മതി, എല്ലാവർക്കും ഇതുപോലെ കോള് വിളിക്കണമല്ലോ എല്ലാവരും. ഓക്കെ ഓക്കെ, അപ്പൊ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം കേട്ടോ. ഓക്കെ.
2: കൺമണി അൻപോടെ കാതലൻ നാം എഴുതും ലെറ്റർ മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ കടിതമ്മേ ഇരിക്കട്ടോ படி

0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റും 18 സെക്കൻഡുമാണ് ആയിട്ടുള്ളത്. അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്, എവിടെ നിന്നാണ്? റീന വിജയൻ. ചെറായി നിന്നാണ്? അവിടെ മനോഹരമായിട്ടുള്ള ബീച്ചുള്ള സ്ഥലമാണല്ലോ ചെറായി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റെയിൻബോ FM സ്ഥിരമായി കേൾക്കുന്നതാണോ?
1: രാവിലെ
0: രാവിലെ എത്ര മണിക്ക് തുടങ്ങും?
1: രാവിലെ 6 മണിക്ക് തുടങ്ങും.
0: ഓ, അപ്പൊ നമ്മൾ എന്റെ ബെഡ് കോഫി മുതലേ നമ്മൾ കേട്ടു തുടങ്ങും.
1: ബെഡ് കോഫി മുതലേ കേൾക്കും. അതെ.
0: ഓക്കെ.
1: ഒരു ദിവസം,
0: അതെ അതെ അതെ, ഒരു ദിവസം നമുക്ക് ഫുൾ ഓടാനുള്ള ഒരു മോട്ടിവേഷൻ രാവിലെ തന്നെ കിട്ടും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മോനുണ്ട്, മോന്റെ ഭാര്യയുണ്ട്, ചെറു കൊച്ചുമകളുണ്ട്, മോളുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞ് അവര് ഹസ്ബൻഡായിട്ട് സൗദിയിലാണ്. എന്റെ കൊച്ചുമോള് നന്നായിട്ട് പാടുന്നതാണ്. ഞാൻ മോളുള്ള സമയത്ത് കേൾക്കണോന്ന് വിചാരിച്ചാണ്, കേൾപ്പിക്കണം.
0: അയ്യോ,
1: ക്ലാസ്സിൽ
0: ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പാട്ട് പാടിക്കായിരുന്നു അല്ലേ?
1: ആ, നന്നായിട്ട് പാടും.
0: ആണല്ലേ?
1: അതെ അതെ.
0: ഓക്കെ. അല്ല, റീന ചേച്ചി പാടുവോ?
1: പെട്ടെന്ന് ഓർക്കുന്നില്ല.
0: ആ, നോക്കാം. സാറില്ല, പോട്ടെ, നമ്മൾ പ്രിപ്പയർ ആയിരുന്നില്ലല്ലോ. അതെ അതെ അതെ. എന്ത്, ഈ പഴയ പാട്ടുകളാണോ അല്ല എല്ലാ പാട്ടുകളും കേൾക്കോ?
1: പഴയ പാട്ടുകളോട് എനിക്ക് താല്പര്യം.
0: ഓക്കെ. അതായത് മലയാളം തന്നെയാണോ കൂടുതലും കേൾക്കുക?
1: മലയാളം. ഹിന്ദി ഗാനങ്ങളൊക്കെ.
0: യേശുദാസാണെങ്കിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് മാമ്പഴക്കാലത്തിലെ കണ്ടു കണ്ടു.
0: ആ, ഓക്കെ. നമ്മൾ സുജാത മോഹൻ പാടിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ? ഓക്കെ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറ്.
0: പാട്ടുകാരിയായിട്ടുള്ള കൊച്ചുമോള്. മോളുടെ പേരെന്താണ്?
1: മോളുടെ പേര് അതിഥി.
0: അതിഥി ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: 3ാം ക്ലാസ്സില്.
0: ഓക്കെ. അപ്പൊ എന്തായാലും അതിഥി മോള് വരുമ്പോ റെയിൻബോ FM കൊച്ചിയുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കൂ
1: കേട്ടോ. എല്ലാവർക്കും, എന്റെ വീട്ടിലെ എല്ലാവർക്കും, പിന്നെ നിങ്ങൾ അവതാരകർക്ക് എല്ലാവർക്കും
0: എല്ലാവരുടെയും
1: നല്ല അവതരണമാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഒരു അതൊരു പോസിറ്റീവ് എനർജിയാ തോന്നുന്നത്.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59:37 സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോടു കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്. ഇവിടെ മാത്രമേയുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനോടൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിൽ ആണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ രണ്ടാം ദിവസമായ ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ് സേന, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് രണ്ടിടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിനു മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: വാട്സ്ആപ്പ് വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 8 സെക്കൻഡ് ആവുമ്പോൾ ദാ വാട്സപ്പിൻ്റെ സമയമാണ്. അപ്പോൾ വാട്സപ്പിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് നിബി സെഞ്ചലാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒട്ടും സമയം കളയുന്നില്ല കേട്ടോ. മെസ്സേജസൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ അയക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ വാട്സപ്പിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, ഡെഡിക്കേഷൻസ് പറയാം. അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075 8547345 3410. ആൻഡ് പാട്ട് ചോദിക്കുമ്പോൾ 90s ശേഷമുള്ള പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ

ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ മെസ്സേജസ് വായിക്കട്ടെ. അർത്ഥന ജീവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മയുടെ കൂട്ടുകാരി പോൺസി ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആന്റിക്കും അങ്കിളിനും വേണ്ടി പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പാട്ട് ചോദിക്കാറുണ്ട്, കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജ്, തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും. അതുപോലെ ഹായ് വാട്സപ്പ് ശ്രീനദ കൊടുങ്ങല്ലൂരിൽ നിന്നും, എനിക്ക് തമിഴ് സോങ് ആണ് വേണ്ടത്. ദൈവത്തിരുമകൻ എന്ന മൂവിയിലെ വിഴികളിൽ ഒരു വാനവിൽ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. കുറെ ദിവസമായി ചോദിക്കുന്നു, പ്ലീസ് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം കേട്ടോ. അതുപോലെ അടുത്ത ഒരു മെസ്സേജ് ആനി ബിജു കൊരട്ടിയിൽ നിന്നും, എനിക്ക് ഗുരു എന്ന തമിഴ് മൂവിയിലെ സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പാട്ട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അടുത്തൊരു മെസ്സേജ്, ഇന്നത്തെ വാട്സപ്പിലൂടെ ആറാം തമ്പുരാൻ സിനിമയിലെ കുയിൽപാട്ടും കുന്നിൻ മേലെ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് വടക്കി വാവന്നൂരാണ്. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം. അപ്പോ ഇപ്പൊ വരുന്ന പാട്ട് തട്ടത്തിൻ മറയത്തിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആ സോങ് കേട്ടതിന് ശേഷം ബാക്കി മെസ്സേജസ് ഒക്കെ വായിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

വെൽക്കം ബാക്ക് ടു വാട്സപ്പ്. വാട്സപ്പിൻ്റെ സമയം ദാ. വാട്സപ്പിലേക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ സമയമൊന്നും കളയാതെ അടുത്ത മെസ്സേജസിലേക്ക് കടക്കാം. സോണിക മെസ്സേജ് അയച്ചിട്ടുണ്ട്, കിലുക്കം സിനിമയിലെ ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞ അടിച്ച് പൊളിപ്പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ആക്ട്രസ് രേവതിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് സ്പെഷ്യലി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ, ഹാപ്പി ബർത്ത്ഡേയും പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടി രേവതിക്ക്. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലിയാണ്. തമിഴ് ഫിലിമിലെ സോങ് ആണ് ചോദിച്ചിട്ടിരിക്കുന്നത്, പൂക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഹായ് റെയിൻബോ, എനിക്ക് രതി നിർവേദം സിനിമയിലെ പാട്ട് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെച്ച് തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം വെച്ച് തരണം. കേളി എന്ന സിനിമയിലെ അല്ലേ, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതുപോലെ തന്നെ ഇന്ദിരാ ശശികുമാർ മാഞ്ഞാലിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാസികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഞ്ഞിൽ പൂത്ത സന്ധി, മഞ്ഞിൻ പൂത്ത സന്ധി, മഴവിൽ കൊടി, ആ പാട്ടാണെന്ന് തോന്നുന്നു. മിന്നാമിനിങ്ങിനും മിന്നുകെട്ടല്ലേ. ഓക്കെ, എന്തായാലും നോക്കാം. ഇന്ദു വൈക്കത്തിൽ നിന്നാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആർക്കാണ് ഡെഡിക്കേഷൻ? ആർ ജെ മാർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഈ പാട്ട് കേട്ടിട്ട് കുറേ നാളായി. എന്തായാലും അടിപൊളി പാട്ടാണ്. പിന്നെ അടുത്തൊരു മെസ്സേജ്, ഹായ് വാട്സപ്പ്, എനിക്കൊരു പാട്ട് വേണം. ഇന്ന് എൻ്റെ മകൾ നന്ദുവിൻ്റെ പിറന്നാളാണ്. ആശംസകൾ, നൂറ് നൂറ് ആശംസകൾ എന്ന പാട്ട്. വടുതലയിൽ നിന്നും സിന്ധു ഗിരീഷാണ് ആശംസയും പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നൂറ് നൂറ് ആശംസകൾ ദാ ഞങ്ങളും നേരുകയാണ് കേട്ടോ നന്ദുവിന് വേണ്ടിയിട്ട്. ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ ഗസൽ എന്ന സിനിമയിലെ ഇസൽ ക്രീൻ കണം കൊണ്ടുവാ തിന്നലേ, നീ ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ്? രവീന്ദ്രനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സമർപ്പിക്കുന്നത് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്നും മുടങ്ങാതെ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ റെയിൻബോ കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നെയ്ത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ പാട്ട് വെച്ച് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി അതുപോലെ അടുത്തൊരു മെസ്സേജ്, ഉത്തമൻ സിനിമയിലെ യേശുദാസ് പാടിയ പാലാഴി തീരം കണ്ടു എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്ങാണ്. ശ്രീനാഥാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, പെരിന്തൽമണ്ണയിൽ നിന്നും. നല്ലൊരു മഴയുള്ള പുലരി ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്

മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? ആ കൊള്ളാം, പേര് പറഞ്ഞിട്ടില്ലല്ലോ. ആ ഓക്കെ, സുലോചനയാണ് കേട്ടോ, പേര് പറഞ്ഞിട്ടുണ്ട്, സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. വെള്ളിക്കുളങ്ങളിൽ നിന്നായിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വെള്ളിക്കുളകര അല്ലേ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പയ്യ മൂവിയിലെ അടടാ മഴടാ സോങ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നല്ല മഴയത്ത് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പാട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിവേ, ഇതാ ഇപ്പോൾ പാട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളാണ് നമ്മൾ റെയിൻബോ എഫ്എമ്മിലൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കുന്ന നമ്പർ 8547341075.

സമയം ദാ 10 മണി കഴിഞ്ഞ് 36 മിനിറ്റ് 35 സെക്കൻഡ് ആകുമ്പോൾ കൂടെ ഉള്ളത് നിബി സെഞ്ചലാണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ വായിക്കാനായിട്ടതാ 10 മണി മുതൽ ഞാൻ ഇരിക്കുവാണ്. അപ്പൊ ഇനി അധികം സമയമല്ല അല്ലെ, അരമണിക്കൂർ എങ്ങനെ ഓടിപ്പോയെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. എന്തായാലും വാട്സപ്പിലേക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. 8547 8547 3417 5 ആണ് നമ്പർ. 85 47 34 10 75. അപ്പോ മെസ്സേജസിലേക്ക് കിടക്കട്ടെ. ഹായ് വാട്സപ്പ്, ശുഭദിനം, സുപ്രഭാതം. ഞാൻ രഞ്ജു രമേശ്, ഇടുക്കിയിൽ നിന്നാണ്. ഇന്ന് എന്റെ മകൻ അഭിമന്യുവിന്റെ 11-ാം പിറന്നാളാണ്. അവന് വേണ്ടി ഒരു പാട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മകൻ അഭിമന്യു 11-ാം പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ ടു യു അഭിമന്യു. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കും കേട്ടോ ഇന്നത്തെ ദിവസം. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, എന്താണ് വിശേഷം വാട്സപ്പേ, ഇവിടെയൊക്കെ ഇന്ന് നല്ല മഴയാണ്, എനിക്ക് പൊന്മുടി പുഴയോരത്ത് എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, വോയിസ് യുവർ ചോയ്സിലേക്ക് ലൈവ് ആയിട്ടല്ലേ മെസ്സേജ് അയക്കേണ്ടത്, അതോ വേറെ ഏതെങ്കിലും ടൈം ഉണ്ടോ ഒന്ന് ക്ലിയർ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീജ ബാനു ആണ് മാളയിൽ നിന്നും. ഓക്കെ, ഡൗട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ നമ്പറിൽ തന്നെ വാട്സപ്പായിട്ട് തന്നെ വോയിസ് മെസ്സേജസ് അയക്കാവുന്നതാണ്. അത് 8547 34 10 75 തന്നെയാണ്. പക്ഷെ അതിനൊരു സമയമൊന്നുമില്ല, കാരണം ഒരു വീക്കിലേ ആയിരിക്കും നമ്മൾ അടുത്ത ട്യൂസ്ഡേയ്സ് അങ്ങനെ ഇടുന്നേ. അപ്പൊ അതിന് കൃത്യമായിട്ട് സമയമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ട്യൂസ്ഡേ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് മുതൽ അടുത്ത ആഴ്ച വരെ, അതായത് മൺഡേ വരെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇത് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനൊരു സമയമൊന്നുമില്ല. ഇനി അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിനി ശിവദാസ് ആണ്. എന്റെ മക്കൾക്ക് ശീതൾ ശിവജിത്തിന് വേണ്ടി കണ്ണേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷീല വേലായുധൻ അങ്കമാലിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂവിയിലെ എൻ എം എ ഒന്ന് കാണാൻ

എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളായ വിനീത്, കാവ്യ എന്നിവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹലോ റെയിൻബോ ബോഡി ഗിയർ കമ്പനി അല്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നിരുന്ന ഷിനോബി, ധന്യ, സുബൈദ, രാജി, പിന്നെ ട്രെയിനിങ് കുട്ടികളായിട്ടുള്ള 13 പേരെയും അവരെ ട്രെയിൻ ചെയ്യുന്ന മഞ്ജുവിനും ആത്മവിശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഒരു ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഒരു വലിയൊരു ഹായ് കേട്ടോ. അപ്പോൾ രാജേശ്വരിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി കേട്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അവർക്ക് ധൈര്യവും ആത്മവിശ്വാസമൊക്കെ പകരാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ്, അടിപൊളി. അപ്പോൾ അടുത്തൊരു മെസ്സേജ്, പാട്സ് ഫിലിം കിളിച്ചു മമ്പഴം ഒന്നാം കിളി എന്ന പാട്ട്, ഷൈനി പറൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിബിജി, ഇന്ന് ഞങ്ങളുടെ കൊച്ചൂസിന്റെ ജ്യോതിക സുധീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിറന്നാൾ അവൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലവള്ളിയും തേന്മാവും എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ 916 എന്ന മൂവിയിലെ സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഒത്തിരി ആയല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലീബ പുരുഷോത്തമനാണ്, അതെ അതെ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു നിങ്ങളെല്ലാവരെയും. അപ്പോൾ എന്നെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അതും ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് പാട്സ് ഓഫ് മാഞ്ഞാലിയിൽ നിന്നും ഫസീലയാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് കേൾപ്പിക്കണം, മംഗളം നേരുന്നു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോരോ പാട്ടുകൾ ഇങ്ങനെ വരിവരിയായിട്ട് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

വെൽക്കം ബാക്ക് ടു പട്സ് അപ്പ്. ദാ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. എനിവേ, മെസ്സേജസ് വായിക്കട്ടെ. ഗുഡ് മോർണിംഗ് നിവി ജി, സൗണ്ട് കേട്ടപ്പോൾ സന്തോഷം, വല്ലാതെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ശ്രീനദ, പാട്ട് കിട്ടി സന്തോഷം, താങ്ക്സ് ജുവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജുവൽ അല്ലാട്ടോ, നിബിയാണേ, നിബി സഞ്ജലാണ്. അതുപോലെ അടുത്തൊരു മെസ്സേജ്, ഹലോ നിബി, ഗുഡ് മോർണിംഗ്. ഞാൻ ആശാലത, തൃപ്പൂണിത്തുറയിലാണ് വീട്. ഞാൻ റെയിൻബോ തുടങ്ങിയ കാലം മുതലേ കേൾക്കുന്ന ശ്രോതാവാണ്. കുറേ നാളായി വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല, പാട്ട് ചോദിക്കാറില്ല. പല ആർജിമാരും മാറി മാറി വന്ന് കേൾക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. പരിപാടി പ്രത്യേകിച്ച് പാട്ട് ചോദിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി പാട്ട് ചോദിച്ചാൽ ആർജെ എന്ത് ചെയ്യും, സമയമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റംസീന ഹാഷി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇടവനക്കാട് നിന്നും. ഒരു വേനൽപ്പുഴയിൽ എന്ന പാട്ട് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിലാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ട്. 21 grams തുടങ്ങിയ ചിത്രങ്ങളോട് പ്രശസ്തനായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡയറക്ടർ ബിപിൻ കൃഷ്ണ സാറിന് വേണ്ടി 1 കോടി മംഗളം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാഹസം 21 grams അല്ലേ. ശരി, സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് വായിക്കണേ എന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പലതവണ അയച്ചു, മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. മഴ കൊണ്ടു മാത്രം എന്ന പാട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജസ്ന കിഴിശ്ശേരിയിൽ നിന്നുമാണ്. അതുപോലെ ബീന രാജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പളുങ്ക് സിനിമയിലെ പാട്ട് വെച്ച് തരുമോ, എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. മലരെ മൗനമാ എന്ന പാട്ട് ചോദിച്ചിട്ട് നഫീസ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടി രേവതിയുടെ ബർത്ത്ഡേ ആശംസകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ദിലീപാണ്. കുറേയധികം മെസ്സേജ് ഇങ്ങനെ എന്താ പറയുക, അയച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാനതങ്ങനെ ഫുള്ള് വായിക്കുന്നില്ല. സ്ഥിരം ശ്രോതാക്കൾക്ക് പാട്ട് കൊടുക്കുന്നു, ഞങ്ങൾക്ക് പാട്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു ഓർഡറിലാണ് പോകുന്നത്, നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ നമ്മൾ പാട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 1 ആഴ്ച വീതം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പാട്ടുകൾ കൊടുക്കുന്നത്. ഓക്കെ, കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ സ്ഥിരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ പരാതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം എന്തായാലും ബിന്ദു ദിലീപിന് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ആലുവയിൽ നിന്നാണ്. വിനീത, പാട്ട് വെച്ച് തരുമോ, ഡ്രീംസ് മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് പാർട്സ്, സുധർമ്മയാണ് മെസ്സേജ് അയക്കുന്നത്, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിജു അത്തിക്കാടും ഇതുപോലെ തന്നെ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ മനു രാമപുരത്തു നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മലർക്കിണീണയുടെ എന്ന പാട്ട്, ഏത് സിനിമയിലാണ്, സ്വപ്നക്കൂട് മൂവിയിലെ അല്ലേ, ആ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ്, ഇഷ്ടമാണ് 100 വട്ടം സിനിമയിലെ പൊന്നും പൂവും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാലും നമുക്ക് സെയിം എഫക്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ വായിക്കും, വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വായിക്കും. പാട്ടുകൾ നമ്മൾ നോക്കിയിട്ടാണ് ഇടാം. ഓക്കെ, അർജുനൻ പിള്ളയും 5 മക്കളും ഫിലിമിലെ പാട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ദാസ് ഷോർണൂറിൽ നിന്നുമാണ്. ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ

റെയിൻബോ ലിസണേഴ്സിനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷുട്ടുകുട്ടനെ കേൾക്കാൻ കല്യാണരാമൻ മൂവിയിലെ തുമ്പിക്കല്യാണത്തിന് എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. സീതാരമേഷാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിവേ, നമുക്ക് പാട്ടിലേക്ക് പോവാം. എല്ലാവരുടെയും പാട്ടുകൾ വെക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ആ ഒരു ടൈം ലിമിറ്റിൻ്റേതാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: യെസ്, അപ്പോൾ വാട്സപ്പിൻ്റെ സമയം ദാ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് മെസ്സേജസ് അയച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വായിക്കേണ്ടതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പോൾ വരുന്ന മെസ്സേജ് വായിക്കുമ്പോൾ അതും ഇതൊക്കെ ചിലപ്പോൾ മിസ്സായിന്ന് വരും. അപ്പോൾ ഒന്ന് എന്താ നിങ്ങളതെല്ലാം ക്ഷമിച്ചു തരണം എന്ന് പറയാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം.
1: ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ.
0: ഹാവ് എ നൈസ് ഡേ.

0: listening to Rainbow from Kochi 107.5. Musically yours.
1: News Rainbow. നമസ്കാരം, വാർത്തകൾ. വയനാട് കല്ലാടി തുരങ്കബാധ സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കല്ലാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കബാധ നിർമ്മിക്കുന്നതിനായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരുന്നുവെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്ത് കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലി കഴുകില്ലെന്ന് വി ഡി സതീശൻ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കെ എസ് ആർ ടി സി പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര അനുവദിച്ച നടപടിക്കെതിരെ കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഉടമകൾ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. News Rainbow.
2: Sound. Action. Radio. An acoustic snapshot of popular films. Celluloid.
3: Celluloid. Hi, hello. Namaskaram. Celluloid-ന്റെ സമയമാണിപ്പോ. മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കോംബോ ആണ് സിദ്ദിഖ് ലാൽ കോംബോ എന്ന് പറയുന്നത്. അവരുടെ ഓരോ സിനിമകളും അതിലെ ഡയലോഗ്സും ഒക്കെ മലയാളികൾക്ക് കാണാപ്പാടാണ് അല്ലേ. ഇന്ന് നമ്മൾ സെല്ലുലോയിലിൽ എടുത്തിരിക്കുന്ന സിനിമ സിദ്ദിഖ് ലാലിൻ്റെ കൂട്ടുകെട്ടിൽ അവർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് റാംജി റാവു സ്പീക്കിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന ഒരു സിനിമയാണ് അല്ലേ. 1989 റാംജി റാവു സ്പീക്കിംഗ് റിലീസ് ചെയ്യുന്നത്. അതിനു മുമ്പ് വരെ ഫാസിലിന്റെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ഈ സിദ്ദിഖ് ലാല് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷം 16 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഫാസിൽ സിദ്ദിഖിനോടും ലാലിനോടും പറയുന്നത്, അടുത്ത സിനിമ ഞാൻ കഥ എഴുതും, നിങ്ങൾ സംവിധാനം ചെയ്യും എന്ന്. അപ്പോൾ അവർക്ക് പേടിയായി. കാരണം ഫാസിൽ സാറിൻ്റെ ഒരു പടം അത് നമ്മൾ സംവിധാനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാവുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അവർ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു കഥ കൊണ്ടുവരാം, അത് സാറിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെന്താ ഉണ്ടായെന്ന് പറയാം. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ഇത് സെല്ലുലോയിഡാണ്, കൂടെയുള്ളത് അച്ചുവാണ്.
4: തന്റെ ആർക്കാ ജോലി ഉണ്ടായിരുന്നത്?
5: അച്ഛന്.
4: എന്താ പേര്?
5: ബാലകൃഷ്ണൻ.

0: ബാലകൃഷ്ണൻ എന്നാ മരിച്ചത്?
1: ബാലകൃഷ്ണൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 ഡിസംബർ 3 തീയതി.
0: തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്.
1: അയ്യോ, അതെങ്ങനെ? അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ.
0: രണ്ടോ ഒരു ദിവസം തന്നെ അല്ലേ?
1: അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുണ്ട് നോക്ക്. ദേ, രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛന്റെ മരണം. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ.
0: മരണത്തിലുണ്ടോ സീനിയോറിറ്റി?
1: കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും 10 മിനിറ്റ് താമസം പോയെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്.
0: അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ നോക്കൂ.
1: അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാമേതുണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില്. ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ, ഇതൊക്കെ കണ്ടോ, സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു. ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും.
0: ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകുമൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം.
1: മതി,
0: പിന്നെ തന്റെ ഭാഗ്യം
1: മതി സാർ. സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ.
0: ശരി.

0: ഹലോ,
1: ഹലോ,
0: മാന്നാർമത്തായി സ്പീക്കിംഗ്.
1: ഉർമിസ്തംഭനല്ലേ? ഉർമിസ്തംഭൻ?
0: ഉർമിസ്തംഭനോ? ഏത് ഉർമിസ്തംഭൻ? ഇത് ഉർമിസ്തംഭന്റെ വീടല്ല.
1: ഉർമിസ്തംഭൻ വീട്ടിലല്ലേ? എവിടെ പോയി?
0: ഓ, ഇത് വലിയ ശല്യായില്ലോ മാതാവേ.
1: എന്താ?
0: ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉർമിസ്തംഭൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല.
1: ഹലോ
0: ഹലോ,
1: ഉർമിസ്തംഭനുണ്ടോ?
0: ഉർമിസ്തംഭനോ? കുറച്ച് നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്ത്, വലുതും പറയണ്ട. നമ്മൾ നോക്കിട്ടില്ല പന്നി.
2: എന്താണാവോ? മാന്നാർമത്തായി അല്ലേ?
0: അല്ല, ഉർമിസ്തംഭൻ. എന്താ സംശയണ്ട? എന്ത്,
2: മത്തയച്ചിട്ട് ഉണ്ടോ എന്നറിയാൻ വന്നതാ.
0: ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ?
2: എനിക്ക് മത്തയച്ചിട്ട് ഒന്ന് കാണണമായിരുന്നു.
0: താ കാര്യം പറയടോ.
2: താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ.
0: അയ്യോ, വാ ഇരിക്കി, പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ. ഇന്ന് നേരം എടുത്തിട്ട് 3-ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ?
2: ചെറുപ്പുളശ്ശേരി.
0: ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ എന്നത്തേക്കാ?
2: കുറച്ചു ദിവസം വേണം.
0: കുറച്ച് ദിവസം? അതിന്റെ സ്ഥിരം വേദിയാ? അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം.
2: ഏ,
0: ഉഗ്രൻ സാധനാണ്
2: കാഴ്ചവങ്ങളാവ്?
0: ക്ലീൻ സാധനമാണ്.
2: അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്ക? ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം.
0: ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ?
2: എനിക്ക്.
0: ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല?
2: അല്ല.
0: എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ?
2: ചെർപ്പുളശ്ശേരി.
0: ചെർപ്പുളശ്ശേരി? ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പുളശ്ശേരിക്കാരെ എനിക്ക്.
2: ഏ,
0: എനിക്കരാ
2: മത്തച്ചേട്ടാ.
0: എനിക്ക്.
2: മത്തച്ചേട്ടാ,
0: എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്.
2: മത്തച്ചേട്ടാ, കുരീച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ.
0: കുരിയച്ചനോ? അതേടാ കുരിച്ച്.
2: ആ ഹോട്ടലെടുത്തുന്ന കുരിച്ചൻ.
0: പണ്ടേ അവൻ എന്നെ കണ്ടുകൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ?
2: ആ പറഞ്ഞു.
0: എന്താ പറഞ്ഞു?
2: മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു.
0: വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം?
2: എന്റെ പേര് ബാലകൃഷ്ണൻ.
0: അതാ നിന്റെ വിഷമം?
2: അല്ല.
0: പിന്നെ?
2: ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാനൊരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും.
0: ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല.
2: ഞാനായിട്ട് മത്തച്ചേട്ടന് ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല. സത്യം.
0: മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ
2: തരാം.
0: വാടക എനിക്ക് ആവശ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നും. ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ തിന്നാ.
2: അയ്യോ, ഭയങ്കര ആഴമാണല്ലോ കേട്ടാ.
0: ഇറങ്ങി കുളിക്കൊന്നും വേണ്ട.
2: ഏ,
0: കോരി കുളിച്ചാ മതി.

0: ഇതാണ് കക്കൂർ. നിനക്കൊന്ന് തള്ളിപ്പിടിച്ചിരുന്നു റപ്പോട്ടയെ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാറിയോ?
1: ഇല്ല.
0: ഇതിന്റെ അകത്തിരിക്കണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം.
2: കൊളുത്തില്ല.
0: ഏ കൊളുത്തില്ലെന്ന്?
3: എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ.
0: പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ.
3: പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ?
0: നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി.
3: ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്.
0: പിശാചാ? ഏത് പിശാച?
3: മത്തായിച്ചേട്ടാ, ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ, ഇവൻ ആന തെറ്റിയതാ. മിണ്ടരുത്, ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണ. അത് മത്തായിച്ചേട്ടൻ പറയട്ട്. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ള.
1: അതല്ലേ എന്റെ ശരി.
3: ആ ഇങ്ങോട്ട് പറയാ, നീ ഇവിടുന്ന് ഇറങ്ങും, ഞാൻ നോക്കട്ടെ.
1: മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നതുപോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ?
3: അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ അവന്റെ ഒരു സഞ്ചി.
0: ഗോപാലകൃഷ്ണൻ, നീ എന്തായി
3: കാണിക്കുന്നു? ഒരു അക്ഷരം പറയരുത്.
0: ഒരക്ഷരം? ഏതക്ഷരം?
3: മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്.
0: വേണ്ടേ?
3: വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ.
0: അവിടെന്ന്, അവിടെ അവിടെ നിന്ന്. എന്താ നിന്റെ പേര്?
3: മത്തായിച്ച.
0: മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, അത് പറ്റിയോട്?
4: രാമകൃഷ്ണല്ല, ബാലേശ്വരൻ.
0: എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ അകത്തുണ്ട്.
3: സാധ്യമല്ല,
0: അകത്തുണ്ട്.
3: അവനിവിടെ താമസിച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല.
0: വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല.
3: അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചു.
0: ഓശാരത്തിനൊന്നല്ലോ, കാശെന്നിട്ടല്ലേ.
3: ഓ, അവന്റെ വാറ കൂടെ ഞാൻ തന്നെ തീർന്നു.
0: രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10 പൈസ നിന്റെ കൈകൊണ്ട് എനിക്ക് തന്നിട്ട. പോണേ, പോയിക്കടാ.
3: പോവും.
0: പോടാ.
3: ഞാൻ പോവാ, ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശുകാരാ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു കേൾക്കാനല്ലേ. രണ്ട് കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
0: അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ?

0: വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഫാസിലിനോട് കഥയുണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് ലാലെ പോകുന്നു. നേരെ പോയി ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഡിസ്കഷൻസ് ആയി. എത്ര നോക്കിയിട്ടും ഒരു കഥ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവരെഴുതിയ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന്റെ രണ്ട് ക്യാരക്ടറെ ദത്തെടുക്കുന്നത് ഇതിലോട്ട്. പക്ഷേ അതിൽ രണ്ട് കൂട്ടുകാരാണെങ്കിൽ ഇതിൽ രണ്ട് ശത്രുക്കൾ. എന്നിട്ട് ബാക്കി കഥയിൽ ഇവരുടെ ചുറ്റും നടന്നിട്ടുള്ള സംഭവങ്ങളും ഇവർക്കറിയാവുന്നവരുടെ ജീവിതങ്ങളും ഒക്കെയാണ് ഇവർ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഇതിലെ നായകൻ സായികുമാറിന്റെ വേഷം എന്ന് പറയുന്ന സിദ്ദിഖിന്റെ ഫ്രണ്ട് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ ജീവിത കഥയാണ് ശരിക്കും അവരതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ മിമിക്രിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം നാടകമൊക്കെ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ക്യാരക്ടറാണ് മാന്നാർ മത്തായി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു 8 മാസം എടുത്ത് ആ തിരക്കഥ പൂർത്തിയാക്കി. ഫാസിലിനെ വന്ന് കണ്ടു, കഥ പറഞ്ഞു. അപ്പൊ ഫാസിൽ പറഞ്ഞു ഫാസിലിന്റെ വൈഫിന് കൂടി അത് കേൾക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കഥ ഫാസിലിന്റെ വൈഫിന് കൂടി പറഞ്ഞു കേൾപ്പിക്കുന്നു. അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിക്കാം എന്ന തീരുമാനത്തിലെത്തി. ഫാസിൽ തന്നെയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന പേര് സജസ്റ്റ് ചെയ്തത്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡ് ആണ്, ആകാശവാണി FM റെയിൻബോ 107.5.
1: വൃത്തി കാണിക്കരുത്, വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കേട്ടത്.
2: നീ എന്തിനോട്
1: പറഞ്ഞാ? ഇവർ ഇത്രയും നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്ന് ഇറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ.
3: പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ?
2: ഗോപാലകൃഷ്ണ കുറച്ചേരം പുറത്തിറങ്ങിന്നേ.
3: ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. മത്താച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കയ്യടത്തരുത്.
2: അവൻ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല.
3: സംശയം ഉണ്ടെങ്കിൽ കേറി നോക്കാം.
2: മത്താച്ചാ ഒന്ന് കയറി നോക്കേ.
4: പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോരാ ചെക്കവിടുന്ന്.

0: പിന്നെ ഞാൻ പിന്നെ വാസവനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. മഹാജനാ ഞാൻ പിടിച്ചിട്ടു, വേ എണീച്ചു എണീച്ചു വന്ന് തടി.
1: നിനക്ക് ഞാൻ നിർത്തി

0: പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം.
1: ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ?
2: അതെ അതെ, ഈ ചവിട്ട് നാടകം.
1: അതെ,
2: ഞങ്ങളുടെ ഇതാണ് ആശാൻ.
3: ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയ. അല്ലടാ, കുഞ്ഞെന്തിനാ വന്നേ?
0: നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ.
1: ഞാനാ, ഞാൻ
0: താനിങ്ങോട്ട് വന്നേ?
2: കണ്ട കണ്ട.
3: ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ?
2: അയ്യോ അതല്ലന്നേ, കണ്ടില്ലേ അവന്റെ തങ്ങളോ?
3: അത് അവന്റെ പെങ്ങളല്ലേ.
2: ഉണ്ട.
4: ഹലോ, ഇത് 35452.
0: യെസ്
4: സരസ്വതി അമ്മ. സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കത്ത.
5: ഹലോ
0: സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കത്തയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ.
2: ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കത്തന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ?
0: സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്?
2: എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റിന് ഇറങ്ങി എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ?
0: കിട്ടി.
2: വരുമ്പം കൽക്കത്ത നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്?
0: ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി.
2: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
0: ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടിയല്ലേ മോനെ വെക്കില്ലേ? മേട്ടിന് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ.
2: ഹലോ, മേട്രൻ ചേച്ചിയാണോ?
0: പിന്നെ കൽക്കട്ടന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പുറത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ?
2: ഇല്ലില്ല, കേൾക്കുന്നില്ല.
0: കൽക്കട്ടന്ന് പോരുമ്പഴേ കമ്പിളി പുറത്ത് വാങ്ങിച്ചോണ്ട് പോരാൻ.
2: ഹലോ ഉറച്ചു പറ, കേൾക്കുന്നില്ല.
0: കമ്പിളി പുറത്ത്, കമ്പിളി പുറത്ത്, കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ.
2: ഹലോ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല.
0: കമ്പിളി പുറത്ത്, കൽക്കട്ടന്ന് പോരുമ്പഴേ കമ്പിളി പുറത്ത് മേടിച്ചോണ്ട് പോരാൻ.
2: ഹലോ ഹലോ.
6: എന്ത് പോക്രത്തോടാ നീ പറയുന്നത്? അവര് കമ്പിളി പുറത്തേ കമ്പിളി പുറത്തേന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ.
7: ഓഹോ ചേട്ടൻ കേട്ടാ?
6: ആ
7: എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.
8: ബാലകൃഷ്ണ,
9: ഹംസുക്കായ നീ ഈ ഇവിടെ വന്നു
2: എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസത്തെ?
9: 35 രൂപ.
2: എന്റെ 35 ആക്കി, ഒരു 350 വെച്ചുകൂടിയോ? ഒരു 10 റുപ്യ തരൂ, പറ്റുമോ? അല്ല, അവൻ ഇവിടുന്ന് മുങ്ങിയോ?
9: എന്റെ പൈസ കണ്ടോ?
2: ഇവരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്.
9: എന്റെ പൈസ എന്നാശാൻ ഇടോ.
2: ബാലകൃഷ്ണൻ എവിടെ പോയി കിടക്കേണ്ടത്?
9: ഞാൻ എവിടെ?
2: എടാ നീ ഇതിനുള്ളിലല്ല, ഏത് ബാറിനുള്ളിലാണെങ്കിലും ഹംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാണ തുരപ്പാ. സോറി, നിങ്ങളല്ല ബാർ ഒരു തുരപ്പന്റെ. എന്റെ സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ടിട്ടുണ്ട്, എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണോ അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും. നിങ്ങൾക്കാവുമ്പോ അവന്റെ സമ്പത്തൊന്നും കുടിക്കാലോ, ഞാൻ രക്ഷപ്പെടും.
5: അതിന് അവൻ ഇവിടെ അല്ല ജോലി.
2: നുണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണാ,
5: എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ?
2: തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഇത് സെല്ലുലോയിഡിന്റെ സമയമാണ്. ഇന്ന് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലെ നായകനായിട്ട് ആദ്യം തീരുമാനിച്ചത് ജയറാമിനെയാണ്. ജയറാം അപ്പോൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയമാണ്, ഒരുപാട് സിനിമകളും ഷൂട്ടും ഒക്കെ ആയിട്ട് ബിസി ആയിട്ട്

0: ഇരിക്കുന്ന സമയമാണ്. എന്നിട്ട് കൂടി ഒരു വർഷം ജയറാമിന് വേണ്ടിയിട്ട് സിദ്ദിഖ് ലാൽ കാത്തിരുന്നു. പക്ഷെ കിട്ടാതെ ആയപ്പോഴാണ് ഒരു പുതുമുഖത്തിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തിരഞ്ഞതിന് ശേഷമാണ് സായികുമാറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സായികുമാറിന് നാടകമൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ സായികുമാറിനെ കണ്ടുപിടിച്ചു. സായികുമാർ സിദ്ദിഖ് ലാലിനെ കാണാൻ വന്നു. സിദ്ദിഖ് ലാൽ കൊടുത്ത ഒരു സീൻ സായികുമാർ അഭിനയിച്ച് കാണിച്ചു. അതവർ റെക്കോർഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഫാസിലിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, ബെസ്റ്റ് ആർട്ടിസ്റ്റാണ് സായികുമാർ, പക്ഷെ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സായികുമാർ ഒരു മാസം എടുത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ട് തടി കുറച്ചു. തടി കുറച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പിന്നെ വന്നു. അതിനുശേഷമാണ് പടം ആരംഭിക്കുന്നത്. ഇതിൽ ശരിക്കും മൂന്ന് വില്ലന്മാരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ കട്ട് ചെയ്തിട്ടാണ് ഒരു വില്ലനാക്കുന്നത്. അപ്പോൾ ഈ വില്ലനായിട്ട് വരുന്നത് വിജയരാഘവനാണല്ലോ. വിജയരാഘവന് എത്രയായിട്ടും ആ ഡ്രസ്സിങ് റാംജി റാവുവിൻ്റെ ആ ഒരു ഗെറ്റപ്പ് ശരിയാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ലാലിൻ്റെ, സിദ്ദിഖ് ലാലിൻ്റെ ഷർട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണുവിൻ്റെ പാൻസും കൊടുത്തു ഇടാനായിട്ട്. എന്നിട്ട് ഒരു സൈക്കിൾ ചെയിന് അരയിലും കെട്ടി. അപ്പോൾ അതാ റാംജി റാവു സെറ്റ്.
1: ഹലോ, My name is Ram. Ramji Rao.
2: Hello, and all that?
1: Ramji Rao speaking.
2: Ah.
1: Okay. I'm going to tell you. I'm going to tell you.
2: Hello?
1: Ramji Rao speaking.
2: Ah. That's what I'm going to tell you. Hello? Ramji Rao?
1: Speaking.
2: Speaking.
1: മിസ്റ്റർ ഉർമേശ് തമ്പാൻ?
2: യെസ്.
1: നിങ്ങളുടെ മകൾ നിഷ, നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്.
2: ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ.
3: എന്താ, എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി.
4: എന്തായി, എന്താ പറഞ്ഞേ?
3: അയാൾ എന്തൊക്കെ പറയുന്നു?
1: ഹലോ, റാംജി റാവു സ്പീക്കിംഗ്.
3: അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം. ആ ശരിയാ, ഫോൺ ടാപ്പ് ചെയ്യാണെന്നാ തോന്നുന്നത്.
1: വേല ഇറക്കരുത്, മര്യാദയ്ക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം.
2: ഓഫ് ചെയ്യാ? എന്തോ ഓഫ് ചെയ്യാ?
1: നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാ.
3: നിർത്തി, നിർത്തി.
1: നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ല. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100,000 രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക.
5: ഹലോ, ഹലോ,
6: എന്താ പ്രശ്നം? എന്താ?
5: റാംജി റാവു എന്ന് പറഞ്ഞ ഒരുത്തനാ ഉർമീസ് തമ്പാന്റെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നളയുന്നു. ആ കൊച്ചിന്റെ കരച്ചിലപ്പോ കേട്ടത്.
6: അയ്യോ,
5: നമ്മളിപ്പോ എന്താ ചെയ്യാ മത്താച്ച?
7: എന്ത് ചെയ്യാൻ, കിടന്നുറങ്ങാൻ നോക്കണ? കൊല്ലേ വളർത്തെ, എന്താ വേണേ.
5: ഇത് അങ്ങനല്ല മത്താച്ച, നമുക്ക് ഇത് ഉർമീസ് തമ്പാനെ വിളിച്ചെന്നറിയില്ലേ. ദോഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ. എന്തൊരു കഷ്ടമാണ്.
7: നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉർമീസ് തമ്പാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ.
5: മത്താച്ച, ഇത് അങ്ങനല്ല, ഇത് വിളിച്ചറിയിച്ച് നോക്കൂ.
6: വിളി ഉർമീസ് തമ്പാൻ 3 4 5 2 3.
7: എങ്ങനെ?
6: 3 4 5 2 3.
7: എന്റെ മാതാവേ, ഒരു നമ്പറിൽ രണ്ട് ഫോണാ. നീ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ നോക്കി.
6: ഉർവശി തിയേറ്റേഴ്സ് 3 4 5 3 2. ഉർമീസ് തമ്പാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്.
7: അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ചെല്ലുണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നിടത്ത് ഉർമീസ് കയറി കിടക്ക, ഉർമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്ക. നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചേ, കറക്റ്റ് ആയിരിക്കും.
6: നീ എന്താ പറയാൻ പോന്നു?
5: ഉർമീസിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി വരും,
6: നമുക്കൊന്ന് കളിച്ചാലോ?
3: എന്തോട്ട് കളി?
6: അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്ക് നിന്ന് കളിച്ചാലോ?
5: നീ എന്തു പറഞ്ഞു, എന്ത് കളി?
6: ഒരു കളി മത്തായിച്ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി.
5: ഗോപാലകൃഷ്ണ,
6: നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല, കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായിച്ചേട്ടാ, പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടു വരണ്ടേ?

0: അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താലൊത്ത് ബാലകൃഷ്ണ, നീ ഈ ഫോണൊന്ന് വിളി, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ
1: ഹലോ, മൈ നെയിം ഈസ് റാം, റാംജി റാവു. ആര്? റാംജി റാവു സ്പീക്കിംഗ്.
2: റാംജി റാവു? ഏത് റാംജി റാവു? നിങ്ങൾക്ക് എന്താ വേണ്ടത്?
1: നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്.
2: എന്താ?
1: നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്.
2: ഹലോ ഹലോ ഹലോ ഹലോ,
0: എന്ത് പറഞ്ഞു?
2: അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു.
3: എന്താ പറഞ്ഞ്? എന്റെ കുഞ്ഞ്
1: സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്.
3: Tell me from where you are speaking.
1: Hold down.
3: I will kill you.
1: നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ.
3: No. Please tell me. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം?
1: പണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും.
3: എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിന്റെ ഒന്നും തിരികെയിരുന്നാൽ മതി.
1: നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്.
3: ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാം ഒരാളെ അറിയില്ല. പ്രോമിസ്.
1: ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും.
3: നിങ്ങൾക്ക് എത്രയാ വേണ്ടത് അത് പറയൂ.
1: ഞങ്ങൾക്കൊരു
2: ഞങ്ങൾക്കൊരു 400,000 രൂപ വേണം.
3: തരാം. എത്ര വേണമെങ്കിലും തരാം.
2: തരാമോ?
3: തരാമെന്നല്ലേ പറഞ്ഞത്?
2: അയ്യോ മത്തച്ചേട്ടാ.
3: ഹലോ ഹലോ
2: മത്തച്ചേട്ടാ, അയാൾ 400,000 രൂപ തരാമെന്ന്. ഗോകൃഷ്ണ, അയാൾ 400,000 രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ, നമ്മൾ രക്ഷപ്പെട്ടാ.

0: പടക്കളം പടക്കളം ഒരു പടക്കളം.
1: അങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചു. വിജയകരമായിട്ട് തന്നെ പടം റിലീസ് ചെയ്തു. ആദ്യമൊക്കെ ആള് കുറവായിരുന്നു പടത്തിന്. ലാലൊരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ഈ സിനിമ ഇറങ്ങിയിട്ട് ഫസ്റ്റ് കട്ട് കാണുന്ന സമയം ഒരു ആളും അദ്ദേഹത്തിൻ്റെ വൈഫ് കുട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അത്ര ഫാസിലിനോടാണ് പറയുന്നത് കേട്ടോ, എൻ്റെ കുട്ടികൾ ഈ സിനിമ കണ്ടിട്ട് ചിരിച്ചില്ല, എവിടെയും ചിരിക്കുന്നതായി തോന്നിയില്ല, ഒരു 20 മിനിറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ പടം സൂപ്പർ ഹിറ്റാവും, ഇങ്ങനെ പറഞ്ഞു. ഫാസിലും ഔസേപ്പച്ചനുമാണല്ലോ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഔസേപ്പച്ചൻ വന്നിട്ട് ലാലിനോട് പറഞ്ഞു, ഒരു 20 മിനിറ്റ് എവിടെയെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പടം ഒന്നുകൂടി ഹിറ്റാവുമെന്ന് പറയുന്നു, ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലിനങ്ങ് ദേഷ്യം വന്നു. സിദ്ദിഖിന് അതിനേക്കാളും ദേഷ്യം വന്നു. സിദ്ദിഖ് പെട്ടെന്ന് എടുത്ത് പറഞ്ഞ കാര്യം, ആ മനുഷ്യൻ്റെ കുട്ടികളെ വല്ല ഡോക്ടറേയും കാണിക്കാൻ പറയും എന്ന് പെട്ടെന്ന് ആ ദേഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണു. അപ്പോൾ ലാലു പറഞ്ഞു, ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി കട്ട് ചെയ്യണോ കട്ട് ചെയ്യേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്, കട്ട് ചെയ്യോ കട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാം, ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ആഴ്ച ഷോ നിർത്തിവെച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഷോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പടം അങ്ങ് കത്തി കയറിയില്ലേ, റാംജി റാവു സ്പീക്കിംഗ് അങ്ങനെ വൻ ഹിറ്റായിട്ട് മാറി.
2: ഇതൊന്നും വേണ്ടേ, ഇതൊരു മാതിരി കോമാളി വേഷം പോയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമാന ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മള് വേഷം കൊടുക്കണേ, അയാൾ തുണിടുക്കേണ്ടവരനെ. ഹാ, അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമാനായിട്ട് പോകുന്നു.
3: കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും. എന്താ
2: ഈ രാജാപാർട്ടി വേഷം ഒക്കെ ഇട്ട് അവിടെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല.
3: എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ.
2: മറ്റത് ഏത്?
3: ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട്. പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല.
2: ചുമ്മാ അല്ല ഉർവശി തിയേറ്റേഴ്സ് തടച്ചു കൂട്ടിയത്.
3: എന്താ
2: അല്ലെ, മനുഷ്യന്മാരുടെ വേഷം ഒന്നും ഇല്ലേ?
3: നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ?
2: ഞാനൊന്നും പറഞ്ഞില്ല.
3: മതി മതി മതി മതി മതി, കാലി മതി. നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട്
2: കേട്ടാ.
3: നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം.
2: കൂട്ട
3: അല്ല കോട്ട്.
2: കോട്ട്
4: ഹലോ സാറേ, ഞാനാണ് ഉർമീസ് തമ്പാൻ. ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപയും വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്.
5: എങ്ങോട്ടാ പോയത്?
4: വീട്ടിലേക്കാണ് പോകുന്നേ.
5: രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യ, ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യാം. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടൻ അറസ്റ്റ് ചെയ്യാം.
4: യെസ് സർ.
6: അങ്ങനത്തെ ഒരുത്തനെ നോലി ഇനി വരണ്ട, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ, ഇവിടെ ആരുല്ലേ?
7: മഞ്ഞപ്പിശാചിനെ കാണാനില്ല.
6: നിങ്ങളൊക്കെ ആരാണ്?
8: ഞങ്ങള്
5: ഹംസക്കോയല്ലേ.
6: അതെ,
5: ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ.
6: അതെ അല്ല, നിങ്ങളെ മൂന്നാളിയും
3: പറ്റതല്ലേ? അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ?
6: അത് മൂന്നാളും ഒരുപോലെ ഇരിക്കുന്നു. അവൻ ചോദിച്ചാ
5: ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു.
6: അതെ, കണ്ടടാ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി
5: പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു.
6: ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കുമല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ ഒന്ന് കുത്തിരിക്കും എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ.
3: അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.
6: ഇറങ്ങാൻ നിങ്ങൾ എന്താ വലിയ ചില്ലിത്തക്കിട്ട് പോകുള്ളൂ.
3: ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചെ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യ. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു
5: ടവലും.
6: ഒരു ഉടുപ്പിന്റെ ഫാഷനേ.
2: ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും.
6: നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും മീറ്റാ പറഞ്ഞു പോണേ. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ.
3: പെട്ടെന്ന്
6: അല്ല പറ്റിച്ചല്ലോ, നമ്മള് ബാലകൃഷ്ണനല്ലേ.

0: ശശി നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ, അതിൽ മൂന്നാള് ഇരിക്കണ ഞാൻ കണ്ടതാ.
1: നന്ദിയുള്ള
2: ഈ വക പണിക്കിന് ഞാനില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട. ഡാ അവിടെ കിടാവും. ഡാ ഡാ അയാള് വലിയ പുണ്യാളച്ചനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ. എടാ ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണൻ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മീശ മറ്റേ 3 ലക്ഷം വേണോ, 4 ലക്ഷം വേണോ ഓന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ, ഇനിയിപ്പൊ ആരെ പിണ്ടമ്മക്കാനെ പോണേ?
3: ഹലോ.
4: റാസ്കൽ, വാക്ക് പറഞ്ഞ പാലിക്ക നീയൊന്നും പഠിച്ചിട്ടാ തെണ്ടി.
3: നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കണം.
4: വേണ്ട, ഇനി ഒന്നും പറയണ്ട. നിറികെട്ട നായെ നീ അനുഭവിക്കാൻ പോന്നേയുള്ളൂ.
3: റാംജി റാവു, പ്ലീസ്
4: റാംജി റാവു. ഇനി ഒരു റാംജി റാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോളൂ.
3: ഹലോ ഹലോ ഹലോ ഹലോ,
5: നീ എന്ത് വിവരക്കാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്.
4: എന്ത് അപകടം?
5: പോലീസ് ഇവിടെ വരും.
4: വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും.
5: എന്നിട്ട്?
4: എന്നിട്ടെന്താ? അവരും റാംജി റാവു തമ്മിൽ ആയിക്കോട്ടെ.
5: ആ കുഞ്ഞിന്റെ കാര്യം?
4: അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ.
5: ബാലകൃഷ്ണ, അയാളെ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂ. ബാലകൃഷ്ണ, ഇത് അയാളാ, റാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്.
4: എന്താ പറയേണ്ടത് എനിക്കറിയാം.
5: നീ പറയുന്ന ഒന്ന് കേൾക്ക്.
4: നീ കൈവിട്.
5: ബാലകൃഷ്ണ പ്ലീസ്.
6: ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടോ വരാന്ന് പറഞ്ഞിട്ട്? എന്താ വരാഞ്ഞ പറ? ഡാഡി ഡാഡി ഇവരെന്നെ കൊല്ലും. ഡാഡി എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി. ഡാഡിക്കെന്നെ വേണ്ടേ ഡാഡി?
7: മിസ്റ്റർ ഉറുമിസ്തംഭൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല.
3: എന്താ?
4: നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ച് എല്ലാം പറയാൻ പോവാ.
5: ബാലകൃഷ്ണ അരുത്.
4: ഘോഷ, നീ കൈയെടുക്ക്.
5: ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്.
4: നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മരിയായി കൈയെടുക്ക്.
5: ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
4: കൈയെടുക്കാനാ പറഞ്ഞത്?
5: ഇല്ല, കൈയറ.

0: നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്കാണ് നടത്തും
1: എന്നെ വിടു മത്തായിച്ചേട്ടാ.
0: എന്താടാ, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ, കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്. തെരണാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ. നാളെ വണ്ടി പണി ഞാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചേട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്ക വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ. എല്ലാവരോടും എല്ലാം വിളിച്ചു പറ.

0: ഒന്ന് വേഗമാകട്ടെ, ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ, എവിടെ എന്റെ മോളെവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം.
1: ആദ്യം പണം, പിന്നെ കുഞ്ഞ്.
0: ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല.
2: കുഞ്ഞ് ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ, കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും.
0: നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും?
1: ആലോചിച്ച് നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും.
0: ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്?
2: വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ

0: ഞാൻ ബാലകൃഷ്ണൻ.
1: എന്റെ പേര് ഗോപാലകൃഷ്ണൻ.
0: ഞാൻ മത്തായി.
1: ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോവാം.
2: എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പണം കൊണ്ടുപോയിക്കൊള്ളൂ.
0: ഗോപാലകൃഷ്ണ വരൂ.
3: മോള് കരയല്ലേ, ഞങ്ങൾ ഡാഡിയുടെ ആൾക്കാരാ. മോള് കരയല്ലേ.

0: കാശും കൊണ്ട് ബാലകൃഷ്ണ, നമുക്ക് ഇവിടെ ഇവിടെ വിടാം, പോലീസുകാർ കൊണ്ട് കൊടുത്തോളൂ. അത് പത്തില് മത്തച്ചേട്ടാ, മത്തച്ചേട്ടൻ മണയിപ്പിക്കോ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ടേ വരുന്നുള്ളൂ. പറയുന്നേക്കും മത്തച്ചേട്ടാ, ആ നല്ല മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തേ പറ്റൂ.
1: അതിനു മുമ്പ് അവന്മാരെ നമ്മളെ പിടിക്കും. നീ പറയുന്ന കേക്ക്.
0: ഇല്ല മത്തച്ച, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരൂ. മത്തച്ചേട്ടൻ മണിപ്പിക്കോ.
1: എന്താ ഏതായാലും ഇത്രത്തോളം ആയില്ലേ, നിനക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാനുണ്ട് നിന്റെ കൂടെ.
2: അപ്സക്കോയുടെ പെങ്ങള് അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ?
0: മത്തച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ബാലകൃഷ്ണ, നമ്മൾ ലക്ഷ പ്രഭുക്കളാണ്. എന്താ മത്തച്ചേട്ടാ?
3: നീ ഇതുവരെ എവിടെ പോയിരുന്നു?
0: ഹംസക്കോടെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റി വിട്ടു. ബാലകൃഷ്ണ, നബീസറെ കല്യാണം നാളത്തിൽ നടക്കൂടാ. ദേ, ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 ലക്ഷം രൂപ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്?
3: നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചെന്ന് വരും.
0: എന്നിട്ട് ബാലകൃഷ്ണ, എന്നിട്ട്
2: എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷം ഇവിടെ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. ഗോപകൃഷ്ണ,
0: കാറിലമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?

0: ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? എന്നെ കബളിപ്പിച്ച് നിങ്ങൾ നേടിയ പണമില്ലേ, അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കൊള്ളൂ. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്.
1: ഇതൊന്ന് അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്തു തരാൻ പറ്റുമോ?
0: ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്.
2: ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ.
0: നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
1: സാറേ, ആ ഫോണൊന്നും എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ.
0: ഹലോ,
3: രാംജി റാവു സ്പീക്കിംഗ്.
4: ഒരുപാട് സവിശേഷതകളുള്ള ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. സായികുമാറിന്റെ ആദ്യത്തെ നായികവേഷം, രേഖ എന്ന നായികയെ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രം, സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണന്റെ ആദ്യത്തെ ചിത്രം, എ ആർ റഹ്മാൻ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്ത ചിത്രം.

ചിത്രം. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ചിത്രമാണിത്. മുകേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, റാംജിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഇന്നസെൻറ്റിൻ്റെ, അതായത് മാന്നാർ മത്തായി എന്ന ക്യാരക്ടർ ചെയ്ത ഇന്നസെൻറ്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ബിസിയാണെന്നാണ് പറഞ്ഞത്. അതായത് ഏതോ പ്രമുഖ കമ്പനിയിൽ നിന്നും അഡ്വാൻസും വാങ്ങി ആ പടവും ഏറ്റ് നിൽക്കുന്ന സമയം. അപ്പം മുകേഷ് ചോദിച്ചു, ചേട്ടാ ആ പടത്തിലെ വേഷം എന്താണ് എന്ന് ചോദിച്ചു. അതൊരു 12 ദിവസത്തെ വേഷം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പടത്തിലെ വേഷം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ഡ്രൈവറായിട്ടാണ്. അപ്പോൾ മുകേഷ് ചോദിച്ചു, ഡ്രൈവറാണ്, ആ വീട്ടിലെ ജോലിക്കാരിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അങ്ങനെയൊക്കെയാണോ അതിൻ്റെ കഥ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ മാന്നാർ മത്തായി എന്ന വേഷം ചേട്ടൻ ചെയ്യുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ചേട്ടൻ മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമായിട്ട് മാറും. അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കണം.

അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ചേട്ടാ, റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ മാന്നാർ മത്തായി എന്ന വേഷം ചേട്ടൻ ചെയ്യുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ചേട്ടൻ മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമായിട്ട് മാറും. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കണ്ട, ആ പടം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നസെന്റ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് സെല്ലുലോയിഡാണ്. സെല്ലുലോയിഡിൽ നമ്മൾ ഇന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ റാംജി റാവു സ്പീക്കിംഗ് എന്ന മൂവിയിലെയാണ്. സെല്ലുലോയിഡിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അച്ചു ആണ്. സോ കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി എഫ് എം ബ്രെയിൻ ബോണർ 7.5. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 2:26 ആയിരിക്കുകയാണ്. യുവർ ചോയ്സിന്റെ സമയമാണ്. കൂടെയുള്ളത് നിവി സഞ്ജലാണ്. അപ്പോ യുവർ ചോയ്സിൽ ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ഡേനെ കുറിച്ചിട്ട് പറയാം. ഇന്ന് ജൂലൈ 8 അല്ലേ, നാഷണൽ ബ്ലൂബെറി ഡേ ആണ് കേട്ടോ. അതായത് നമ്മൾ സൂപ്പർ ഫുഡൊക്കെ പറയുന്ന ഒരു എന്താ ഫുഡാണ് അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അവ ഒരു ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ദിനം ആചരിക്കുന്നുണ്ട്. അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ, ഫൈബർ, ഇതൊക്കെ കൊണ്ടിട്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ബ്ലൂബെറി എന്ന് പറയുന്ന കൊച്ചു കൊച്ചു ഐറ്റം. നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ദിവസം ഒരു പിടി ബ്ലൂബെറി കഴിക്കണമെന്നാണ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത് കേട്ടോ. ഇതിപ്പം ഫ്രഷ് ആയിട്ട് കഴിക്കുന്നവരുണ്ട്, അതല്ലാതെ ഈ സ്മൂത്തികളിലോ കേക്കുകളിലോ പൈകളിലൊക്കെ ചേർത്ത് ബ്ലൂബെറി പലരും ഫുഡിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ജൂലൈ 8 പുറമെ തന്നെ എല്ലാ വർഷവും April 28 ദേശീയ ബ്ലൂബെറി പൈ ദിനം ആചരിക്കാറുണ്ട്. അത് മാത്രമല്ല ജൂലൈ മാസം മുഴുവനായിട്ടും ദേശീയ ബ്ലൂബെറി മാസമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ബ്ലൂബെറിയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവ ചോയ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് യുവ ചോയ്സിൽ കോൾസ് ഒക്കെ എടുക്കണം. 2 മണി വരെയാണ് നമ്മുടെ സമയം ഉണ്ടാവുക. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ടു ദ നമ്പർ 0484242810. 0484242810.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
2: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 9:40 ആകുമ്പോൾ യുവ ചോയ്സിന്റെ ഈ സമയത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ യുവ ചോയ്സിൽ നമുക്ക് കോളർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കോളർ ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്?
3: എന്റെ പേര് സുമാരാജൻ.
2: ഓക്കേ, എവിടുന്നായിരുന്നു ചേച്ചി വിളിക്കുന്നേ?
3: ഞാൻ ചെറായിലെ.
2: ചെറായിലാണല്ലേ? ചെറായിൽ എന്താണ് വിശേഷം? ചെറായിൽ നിന്ന് രാവിലെ ഒരു കോൾ ഉണ്ടായിരുന്നല്ലോ, അത് ചേച്ചി അല്ലായിരുന്നല്ലോ അല്ലേ? ആ, ചെറായിൽ ഇന്ന് ഞാൻ ഇന്ന് കേട്ടിരുന്നു. എന്തോ
3: ജോലാണോ സംസാരിക്കുന്നത്?
2: അല്ല, നിബിയ.

0: ആ എന്റെ അടുത്ത് വേറെ ആരൊക്കെയോ ഇന്ന് മെസ്സേജ് ചെയ്തു, മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജുവൽ ചേച്ചിയുടെ സൗണ്ട് പോലെ തോന്നിക്കാണോ അല്ലേ? ആണോ, ഓക്കെ. ആ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ചെറായിലെ? കേൾക്കട്ടെ.
1: നല്ല മഴ ഉണ്ടായി രാവിലെ, വെളുപ്പിനൊക്കെ മഴയായിരുന്നു. രാവിലെ മഴ ഉണ്ടായിരുന്നു.
0: ബീച്ചിനോട് അടുത്ത് തന്നെയാണോ?
1: ഇല്ല, അവിടെ ബീച്ചല്ല, ഞങ്ങള് ഗൗരീശ്വര അമ്പലം, ചെറായ ഗൗരീശ്വര അമ്പലം കേട്ടിട്ടുണ്ട്.
0: ഓ ശരി ശരി. അപ്പം എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്? അത് ആ ഏരിയ അല്ലേ?
1: ആ അങ്ങനെ പറയാം. അവിടുന്ന് പടിഞ്ഞാട്ട് കൊറേ ഒത്തിരി പോണം അങ്ങോട്ട്.
0: ആണോ, ഓക്കെ. സാധാരണ നമ്മള് ചെറായി എന്ന് പറയുമ്പോ പെട്ടെന്ന് നമ്മള് ബീച്ചാണല്ലോ, ബീച്ച് സൈഡാണല്ലോ ഓർക്കുന്നേ. അതാ ഞാൻ ചോദിച്ചെ. നിങ്ങൾ അവിടെ തന്നെയാണോ? ചേച്ചിയുടെ വീട് എവിടെയാ?
1: എന്റെ സ്വന്തം വീട് ഞാർക്കിലാണ്, കെട്ടിച്ചിട്ടുണ്ടെക്കണ ചെറായിലാണ്.
0: ചെറായിലാണ്, ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളേ?
1: വീട്ടില് ഹസ്ബൻഡ്, മോനും മോള്. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു ഭാര്യയുണ്ട്, പിന്നെ മോന്റെ വൈഫ്. ഞാൻ ഷോപ്പ് ഇട്ടേക്കണം, മോനമ്പത്ത് തയ്യൽ കടയിന്ന് എനിക്ക്.
0: ഓ ശരി. എന്നിട്ട് എങ്ങനെയുണ്ട് തയ്യലൊക്കെ? സ്കൂളിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? സ്കൂൾ യൂണിഫോംസിന്റെ?
1: യൂണിഫോം ഞാൻ അധികം കൊടുക്കാറില്ല, അങ്ങനെ എനിക്ക് അല്ലാണ്ട് വർക്ക് ഉണ്ടാവും.
0: ആണോ?
1: അപ്പൊ ഞാനൊരു വർക്ക് അധികം കൊടുക്കാറില്ല യൂണിഫോമില്. അത്യാവശ്യം നമ്മള് വേണ്ട, നമ്മളെ കസ്റ്റമറുടെ മാത്രം കൊടുക്കൂടെ.
0: ഓ ശരി ശരി. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ യൂണിഫോംസ് ഒക്കെ ആണ് എടുക്കുന്നെങ്കിലേ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമല്ലോ ടൈലേഴ്സിനൊക്കെ യൂണിഫോംസ് കൊടുക്കാൻ.
1: അപ്പൊ യൂണിഫോം നമ്മളങ്ങനെ മതിയാണ്, യൂണിഫോം അടിക്കാൻ.
0: ഓ ശരി. ലേഡീസ് ഐറ്റംസ് മാത്രാണോ?
1: ലേഡീസിന്റെ എല്ലാം അടിക്കും.
0: കുട്ടികളുടെയും?
1: കുട്ടികളുടെ.
0: ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കോ?
1: ആ ചെയ്തു കൊടുക്കും.
0: ചെയ്തു കൊടുക്കും. കൊറേ ആയോ ചെയ്യുന്നേ? ഓ, ഷോപ്പിന്റെ പേരെന്താ? പേരുണ്ടോ?
1: ഞങ്ങൾ ആദ്യം ഞാൻ എടുത്തിരുന്ന, ഇപ്പൊ നടത്തുന്നതിന്റെ ഇത്തിരി തെക്ക് ഭാഗത്തായിട്ടാണ്, ലെഫ്റ്റിലേക്ക് പോണിരുന്നത്. അത് ലവ് ലൈസ് എന്നായിട്ടിരുന്നത്. ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ വേറെ ഒരു ഷോപ്പിലേക്ക് മാറിയതാണ്. ഇപ്പൊ വേറെ ഒരു അതവിടെ അവർക്ക് ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിലേക്ക് മാറിയതാണ്.
0: ഓ ശരി.
1: വിട്ടം ടൈലറിംഗ് ഷോപ്പ് എന്നാട്ടെ.
0: ആണോ, ശരി. അപ്പൊ എന്തായാലും പരിപാടി ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നില്ലേ?
1: ആ പോണ്ട്, കുഴപ്പമൊന്നുമില്ല, അതേപോലെ പോകും.
0: ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നേ? അവിടെ തന്നെയാ? അടുത്ത് തന്നെയാ?
1: ചെറായിലാണ്.
0: ചെറായിലാണ്, ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്ക്. ഇന്ന് മഴയുണ്ടോ? എന്താ അവസ്ഥ? മഴയാണല്ലേ. ഇന്ന് കോഴിക്കോടൊക്കെ ഇന്ന് അവധിയാണല്ലോ, മഴ കൂടിയിട്ട്. ആ തന്നെ. അപ്പൊ ഇന്ന് എന്തോ
1: ഇവിടെ ചെറായിലൊക്കെ മഴ ഉണ്ടായിരുന്നു.
0: അതെ അതെ, ഇന്ന് രാവിലെ മുതൽ ഒരു മൂടിക്കെട്ടലും മഴയൊക്കെ തന്നെ.
1: എന്റെ കുഞ്ഞിനാവിന്റെ തരം മൂടി കൊടുക്ക വന്നു.
0: ആ കൊടുക്ക. ഹലോ, എന്താ വാവയുടെ പേര്? ഗൗതം കൃഷ്ണ. ഇച്ചൂട്ടനെ വിളിക്കുന്നു. എത്ര വയസ്സായി? അപ്പൊ സ്കൂളിലൊന്നും പോണ്ടേ? പോന്നില്ലേ? മടി മടി അല്ലേ?
1: ാണ് ചേർത്തിരിക്കണത് തൃശ്ശൂര്, മലപ്പാട് സ്കൂളിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അവൾക്ക് പോവാൻ മടിയായിട്ട് അങ്ങനെ നിക്കായിരുന്നു.
0: അമ്മൂമ്മയുടെ കൂടെ നിക്കാൻ അല്ലേ?
1: എന്നോട് ഷോപ്പിലേക്ക് വന്നേക്കണ.
0: ആഹാ, അവിടെ വന്ന് എല്ലാം നല്ല പരുവാക്കുന്നു. മിഷീനൊക്കെ എടുത്തിട്ട് നമ്മൾ തല തിരിച്ചു വെക്കും. സൂചിയൊക്കെ എടുത്ത് കുത്തോ? നല്ല മോനാണ് അല്ലേ? അമ്മ എല്ലാം പറഞ്ഞ കേക്കുന്ന കുഞ്ഞാവയാണ്. അപ്പൊ ഏത് പാട്ടാ ചേച്ചി വേണ്ടത്? ആ ഓക്കെ. അച്ഛന്റെ പൊന്നുമോളെ അല്ലേ? ഇഷ്ടാണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും വെച്ചാത്തേ, കേൾക്കണം കേട്ടോ പ്രോഗ്രാം. ഓക്കെ, ബൈ ബൈ. യെസ്, അപ്പോ നമ്മുടെ ഫസ്റ്റ് കോളർ ആയിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത്. എന്തായാലും സുമ ചേച്ചിക്ക് ഇതാ കൊച്ചുമോന് വേണ്ടിയിട്ട് പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയിൽ മോഹൻ സിതാര ഈണം പകർന്ന ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: You are listening to FM Rainbow 107.5, musically yours.

0: വീണ്ടും ഒരിക്കൽ കൂടിതാ എല്ലാവർക്കും സ്വാഗതം യുവർ ചോയ്സിലേക്ക്. യുവർ ചോയ്സിലെ അടുത്ത കോളർ റെഡിയാണ് കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നമുക്ക് ചോദിക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പേര് പറഞ്ഞോ.
1: പേര് ശാന്തിനി കലേശൻ.
0: ആണോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താണ് വിശേഷം അവിടെ?
1: നാളെ എന്റെ കലേശൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്.
0: ഹസ്ബൻഡ് ആണോ?
1: ഹസ്ബൻഡ്.
0: ഓക്കെ.
1: അപ്പൊ ഇന്നേ വിളിച്ചത്, ഇനി നാളെ കിട്ടി.

0: അത് നല്ലൊരു തീരുമാനമായിരുന്നു. അങ്ങനെ പറ, അതാണ് പോയിന്റ്. മനസ്സിലായ? ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്തതല്ല, ഞങ്ങൾ പുറത്തു പോവും, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതല്ലേ ആദ്യം പറയേണ്ടത്?
1: അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട് കൊറേ പ്രാവശ്യം വിളിച്ചു, പക്ഷെ ഈ മാസം തന്നെ കൊറേ വിളിച്ചിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള പാട്ടൊന്ന് കേൾക്കാനായിട്ട്.
0: ഷേ, അപ്പൊ എനിക്കാണ് ഭാഗ്യം ചേച്ചിനോട് സംസാരിക്കാൻ, അല്ലേ?
1: അതെ അതെ.
0: ഞാനാണ് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതാ. അപ്പൊ എനിക്കിങ്ങനെ സംസാരിക്കാൻ കൊതിയായിട്ടിരിക്കുവായിരുന്നു. എന്റെ പേര് നിധി എന്നാണ്. അപ്പം അങ്ങനെയാണ്. അപ്പൊ നാളെ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? പുറത്തു പോയിട്ട് എന്താ പരിപാടി?
1: പരിപാടി അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ ബോട്ടിൽ കയറാന്നൊക്കെ പറയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ.
0: ചേച്ചിയുടെ സ്ഥലം എവിടെയായിരുന്നു?
1: വെണ്ണല.
0: ചാന്ദിനി എന്നല്ലേ പറഞ്ഞ പേര്?
1: ചാന്ദിനി, ശരിക്കും ചാന്ദിനി എന്നാണ്. എന്റെ അപ്പൂപ്പൻ കൊണ്ടുപോയി ചാന്ദിനി എന്ന് വെച്ചിട്ട്.
0: ശാന്തിനി. ഓ ശരി. അപ്പൊ ഇപ്പൊ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
1: അറിയപ്പെടുന്ന പേര് ചാന്ദിനി.
0: ചാന്ദിനി, രണ്ടും നല്ല പേരാണല്ലോ, അങ്ങനെ വലിയ വ്യത്യാസം ഇല്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നത് ചാന്ദിനി ആയിരിക്കും അല്ലേ?
1: പക്ഷെ വിവരമുള്ളവരൊക്കെ എന്നെ ചാന്ദിനി എന്നാണ് വിളിക്കുന്നത്.
0: അയ്യോ അയ്യോ, ഇപ്പൊ ബാക്കി മറ്റേ പേര് വിളിക്കുന്നവരൊന്നും കേക്കണ്ട, അവർക്കൊന്നും വിവരമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടു പേരുള്ള ആളാണ് ചാന്ദിനി ശാന്തിനി.
1: എന്നെ ചാന്ദിനി എന്ന് ഇടാനായിട്ട് പിന്നെ സ്കൂളിൽ ഇടാനായിട്ട് അപ്പൊ അപ്പൂപ്പൻ ചാന്ദിനി എന്ന് പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത്. അന്ന് ചെറുതിലേ ഞാൻ കേട്ടതാണത്.
0: അതാ, അങ്ങനെ അങ്ങനെ കുറേ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് ഈ പേരിടീലിന്റെ പിറകിലെ. പണ്ടൊക്കെ നമ്മുടെ ഈ അച്ഛനമ്മമാരുടെ ആദ്യത്തെ വരി, ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് പേരിടുമല്ലോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായല്ലോ. അങ്ങനെ എന്നിട്ട് ആ പേരിനോട് സാമ്യമുള്ള അടുത്ത പേരുകളായിരിക്കും അടുത്ത പിള്ളേർക്ക് ഇടുന്നത്. അയ്യോ, ഞാനൊക്കെ അതിന്റെ ഇരയായതാണ്, അതുകൊണ്ട് അതിന്റെ വിഷമം നന്നായിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ വേറെ എന്താണ്? അപ്പൊ വീട്ടില് വേറെ ആയിരിക്കും ഉള്ളത്?
1: വീട്ടില് ഇപ്പൊ ഞാന് ഹസ്ബൻഡും മോനും ഉണ്ട്.
0: ആ മോൻ എന്താ ചെയ്യുന്നേ?
1: മോനിപ്പൊ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണ്. മരുമോളും കൊച്ചും അവിടെ മസ്കറ്റിലാണ്.
0: ഓ ശരി ശരി. അവര്
1: കൊച്ചുമോൻ അവിടെ +1, +2 പഠിക്കണ്.
0: ഓഹോ, അത്രയും വലിയ കൊച്ചുമോനുള്ളതാണല്ലേ.
1: പിന്നെ
0: സൗണ്ട് കേട്ടാ പ്രായം പറയില്ലെന്ന് അല്ലേ? എനിക്കതിനധികം പ്രായമൊന്നും ഇല്ലാന്ന്, ഞാൻ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചാണെന്ന്. അതല്ലേ ചേച്ചി ഇപ്പൊ മനസ്സിൽ ഉദ്ദേശിച്ചേ? ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും അവര് നാട്ടിലേക്ക് വരും ഉടനെ?
1: ഇല്ല, നാട്ടിലോട്ട് വരൂല്ല ഇപ്പൊ.
0: അപ്പൊ വന്നിട്ട് പോയോളോ?
1: കൊറച്ചായിപ്പോ, ഒരു വർഷമായി വന്നിട്ട് പോയിട്ട്.
0: ആ ഒരു വർഷമല്ലായിട്ടുള്ള, അപ്പൊ കുഴപ്പമില്ല.
1: മോൻ അവിടെ പഠിക്കല്ലേ, പിന്നെന്തോ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോണുണ്ട്.
0: ഫുൾ ബിസിയാണ്.
1: ട്യൂഷൻ ഉണ്ട്. പിന്നെ മരുമോളാണെങ്കിൽ കമ്പനി മാറി വേറെ കമ്പനിയിലായി, അപ്പൊ ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്.
0: ഓ ശരി. ഓക്കെ, അപ്പം ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടി പറയുന്നേ, ചോദിക്കുന്നേ?
1: ഇന്ന് മഴയത്തും മുൻപേല് എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട്.
0: സ്നേഹം അങ്ങ് വാരി വിതറുകയാണ്. ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടോ? ആവോ, അപ്പൊ എന്തായാലും എന്താ, സ്നേഹത്തോട് കൂടിയിട്ട് ഭാര്യ സമർപ്പിക്കുന്ന പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ ചേട്ടന് അഡ്വാൻസ് ആയിട്ട്. അതെ അതെ അതെ.
1: ഞങ്ങള് ഇങ്ങനെ കാലിന് സുഖമില്ലെങ്കിലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് അങ്ങനെയാണ്. അപ്പൊ എന്തിനു വേറൊരു സൂര്യോദയം?
0: ഓ ശരി, അതില് ശോഭനയുടെ കാലിനൊരു പ്രശ്നമുണ്ടല്ലോ. അതുദ്ദേശം എനിക്ക് വയ്യ. കൊള്ളാം, എന്തായാലും കാലുവേദനയൊക്കെ സുഖമാവട്ടെ കേട്ടോ. വലിയ കുഴപ്പങ്ങളും ഇല്ലാണ്ട് പോവട്ടെ. പിന്നെ ചേട്ടനോട് സ്പെഷ്യലി ദ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാണ്. ഇനി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നാളത്തെ ദിവസം എൻജോയ് ചെയ്യട്ടോ. ഓക്കെ.
1: മരുമോളുടെ പേര് അശ്വതി എന്നാണ് കേട്ടോ.
0: അശ്വതി. ഓക്കെ. മോന്റെയോ, അതായത് കൊച്ചുമോന്റെയോ?
1: കൊച്ചുമോന്റെ പേര് കൃഷ്.
0: കൃഷ്.
1: ആ മോൻ.

0: മിഥുൻ. അപ്പൊ മിഥുനും കൃഷ്ണനും അശ്വതിക്കും പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ ബർത്ത്ഡേക്കാരനും വേണ്ടിയിട്ടാണ് പാട്ട്.
1: കലേശൻ, കനകലത, ഷാജഹാൻ ഉണ്ട്.
0: അപ്പൊ ഇനിയിപ്പോ ബർത്ത്ഡേക്കാരൻ അങ്ങോട്ട് പുറന്തള്ളുമല്ലോ, ബാക്കിയുള്ളവരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് പറയാണെന്ന് ചേട്ടൻ പറയും.
1: അതൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ, റിലേറ്റീവ്, ഞങ്ങളുടെ റിലേറ്റീവ് ഷാജഹാൻ, വേറെ അല്ല, അത് അങ്ങനെ പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ.
0: ശരി ശരി ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് പാട്ടിട്ടേ.
1: ആ ശരി,
0: ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ കോളിംഗ്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിന്റെ സമയം. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പാട്ടും ഡെഡിക്കേഷനൊക്കെ പറയാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 0484248101. അപ്പൊ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ആരാ നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ആരാണ്? പേര് പറഞ്ഞോളൂ.
3: ഞാൻ മിനി ഉത്തമൻ.
2: മിനി ഉത്തമൻ എവിടുന്നേച്ചി?
3: കൊടുങ്ങല്ലൂർ.
2: എറിയാടല്ലേ? ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. എറിയാട് എന്താണ് വിശേഷം?
3: എറിയാട് നല്ല വിശേഷം.
2: ഈ എറിയാട് എന്നുള്ള സ്ഥലത്തിനെ, എറിയാട് എന്ന പേര് വരാൻ കാരണം എന്താന്നുള്ള അറിയോ?
3: അതെനിക്കറിയില്ല.
2: എന്തെങ്കിലും ഒക്കെ എറിഞ്ഞി എറിഞ്ഞു വന്നതായിരിക്കും അല്ലേ?
3: ഓക്കെ.
2: അപ്പൊ ചേച്ചി എത്ര വർഷമായിട്ട് എറിയാടിലുണ്ട്?
3: ഞാൻ ജനിച്ചു വളർന്നത് എറിയാട്
2: തന്നെയാ. ഓ ശരി. അപ്പൊ കൊടുങ്ങല്ലൂരുകാരിയാണ്. അവിടെ എന്താണ് വേറെ? വീട്ടിലാർക്കുണ്ട്?
3: എന്റെ വീട്ടില് ഞാനും ഹസ്ബൻഡ് പുറത്താണ്. മോള് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു.
2: ഓക്കെ.
3: കല്യാണമാണ് December 20.
2: അടിപൊളി. അപ്പൊ ചേട്ടൻ എപ്പോഴാ വരുന്നേ?
3: ചേട്ടൻ December 10 വരികയുള്ളൂ.
2: ആണോ? എന്നാ കല്യാണം? ഡിസംബർ ഏത് ദിവസം?
3: December 20 ഞായറാഴ്ച.
2: നമ്മളൊന്നും വിളിക്കുന്നില്ലേ. അയ്യോ, അത് പറഞ്ഞതിന് മുമ്പ് ഞാൻ തൂക്കി കയറി വിടി വെച്ചല്ലേ. അപ്പൊ ഞാൻ കേൾക്കട്ടെ, വിളി ഒന്ന് കേൾക്കട്ടെ.
3: December 20 ഞായറാഴ്ച റിയാഡ് ഗുരുജ്യോതി ഹാളില് എന്റെ മോളുടെ കല്യാണമാണ്. എല്ലാവരും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു.
2: ഈ ഇത് കേട്ടിട്ടെ, പബ്ലിക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടേ ഒരു ജന സാഗരം അങ്ങോട്ട് വരുവേ. മാനേജ് ചെയ്യാൻ പറ്റണം.
3: ഓക്കെ,
2: എന്തായാലും കൊള്ളാം. December 20. ഓക്കേ, ശരി. മോളെന്താ ചെയ്യുന്നേ ഇപ്പോ? ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ?
3: മോള് ഡിഗ്രി കഴിഞ്ഞു, ഒരു ചെറിയ ജോലി പോകുന്നുണ്ട്. ഞാനൊരു കമ്പനിയില് ജോലി ചെയ്യാണ്.
2: ആണോ?
3: ഒരു സ്ഥാപനത്തില്. ബെഡ് ഉണ്ടാക്കുന്ന കമ്പനി.
2: ബെഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് അല്ലേ? ഓ ശരി.
3: ഇവിടെ കുറെ 10-30 സ്റ്റാഫ്.

0: ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 3 കമ്പനിയാണ്, അതായത് വേർതിരിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു 7 പേരുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ പേരൊന്ന് പറഞ്ഞോട്ടെ.
1: പിന്നെന്താ പറഞ്ഞു?
0: ഫാത്തിമ മുജീബ്, ഷൈമി വിനയൻ, സാവിത്രി, സജിത പ്രദീപ്, സജിനി അശോകൻ, മിനി സന്തോഷ്, ഷീബ, ഷൈമി വിനയൻ, പിന്നെ കുറെ പേരുണ്ട്. പിന്നെ ഞങ്ങൾ ഓണറിന്റെ പേര് പറഞ്ഞോട്ടെ.
1: പിന്നെന്താ?
0: സെയ്ദുക്ക, മക്കൻ, ഓഫി.
1: ഓക്കെ ചേച്ചി, ഇത് എഴുതി വെച്ചിട്ട് പറഞ്ഞാണോ? എഴുതി വെച്ചിട്ട് പറഞ്ഞാണോ പേരുകള്? ഓ ശരി, അപ്പൊ ഓരോരുത്തരെയും നോക്കി നോക്കിയാണ് പറഞ്ഞതല്ലേ. ഞാൻ ഭയങ്കര അച്ചടക്കത്തോടു കൂടി സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി എഴുതി വെച്ചിട്ട് അതേ ഓർഡറിൽ വായിക്കുവാണോന്ന്.
0: എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കാണ്. ഞങ്ങൾ 26-ാമത്തെ കോളിലാണ് ഇത് കിട്ടിയേക്കണേ.
1: ആണോ ചേട്ടൻ?
0: പ്രാവശ്യം ബെല്ലടിച്ചുകൊണ്ട് ഫോൺ എടുത്തില്ല.
1: അത് ചിലപ്പോ വേറെ കോൾ ആയിരിക്കും, അതാണ് കേട്ടോ. അപ്പം ചേട്ടൻ പുറത്തെവിടെയാ ജോലി ചെയ്യുന്നേ?
0: ചേട്ടൻ ദുബായിലാണ്.
1: ദുബായിലാണ്? കൊറേ വർഷമായോ?
0: 20 വർഷമായി.
1: 20 വർഷമായി അല്ലേ?
0: വന്ന് പോയിട്ട് ഒരു 5-6 മാസമായിട്ടുള്ളൂ.
1: അല്ലല്ല, ഓക്കെ. അപ്പൊ എന്തായാലും കല്യാണം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ. എന്റെ പേര് നിബി എന്നാണേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോവാം. അപ്പൊ ചോദിച്ച പാട്ട് തന്നെ പ്ലേ ചെയ്യാട്ടോ.
0: ഭയങ്കര സന്തോഷം ഞങ്ങളെ കോൾ എടുത്തേനി.
1: ഓ ശരി, എനിക്ക് സന്തോഷം സംസാരിക്കാൻ പറ്റിയെന്ന് കേട്ടോ.
0: സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
1: ആണോ?
0: ഞങ്ങൾ വിളിക്കുന്നു, കിട്ടണില്ല.
1: ഓക്കെ, എന്തായാലും ഇന്നായിരുന്നു ആ ഒരു ദിവസം.
0: വർക്കിന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ, മെഷീനത്തിന്റെ അരികത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക.
1: ഓ ശരി, ഓക്കെ. അപ്പൊ പാട്ട് വെക്കാം. ഓക്കെ
0: ഓക്കെ ഓക്കെ, താങ്ക് യു,
1: ബൈ ബൈ
0: ബൈ.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ കൊച്ചി 107.5.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന

0: വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാന്റും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ കി മിത്രതാ കോ മജ്ബൂത് കർനേ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയെ പരമാത്മാ സെ പ്രാർത്ഥന കി ഹൈ ഓർ ആജ് ഉനോനേ മുജ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പെഹലേ ഇസ് കാം കോ ഹം കർ ലെങ്കേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഉംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാമുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, എ.പി. അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറി

0: മന്ത്രിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തുനിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സമയം 1 മണി കഴിഞ്ഞ് 7:16 ആവുമ്പോൾ നമ്മൾ യുവ ചോയ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, അതായത് വാർത്തകൾക്ക് ശേഷം, ദാ നമ്മൾ തിരിച്ച് കോള് എടുക്കാൻ പോവുകയാണ്. അതിനു മുന്നേ പറയട്ടെ, നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. യുവ ചോയ്സിലേക്ക് നമ്പർ 0484-242-8101 0484-242-8101. അപ്പം എന്തായാലും കോളർ റെഡിയാണ് കേട്ടോ, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ആ ഹലോ, ആരാണ്?
1: വടക്കമ്പറ വരുന്ന വാസന്തി ദാസൻ.
0: വാസന്തി ദാസൻ, അവിടെ മഴ പെയ്യുന്നുണ്ടോ ചേച്ചി?
1: മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി.
0: ഓക്കെ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ?
1: കുറച്ച് വെക്കാം.
0: ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങള്?
1: നല്ല വിശേഷം
0: ആണോ? പറവൂർ എന്നല്ലേ പറഞ്ഞേ?
1: അതെ അതെ,
0: വടക്കം പറവൂർ അല്ലേ. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ്, 2 പെൺകുട്ടികള്, ഒരാളുടെ കല്യാണം കഴിഞ്ഞു ആതിര. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പാട്ട് ചോദിക്കുന്നത്.
0: ആണോ, കുട്ടികൾ എത്രയിലാ പഠിക്കുന്നേ?
1: കുട്ടികള് ഒരാള് 2-ലും ഒരാള് അംഗൻവാടിയിലും.
0: ആണോ, അപ്പൊ നല്ല മേടമുള്ള സമയമാണല്ലോ, നല്ല രസമല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികള്. നേരം പോണത് അറിയില്ലല്ലോ.
1: ഇല്ല ഇല്ല.
0: എന്താ മക്കളുടെ പേര്?
1: ആദി അനു.
0: ആദിയും അനു അല്ലേ. ഓക്കെ, ആരായിട്ടാണ് അവര് കമ്പനി? മുത്തശ്ശിയായിട്ടാണോ?
1: അല്ലല്ല, അവരിപ്പോ അച്ഛന്റെ വീട്ടിലാണ്.
0: ആണോ, ഓ അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പാട്ട് കൊടുക്ക. ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ?
1: പൊന്നും തിങ്കൾ പോറ്റും മാനെ. സിനിമയുടെ പേരറിയില്ല.
0: പൊന്നും തിങ്കൾ പോറ്റും മാനെ, 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ സിനിമയിലെ. ഭയങ്കര രസമുള്ള പാട്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ പാട്ട്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 2 പേർക്കും വേണ്ടിട്ട് ആ പാട്ട് വെച്ചുകൊടുക്കാം. ഇനിയും വിളിക്കണം കേട്ടോ.
1: ഓക്കെ,
0: ബൈ ബൈ.
1: ഓക്കെ, ബൈ ബൈ.

0: ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ മോഹൻ സിതാര മ്യൂസിക് ചെയ്ത്, ഓൺ വി കുറുപ്പ് ലിറിക്സ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. കെ എസ് ചിത്രയായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. എനിവേ, നമ്മുടെ യുവ ചോയ്സിലേക്ക് അടുത്ത കോളർ റെഡിയാണ് കേട്ടോ. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയാമോ?
1: എന്റെ പേര് തോമസ്.
0: ഓക്കേ, എവിടുന്നായിരുന്നു വിളിക്കുന്നേ?
1: ഞാൻ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തലാണ് സ്ഥലത്തുനിന്ന്.
0: ആണല്ലേ, ഓക്കേ. കോട്ടയത്ത് എങ്ങനെയാ ഇപ്പൊ കാലാവസ്ഥ?
1: ഇപ്പൊ കാലാവസ്ഥ സൂപ്പർ, മഴ പെയ്ത് സകല ശ്രമിച്ചതേ ഉള്ളു.
0: ആണോ?
1: പെയ്തോണ്ടിരിക്കുന്നു.
0: ആണോ? ഓക്കേ. ഫുഡൊക്കെ കഴിച്ചോ?
1: ആ, രാവിലത്തെ കഴിച്ചു.
0: ഊണ് കഴിച്ചില്ല?
1: ഇല്ല, രാവിലെ 10-11 മണി കഴിഞ്ഞപ്പോ.
0: ആ, അപ്പൊ പിന്നെ വിശക്കാനായിട്ടില്ലല്ലോ അല്ലേ?
1: ചിലപ്പോ അസാരെ കഴിക്കുള്ളൂ.
0: ആണോ? അയ്യോ, അത്രയും നേരം സ്കിപ്പ് ചെയ്യോ ഫുഡ്?
1: ആ, ഒരു ദിവസം ഫുള്ളായിട്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട്.
0: ആണോ? പ്രശ്നമൊന്നുമില്ല.
1: അതുപോലെ ചായ കുടിച്ചോണ്ടിരിക്കും.
0: അപ്പൊ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
1: അതിനെ കണക്ക് പറയാൻ പറ്റില്ല. 2-3 ദിവസം കുടിക്കും.
0: അതാണ് ഈ വിശപ്പില്ലാത്തേട്ടോ.

0: ഇല്ല, ഉറക്കവും ഇല്ല. ഉറക്കായിട്ട് അല്ല, ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയതിന് ശേഷം ഉറക്കില്ല. രണ്ട് മൂന്ന് വർഷമാണ്.
1: ആണോ, എന്ത് പറ്റിയതാ?
0: ഞാൻ ബസ്സേന്ന് നീങ്ങുന്നതാ,
1: ആണോ?
0: ഡോറ് ഡോറ് തുറന്ന് അങ്ങനെ
1: അയ്യോ.
0: പളകേണ്ട ആറോ ഏഴോ പൊട്ടലോ അഞ്ചോ ആറോ അങ്ങനെ.
1: ആണോ, ഇപ്പോഴും റെസ്റ്റിലാണോ?
0: ഇല്ല, ഞാൻ പണിക്ക് പോകുന്നുള്ളു, ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും ചെയ്യും.
1: ഓ, ശരി ശരി. എന്നാലും ഇത് നമുക്കൊന്ന് ഇതാക്കണം. ഫുള്ള് ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നാ അത്ര നല്ലതൊന്നല്ല ആരോഗ്യത്തിന്. പിന്നെ ഫുഡും സ്കിപ്പ് ചെയ്യുമല്ലേ.
0: വൈകിട്ട് റേഡിയോ മാത്രം, റേഡിയോ മാത്രമാണ് നമ്മുടെ കൂടെ പുറത്ത്.
1: ആ റേഡിയോ കേട്ടോ, റേഡിയോ ആരോഗ്യത്തിന് നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞതേ,
0: ഒരു ദിവസം എനിക്ക് ഒരു രണ്ടല്ല മൂന്ന് മണിക്കൂർ കൂടുതൽ എനിക്ക് ഉറക്കമില്ല. വരുന്ന സമയത്ത് ഉറങ്ങിയാലേ ഉള്ളു, ഉറങ്ങുള്ളു.
1: അതും ഭയങ്കര പ്രശ്നമാണ്.
0: ആ പണിതോണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോ ഉറക്കം വരുവാണെങ്കിൽ നമ്മള് ഉറക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ഉറക്കം ഇല്ല, പിന്നെ വൈകിട്ട് ഇതുപോലെ തന്നെ അങ്ങ് പോകും.
1: അപ്പൊ ചേട്ടന് ആരെങ്കിലും കൊണ്ട് കാണിക്കാത്ത എന്ത്?
0: ഞാൻ മെഡിക്കലിലൊക്കെ ഒന്ന് പോയാ. പിന്നെ
1: അതങ്ങനെ ശ്രദ്ധിക്കണം. ആ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ പറയണം, ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടാ. ആ എന്നാലും നമ്മുടെ ആരോഗ്യമല്ലേ വലുത്. ഇപ്പൊ ചേട്ടൻ തന്നെ അറിയാലോ, എന്നാ ആക്സിഡന്റ് ആയപ്പോ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും.
0: ആക്സിഡന്റ് ഒന്നല്ല, മൂന്നാലായി.
1: ആണോ? അപ്പൊ ആക്സിഡന്റ് വിദഗ്ധനാണ്. ആണോ? കുഴപ്പല്ല, എന്തായാലും എല്ലാം എന്നിട്ടാണ് ഈ ഭക്ഷണമൊന്നും. മരുന്നൊക്കെ ഇല്ലേ? അപ്പോ ഇല്ല. എന്നാലും ഭക്ഷണം കറക്റ്റ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കൂ.
0: ഇടയ്ക്ക് വല്ലതും മദ്യപിക്കും, മദ്യപിക്കുമ്പോ ചിലപ്പോ കിടന്നൊന്നും ഉറങ്ങും, അങ്ങനെയൊക്കെ ഉറങ്ങുള്ളൂ. ഇന്നലെ ആണെങ്കിൽ ഇന്നലെ ഒത്തിരി രണ്ടുമൂന്ന് മൂന്നാല് ദിവസം കൂടി കണന്നിട്ട് എനിക്ക് അനങ്ങാൻ
1: മേലായിരുന്നു.
0: കഴിച്ചില്ല പിന്നെ. ഇന്ന് എഴുന്നേറ്റ് ഇപ്പൊ 7 മണിയൊക്കെ ആയി, 6:50 ആയി.
1: ഇന്നിപ്പോ വർക്കിന് പോയില്ല?
0: ഇന്ന് വർക്ക് നടന്നില്ല,
1: മഴയായതുകൊണ്ടാ.
0: മഴയല്ല, പണിയില് സൈറ്റിൽ ആരും വന്നില്ലെന്നാ പറഞ്ഞത്.
1: ആ മഴയായതുകൊണ്ടായിരിക്കും അല്ലേ.
0: ആയിരിക്കാം.
1: ഓക്കെ, അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് സ്വരജതി പാടും പൈങ്കിളി.
1: ഓക്കെ, നല്ല പാട്ടാ. വാരഫലം എന്ന് പറഞ്ഞ സിനിമയിലെ നല്ല പാട്ടാ. അപ്പൊ എന്തായാലും പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
0: അത് കേട്ടോണ്ടിരിക്കുന്ന റെയിൻബോയും എല്ലാ എല്ലാ റേഡിയോ സ്റ്റേഷൻ കേട്ടോ, അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാം കേട്ടോണ്ടെങ്കിൽ റെയിൻബോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: ഓക്കെ,
0: റെയിൻബോയിലെ നല്ല അവതാരകളായ എല്ലാവർക്കും.
1: ഓക്കെ,
0: അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല. അരികെ എന്ന പ്രോഗ്രാമിന്റെ ഒക്കെ അത് നല്ല രസമാണ്, അത് കേട്ടത്
1: ആണല്ലേ. ഓക്കെ, സന്തോഷം. അപ്പൊ ഞാൻ അറിയിച്ചേക്കാട്ടോ. എന്തോ
0: ജീവിതത്തിലുള്ള സാറിന് എല്ലാവരുടെയും ജീവിതത്തിലുള്ള കുറെ കാര്യങ്ങളാണ് അത് തുറന്നു പറയാനുള്ള ഒരു വേദി, അത് ഭയങ്കര തന്നെയത്.
1: ആ അപ്പൊ എന്തായാലും ഇഷ്ടായി എന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും ഇവിടെ അറിയിച്ചേക്കാം. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം.
0: ഓക്കെ, ഞാൻ തന്നെ അല്ല വിളിക്കാനുള്ള.
1: ഓക്കെ,
0: ഒത്തിരി പേര് ഇതുപോലെ ഇരിക്കില്ലേ.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: പങ്കെടുപ്പെടുന്നവരുണ്ട്,
1: എല്ലാവർക്കും വേണ്ടി. ഓക്കെ,
0: ദാസേട്ടൻ
1: ആ പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യുവർ ചോയ്സിന്റെ സമയം ദാ ഇവിടെ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റും 12 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ.
2: ഹലോ, ഞാൻ സജിത്.
1: സജിത് അല്ലേ, എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാൻ മഞ്ഞൂരാണ്.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് ഒന്ന് പറഞ്ഞു ആദ്യം.
2: എനിക്ക് ഒരു വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ട് പെട്ടെന്നൊരു പാട്ട് ഒരു വണ്ടിയിൽ നിന്ന് കേട്ടപ്പേ. ആക്ച്വലി എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയപ്പേ ഒരു ലിറ്റൽ ഫോൺ. അപ്പോ അങ്ങനെയാ ഈ അങ്ങനല്ല, ഒരു ദിവസം ജോലി ഉണ്ടായില്ല, മഴയായിരുന്നല്ലോ കാലത്ത് തൊട്ട്. എനിക്ക് ഒരു പാട്ട് ഒരു കേട്ടപ്പോ എന്ന് വീണ്ടും കേൾക്കണം
1: തോന്നി. പറയൂ.
2: അത് ഈ ആയുഷ്കാലം ജയറാമൊക്കെ മുകേഷിന് ഹൃദയം എടുത്തു കൊടുക്കില്ലേ?
1: അതെ അതെ അതെ. മൗനം സ്വരമായി അല്ലേ?
2: അത് അത് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്തത്.
1: ഓ പിന്നെന്താ.

0: നല്ല പാട്ടല്ലേ.
1: പിന്നെ അത് ഔസേപ്പച്ചനല്ലേ
0: അതെ. എന്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണോ?
1: അതെങ്ങനെ മനസ്സിലായി?
0: ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഴുങ്ങുന്ന
1: അല്ല അല്ല സോറി, ഇവിടെ കഴിക്കാൻ സമയം കിട്ടിയത്.
0: ആണോ, ഇന്ന് എന്താണ് സ്പെഷ്യല്?
1: ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പപ്പടം വറുത്തതുണ്ട്. അത് നിങ്ങളെ വീട്ടില് മറ്റേ മത്തങ്ങയുടെ കൃഷിയുണ്ട്.
0: ഓ,
1: മത്തങ്ങ കിട്ടിയില്ല, ഒരു മത്തങ്ങ അവിടെ വെച്ചപ്പോ അറിയാണ്ട്
0: അറിയാതെ ഉണ്ടായതാ കൃഷിയല്ലാന്ന്.
1: അപ്പൊ അത് അത് വൺപയർ വെച്ചിട്ട് ഒരു എരിശ്ശേരി പോലത്തെ ഒരു കൂട്ടാനുണ്ടാക്കി.
0: ആണോ,
1: കരച്ചിട്ടിട്ട് കഴിക്കണം. അതിന്റെ കൂടെ ഒരു മുട്ട വറുത്തതുകൊണ്ട് അത്രേ ഉള്ളൂ.
0: വലിയ മത്തങ്ങയാണോ?
1: ഓ അല്ല, അങ്ങനെയല്ല, നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ ഗ്രീൻ ടാഗിലൊക്കെ വെക്കില്ലേ.
0: ആ ശരി ശരി, അപ്പൊ അതങ്ങനെ തന്നെ കിളിർത്ത് വന്നതല്ലേ.
1: ആ അല്ല, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പറഞ്ഞ പോലെ ചെറിയ ഗ്രീൻ ബാഗിൽ നിന്ന് എങ്ങനെയാ വരാന്ന്. പക്ഷെ ഇതിന്റെ വള്ളി മൊത്തം പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ടെറഫിന്റെ മേള് വരെ കയറി.
0: ആണോ,
1: ഓ
0: അപ്പൊ ഇനി എപ്പോഴും സ്ഥിരം നമുക്ക് എരിശ്ശേരി അങ്ങ് ഉണ്ടാക്കാം.
1: എരിശ്ശേരിയാണ്, ആ തേങ്ങ മേടിച്ചു വെക്കണം, അതാണ്.
0: അത് തന്നെ, തേങ്ങക്ക് എന്താ വില അല്ലേ?
1: തേങ്ങ വില കുറഞ്ഞിട്ടുണ്ടല്ലോ.
0: കുറഞ്ഞ
1: ആ പിന്നെ
0: ഓ സന്തോഷം.
1: ആ
0: അപ്പൊ പിന്നെ നമുക്ക് മേടിക്കാം, ധാരാളമായിട്ട് മേടിക്കാം.
1: എന്നാ പിന്നെ അധികം വലിച്ചെന്ന് ഇട്ടണ്ടല്ലേ.
0: ഏയ് വേണ്ട, എന്തായാലും ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ എവിടെയാണ്, വർക്ക് ചെയ്യുവാണോ?
1: ഞാൻ മഞ്ഞുമില്ലാണ്.
0: ആ അല്ല, എന്തെങ്കിലും വർക്ക് ചെയ്യുവാണോ അതോ വീട്ടിലാണോ?
1: ചിദംബരത്തിന്റെ ജൂനിയറാ.
0: കേട്ടില്ല, എന്തായിരുന്നു?
1: ചിദംബരത്തിന്റെ ജൂനിയറാ.
0: ആഹാ, ആണ്. അതല്ല, ഇപ്പൊ എന്താ ചെയ്യുന്നേ, ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇത് ജോലിയല്ലേ ഇത്? പിന്നെ കാലത്ത് മൊത്തം മഴയായിരുന്നു, വീട്ടില് വെള്ളം കയറി, വെള്ളം കയറിയിട്ടാണ് ഈ ചെരുപ്പൊക്കെ മൊത്തം ഒഴുകിപ്പോയിന്ന്. അത് കാണുന്ന പരിപാടിയായിരുന്നു. ഞങ്ങള് പെരിയാറിന്റെ തീരത്താണ്, അറിയാലോ.
0: പിന്നെ പിന്നെ പിന്നെ അറിയാ.
1: ഓ, ഞാന് വെറുപ്പിച്ച് കൊല്ലണ്ടല്ലേ.
0: അല്ലില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ഫുഡ് കഴിക്കുന്നോണ്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഴുങ്ങി പോകുന്നുണ്ട്, സംസാരം കേൾക്കുന്നില്ല. ചിലപ്പം റീഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കാം.
1: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ രാത്രി ഒരു 10 മണി വരെ എന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും.
0: എന്താണിത്?
1: കൈവരല് ചപ്പാൻ പറഞ്ഞില്ലേ?
0: അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നില്ല, അതാ ചോദിച്ചേ. ഓക്കെ, അപ്പൊ പാട്ട് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ?
1: അത് എന്റെ മരിച്ചുപോയ എന്റെ കാമുകിക്ക് വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും
1: കുഴപ്പമില്ല, ഞാൻ ആ പ്രമേയം എന്നൊക്കെ മാറി എനിക്ക് പാട്ട് തുടർന്ന് കേൾക്കണം എന്ന് തോന്നി.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഏ ഞാനിപ്പോ അതൊക്കെ പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ തുടങ്ങി.
0: ആ അങ്ങനെ വേണമല്ലോ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കണ്ടേ. ഓക്കെ, അപ്പൊ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ ബൈ.
1: ഓക്കെ ബൈ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 04842428101, 04842428101. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാം, ഡെഡിക്കേഷൻസ് പറയാം, നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ദാ ഇപ്പോ എന്റെ കൂടെ ഒരാള് ലൈനിലുണ്ട്. ആരെ നോക്കാം? ഹലോ,
2: ഹലോ, ബിജുവാണ് കളമശ്ശേരിയിൽ നിന്ന്.
1: ഓക്കേ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
2: ഇല്ല, ഒന്ന് രണ്ടോ പ്രാവശ്യം ഇപ്പോഴേ സംസാരിച്ചിട്ടൊരു 4 മാസം 3 മാസം ഒക്കെ ആയിട്ടുണ്ട്.
1: ആയിട്ടുണ്ട്. മറ്റേ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നാണോ? ഓക്കേ, മനസ്സിലായി. ശരി, എന്താണ് വിശേഷം? ഇന്നിപ്പം കടയിലല്ലേ?
2: ആ, കടയില് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് മാറി ഇങ്ങനെ നിൽക്കാണ്. ഇങ്ങനെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടേ, ഭയങ്കര ഇങ്ങനെ എരമ്പല് മഴ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്?
1: സംസാരം കേൾക്കാം, പക്ഷേ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓ ശരി, ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാ?
2: കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യത്തിനൊക്കെ എല്ലാവരും
1: വരുന്നുണ്ട്.
2: ഇത് കൂടുതൽ റേറ്റ് കൂടുതലും ആളെടുക്കാൻ വേണ്ടി
1: വരും.
2: പിന്നെ എത്ര കൂടിയാലും
1: വരും. ഓക്കെ, അപ്പൊ നിങ്ങക്ക് എത്ര മണി വരെയാണ് ടൈം? 2 മണിവരെയാ?
2: അല്ല, ആ ഒന്നുമണിക്ക് 2 മണിവരെ ലഞ്ചിന്റെ ലഞ്ച് ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 മണിക്ക് പിന്നെ കട അടക്കും. അതിന് മുന്നേ നമ്മളെന്നെ കൗണ്ട് ചെയ്യണം. കൗണ്ട് രാവിലെ വെക്കുമ്പോഴും കൗണ്ട് ചെയ്യണം, പിന്നെയും ചെയ്യണം, കൗണ്ട് ചെയ്യണം.
1: ഓ ഓക്കെ. എത്ര വർഷമായി ഇവിടെ?

0: വർക്ക് ചെയ്യുന്നേ?
1: എന്തോ?
0: എത്ര വർഷമായി വർക്ക് ചെയ്യുന്നേന്ന്?
1: ഞാനോ, ഞാനിപ്പോ ഒരു 2 വർഷമായി. ഞാൻ ഇതിനു മുന്നേ, എന്റെ മാരേജിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു. കൊറോണ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ നിർത്തിയതാണ്. തന്നെ വിളിച്ചപ്പോഴ് ഞാനിപ്പോ അങ്ങോട്ട് പോയതാണ്.
0: ശരി ശരി ശരി. ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടില് വൈഫുണ്ട്, പിന്നെ ആന്റി ഉണ്ട്, ഞാനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്.
0: ആണോ? കൂട്ടുകുടുംബാണോ?
1: ഭയങ്കര ശക്തിയായിട്ടുള്ള മഴ ആയതുകൊണ്ട് ഞാനേ ഉറക്കിയ സംസാരിച്ചത് കേൾക്കുന്നുണ്ടോ?
0: കേൾക്കാം കേൾക്കാം, പക്ഷേ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കൊഴപ്പില്ല. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ.
1: ഇന്ന്
0: അതെ അതെ,
1: രണ്ടൊരു പാട്ട് പാടാൻ പറ്റുമോ?
0: പിന്നെന്താ, മഴയത്ത് പാട്ട് പാടാനും കേൾക്കാനും രസാണല്ലോ. പഠിക്കോ.
1: എന്തോ?
0: പാടിക്കോ പാടിക്കോ.
1: ഹൃദയം താനേ പാടുമ്പോൾ മണിമുളം പുഴയിലാകവേ സംഗീതം പുളിരുളം തളിരുന കാളാകവേ വാചാലം ഇമ്മ ഉണവും എണ്ണ ഉണവും തേനൂരും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം.
0: അടിപൊളി. പിന്നെ അല്ല,
1: ഞാനിവിടെ മഴയത്തെ ഇവിടെ ചുറ്റും ചുറ്റൂടെ കുറെ പേര് നോക്കിയിട്ടുണ്ട്. അടുത്ത് കൂടി പോട്ടെ നോക്കിക്കൊണ്ടുപോകുന്നു.
0: ഇവൻ എന്ത് കാണിക്കുന്നു? ഇതെന്താ ഇവര് വട്ടായോന്നായിരിക്കും വിചാരിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് മഴയത്ത് പാട്ട് പാടുന്നു. കൊള്ളാം, എന്തായാലും പാട്ട് നന്നായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ,
0: ബൈ ബൈ.
1: ഓക്കെ ബൈ.

0: ധീം തനക്ക് ധീം തനക്ക് ധീം തനക്ക് ഹൊയ്യാറോയ്,
1: ധീം തനക്ക് ധീം തനക്ക് ധീം

സമയം ദാ അങ്ങനെ 1 മണി കഴിഞ്ഞ് 43 മിനിറ്റും 27 സെക്കൻഡുമായി. എന്ത് പെട്ടെന്ന് സമയം പോയല്ലേ. അപ്പം ഇങ്ങനെ മഴയൊക്കെ തകർത്ത് പെയ്യുകയാണ് എന്നിങ്ങനെ ഓരോ കോളേഴ്സും വിളിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇനിമേ നമുക്ക് അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പോയോ? ഹലോ, അറിഞ്ഞില്ല അല്ലേ കോൾ കണക്ട് ചെയ്തത്. ഹലോ ഹലോ ഹലോ, ഓക്കെ, സാരില്ല, എന്തായാലും കോൾ കണക്ട് ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എന്തോ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ദാ ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം.

0: ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മുടെ യുവ ചോയ്സിന്റെ അടുത്ത കോളർ റെഡിയാണ് കേട്ടോ. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: വനജ.
0: എവിടെന്നാ അയച്ചു വിളിക്കുന്നേ?
1: പാണാവിളിയിലെ.
0: ഓക്കെ, പാണാവിളിയിൽ എന്താണ് വിശേഷങ്ങൾ?
1: പാണാവിളിയില് മഴയാണ്.
0: എല്ലായിടത്തും മഴയാ. ആദ്യം തന്നെ എല്ലാവരും പറയുന്നത് വിശേഷം ചോദിക്കുമ്പോ മഴയാ എന്നുള്ളതാണ് അല്ലേ. ഇന്നലെ അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു അല്ലേ? ആ തന്നെ. അപ്പൊ ഈ അലക്കിയതൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ?
1: ആ അലക്കിയതൊക്കെ ഈ മിഷ്യൻ ഉള്ളത് കാരണം മിഷ്യത്തിട്ട് ഉണക്കി. പിന്നെ എവിടെയൊക്കെ പിന്നെ ഷെഡിൽ വളരെയൊക്കെ ഇട്ടൊക്കെയാണ് ഉണക്കണത്.
0: ഉണക്കണത് അല്ലേ. അടിയിലൊക്കെ ഇട്ടിട്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ നല്ല വെയിലത്തിട്ട് ഉണങ്ങണം എന്നാ പറയാറ്. അതെ, അതന്നെ. ആ അതുമല്ല, ഒരു നല്ലൊരു സ്മെല്ലും ആയിരിക്കും. മറ്റേത് നമ്മൾ ഫാനിന്റെ അടിയിലിട്ട് ഉണക്കുന്നതിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും.
1: ചെറിയ സ്മെല്ല്.
0: അതന്നെ. ഓക്കെ, ആരൊക്കെ ഉണ്ട് ചേച്ചി വീട്ടില്?
1: വീട്ടില് ഞാന്, എന്റെ മോൻ, മരുമോള്, പിന്നെ ഒരു കുഞ്ഞുമാവയുണ്ട്. എന്റെ മകന് ഒരു കുഞ്ഞു മൂന്നര വയസ്സായി. പിന്നെ എന്റെ അമ്മയുണ്ട്.

0: ഓക്കെ, അപ്പോ ഇന്ന് പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
1: പാട്ട് എന്റെ പേരക്കടാ പറയണ കേട്ട, എന്റെ അമ്മയുടെ പേര് ശ്രീകുട്ടി എന്നാണ്.
0: ആഹാ, എത്ര എത്രയിലെ ആള്? കുഞ്ഞാണോ? എത്ര വയസ്സുണ്ട്?
1: ഇല്ല, എന്തില് അംഗനവാടിയില്.
0: ആ, അംഗൻവാടിയില്ല, അതും കുഞ്ഞു തന്നെ.
1: ആയി അങ്ങനെ അതാ പറയണ, എല്ലാം പറയും അങ്ങനെ. അവിടെ അച്ഛന്റെ പേര് ജിഷ്ണു, അമ്മയുടെ പേര് ശ്രീകുട്ടി എന്നാണ്.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ ഇന്ന് പോയില്ലേ അംഗൻവാടിയില്? പോയിട്ട് വന്നാണോ?
1: ഇല്ല, പോയില്ല. എന്നാ അച്ഛന് ദേവദശ അച്ഛൻ കൊണ്ടേ ആകത്തില്ല, അവർക്ക് രാവിലെ പോണം. മോക്ക് മരുമോക്ക് രാവിലെ പോണം.
0: ഓ ശരി ശരി.
1: അപ്പൊ നൈറ്റ് ഉണ്ടവന്, നൈറ്റ് ഉള്ള ദിവസം ഈ കുഞ്ഞിനെ കൊണ്ടേ ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവള് ഭയങ്കര കുസ്റ്റെറിയ, അമ്മയെ കൊടുത്തു വിട്ടാ റോഡോട്ട് കിടക്കുന്നു ഓടും.
0: ഓ ശരി, ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് നമുക്ക് കേട്ടാലോ. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ശക്കരമുത്തില്, പിന്നെ മറന്നുപോയി പോ മകളെ.
0: ഓ ആ ശരി ശരി. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: ഇല്ലെന്നേ, എങ്ങനെ കഴിക്കാനാ? അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊക്കെ സന്തോഷം. അതെന്നെ നിബി. ഓക്കെ, എന്നാ വെച്ചട്ടെ. ശരി ശരി ശരി, ബൈ.

0: എല്ലാം മറക്കുക നീ പഠിച്ചോ.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

യെസ്, സമയം ദാ 1 മണി കഴിഞ്ഞ് 57 മിനിറ്റും 26 സെക്കൻഡും ആയി. അപ്പോൾ നിങ്ങൾ യുവർ ചോയ്സിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരും ഉണ്ട് അറിയാം. അപ്പോൾ എന്തായാലും കീപ് ട്രൈയിങ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. പിന്നെന്താ പറയുക, ഇനി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ സൈനിങ് ഓഫ് നിബി സെഞ്ചൽ ഫ്രം ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

कुछ डर लगने लगता, तब हम घर

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. എൽനിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കിയ ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണ് എന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപ്പാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ പദ്ധതി നടത്തിപ്പുകാരുടെയും കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടായെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം. News Rainbow.

0: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.
1: ഹലോ ഡിയർ, സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 50 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യ.
2: ആർജെ വിഷ്ണുദാസ്.
1: അപ്പോ എന്തൊക്കെയാണ് വിഷ്ണു വിശേഷങ്ങൾ?
2: വിശേഷം ചോദിച്ചാൽ ഇപ്പൊ വീണ്ടും ഓറഞ്ച് അലർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്നു, ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം.
1: അതന്നെ രാവിലെയൊക്കെ 2-വീലറിലൊക്കെ ഒന്ന് യാത്ര ചെയ്താണ്ട്.

0: കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യ.
1: ആർജെ വിഷ്ണുദാസ്.
0: അപ്പോൾ എന്തൊക്കെയാണ് വിഷ്ണു വിശേഷങ്ങൾ?
1: വിശേഷം ചോദിച്ചാൽ ഇപ്പൊ വീണ്ടും ഓറഞ്ച് അലർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്നു, ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.
0: അതന്നെ രാവിലെ ഒക്കെ ടൂ വീലറിലൊക്കെ ഒന്ന് യാത്ര ചെയ്താണ്ടല്ലോ നമ്മൾ ഐസായി മാറും. ഞാൻ രാവിലെ യോഗയ്ക്ക് പോവേ, അപ്പൊ ഈ സമയത്തൊക്കെ മഴ പെയ്യുമ്പോ തണുപ്പ് ടൂ വീലറിൽ തിരിച്ചു വരുമ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒന്ന് വിറക്കി പല്ലൊക്കെ കൂട്ടിടിക്കാം. പക്ഷെ ആ യാത്ര ഒരു രസകരമായ യാത്രയാണ് കേട്ടോ, ഭയങ്കര തണുപ്പൊക്കെ അടിച്ചിട്ടുള്ള യാത്ര.
1: ആ സമയത്തുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ മഴ തുള്ളിയിൽ ഇങ്ങനെ ദേഹത്ത് വീഴും.
0: അതെ, നല്ല രസമാണ്. അപ്പൊ എന്തായാലും മഴക്കാലമാണ്, ഇപ്പം പറയാനുള്ളത് സുരക്ഷിതരായിരിക്കുക, ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും, പെട്ടെന്ന് പോയിട്ട് വരാലോ എന്നൊക്കെ ഓർത്തിട്ട്. അതൊന്നും വിചാരിക്കേണ്ട, റെയിൻകോട്ട് എപ്പോഴും, ടു വീലറിലാണ് പോകുന്നതെങ്കിൽ റെയിൻകോട്ട് എപ്പോഴും കയ്യിൽ കരുതുക.
1: അതുപോലെ മഴ മഴ ഇങ്ങനെ ചാർന്നു അല്ലെങ്കിൽ ചെറുതായിട്ട് പെയ്തു തുടങ്ങുന്നു പറയുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി പോകാനുള്ളൊരു
0: ആ ടെൻഡൻസിയും ഒഴിവാക്കുക. നമ്മളെ കുറച്ച് വൈകി എത്തിയാലും അതെ സുരക്ഷിതരായി എത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കൗതുകരമായ എന്തൊക്കെയാണ് വിഷ്ണു,
1: ഗെയിംസ്,
0: ഗെയിംസ്, അതെ അടിപൊളി ഗെയിംസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഗെയിംസിലേക്കൊക്കെ പോവാം. നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ് അല്ലേ, ഇപ്പൊ തന്നെ വിളിക്കാൻ പറയണ്ടേ, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട്
1: പറയണോ? മതി
0: മതി, നമ്മളൊന്ന് സെറ്റ് ആയിട്ട് മതി.
1: അതെ അതെ,
0: ആ ഓക്കെ.
1: അപ്പൊ വിശേഷങ്ങൾ പങ്കുവെക്കാം
0: അതിനുശേഷം മതി അല്ലേ. അപ്പൊ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ഒരു സമയം ഒരു കുറച്ചൊരു ബ്രേക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാനുള്ള ആ ഒരു
1: പാട്ടൊക്കെ കേട്ട് ശേഷം നമുക്ക് വരാം.
0: ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം അല്ലേ. അപ്പൊ അതുവരെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പൊ അതൊരു പാട്ടിലേക്ക് പോയാലോ, പൊട്ടു കൊച്ചിക്കൊണ്ടാകത്തെ പാട്ട് തുടങ്ങാം അല്ലേ. അപ്പൊ ഇതാ വരുന്നു ഒരു അടിപൊളി ട്രാക്ക്, രാവണപ്രഭുവിലെ.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു
3: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
2: വിഷ്ണു, സമയം എത്രയെന്നറിയോ? 5 മണി കഴിഞ്ഞ 15:37 ആയിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ?
3: ചോദിച്ചോളൂ.
2: വിഷ്ണു ഇവിടെ വന്നിരുന്നപ്പോ തുടങ്ങി ഇങ്ങനെ ഈ സ്പോർട്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് കളി കണ്ടായിരുന്നോ?
3: ഉറപ്പായിട്ടും.
2: അർജന്റീന ഫാൻസ് ഇങ്ങനെ ശ്വാസം മടക്കി പിടിച്ച് കളിച്ചൊരു കണ്ടൊരു കളിയായിരിക്കും അല്ലേ? ഇത് കണ്ട് ഈ അർജന്റീന ഫാൻസിനോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോ അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രാവശ്യം കൂടി കാണാൻ കൊതിയാവണു കളിയെന്ന്. അപ്പൊ ഓരോ ടീമുകൾക്കും എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലെ? ഓരോ ടീമിന്റെ ഇപ്പൊ ബ്രസീൽ ആയാലും അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും ഈജിപ്റ്റ് ആയാലും ഫ്രാൻസ് ആയാലും ആരായാലും ഓരോ കളി ഓരോരുത്തരെ സ്നേഹിക്കുന്നവര് അതിങ്ങനെ രണ്ടാമതൊന്നും ആ ജയിക്കുന്ന കളികളൊക്കെ ഒന്നുകൂടി കാണാൻ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കായിരിക്കും അല്ലെ? അപ്പൊ ഒരുപാട് പേർക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആരൊക്കെയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അറിയാമോ?
3: ഈ റൗണ്ട് 16 കഴിഞ്ഞിട്ട് ഇപ്പോ ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലൻഡ്,
2: ഇത്രയും പേരാണ്, 6 പേരാണ്
3: ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കാത്തിരുന്ന് കാണാം സെമി എങ്ങനാവും, ഫൈനൽ എങ്ങനാവും.
2: വിഷ്ണുവിന് നമ്മുടെ ഇന്ത്യ എപ്പോഴെങ്കിലും വേൾഡ് കപ്പ് കളിക്കും, അതിനെ പറ്റി ഒന്ന് ഇമാജിൻ ചെയ്ത് പറയാൻ പറ്റും?
3: ഉറപ്പായിട്ടും.
2: പറയുമ്പോ വിഷ്ണുവിന്റെ കണ്ണക്കിനെ തുറന്നു വരാണ്, അത്രയും സന്തോഷമാണ്.
3: ഓരോ ഇന്ത്യക്കാരും
2: ആഗ്രഹിക്കുന്നത് അതുതന്നെ.
3: ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നിന്നും ഒരു നല്ല ടീം വരട്ടെ അല്ലെ?
2: തീർച്ചയായും. ഒരു നമുക്കൊരു പ്രാവശ്യം പണ്ട് ഇതുപോലെ അവസരമൊക്കെ ലഭിച്ചതാണ്, പക്ഷെ അന്നതൊന്നും ഇതാക്കാൻ പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല.
3: പക്ഷെ ഇന്ത്യയുടെ വേറൊരു സംഭവം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതല്ലേ ഞാൻ വരുന്നത്, ഇന്ത്യയുടെ ക്രിക്കറ്റ് അല്ലെ? പക്ഷെ രണ്ട് കളിയും നമുക്ക് കുറച്ച് നിരാശാജനകമായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു വിഷമമാണ്.
3: അതെ അതെ. അയർലൻഡ് ആദ്യമായിട്ട് ജയിച്ചു, അത് 2-0 നമ്മൾ പുറത്തായി. അതുകൂടാതെ ഇപ്പൊ ഇംഗ്ലണ്ടായിട്ട് നടക്കുന്ന സീരീസ് ആണ്, ആ സീരീസിലും അതുപോലെ തന്നെ വളരെ എന്താ പറയാ, നമ്പർ 1 T20 ടീമാണ് ഇന്ത്യ. പക്ഷെ ആ നമ്പർ 1 T20 ടീം ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയും ഒരു കളി മഴ മൂലം പോയി നമുക്ക്, പിന്നെയുള്ള ഇപ്പോൾ 2 കളിയും നമ്മൾ തോറ്റുപോയി. ഇന്നലെ അതും 22 runs ഓൾ ഔട്ട് ആയി പോയി. അപ്പോൾ ഇന്ത്യ തിരിച്ചു വരട്ടെ,
2: സങ്കടത്തിലാണ് ഇപ്പം. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്,
3: ക്രിക്കറ്റായിട്ട്
2: ബന്ധമുള്ളത്. ഇന്ന് നമ്മളെല്ലാം ഇങ്ങനെ ദാദാ എന്ന് വിളിക്കുന്ന നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സൗരവ് ഗാംഗുലിയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. അപ്പോ നല്ല, ഇന്ന് ഒരുപാട് പേര് നമുക്കറിയാം, മിക്കവരുടെയും സ്റ്റാറ്റസ് ഇന്ന് അതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജൂലൈ 8 കടന്നു പോകുന്നത് അല്ലെ? അപ്പൊ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവര്, ഗാംഗുലിയെ സ്നേഹിക്കുന്നവരൊക്കെ അതൊന്നും ഒരു വികാരം തന്നെയാണല്ലേ ഈ ക്രിക്കറ്റ്?
3: ഇതേ ജൂലൈ മാസത്തിലാണ് സൗരവ് ഗാംഗുലി ഇതേപോലെ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒരു ജേഴ്സി അഴിച്ചൊരു സെലിബ്രേഷൻ ഊരിട്ട്.
2: അതൊക്കെ പറയുമ്പോ വല്ലാത്ത സന്തോഷം.
3: പുറത്തെ നാട്ടിൽ പോയിട്ട് ഒരു നമ്മുടെ ഇന്ത്യൻ ടീമിനെ പുറത്തെ നാട്ടിൽ പോയിട്ട് ജയിക്കാമെന്നൊരു ആത്മവിശ്വാസമായിരുന്നു കൂടി ഒരു മെസ്സേജ് പോലെ അദ്ദേഹം കൊടുത്തത്.
2: ഇപ്പൊ നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്, ഇനി അത് അതുപോലത്തെ അവസരങ്ങൾ നമുക്ക് ഇനിയും വരും അല്ലെ? മറ്റൊരു രാജ്യത്ത് പോയിട്ട് കളിച്ച് ജയിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗ്യം നമുക്ക് ഇനിയും ലഭിക്കും അല്ലെ?
3: അതെ. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഇംഗ്ലണ്ടിന്റെ ഒരു താരം ഇതേപോലെ കാണിച്ചിരുന്നു, അതിന്റെ ഒരു മറുപടിയാണ് അവിടെ, അതും ഇത് ജൂലൈ മാസത്തിലാണ്.
2: അതെ അതെ, മറുപടി കൊടുത്തതാണ് അന്നത്തെ. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ കാട് കയറി പോകുന്നുണ്ട്. ഒരു കാര്യം മറന്നുകഴിഞ്ഞാൽ നമുക്ക് വിളിക്കാനുള്ള നമ്പർ പറയേണ്ട സമയമാണ്.
3: നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിം സെക്ഷനിലേക്ക് പോവാം.
2: അതെ. അപ്പോൾ ഒരുപാട് പേര് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റാത്ത

0: അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്പറുകളൊക്കെ എല്ലാവർക്കും കാണാൻ പാടുമാണ്.
1: എന്നാലും നമുക്കൊന്നും കൂടി
0: പറഞ്ഞേക്കാം.
1: 0484242810 0484242810
0: അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കുമ്പോൾ രസകരങ്ങളായി നിങ്ങൾ ചിരിക്കുന്ന ചോദ്യങ്ങളും ചിന്തിക്കുന്ന ചോദ്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഇന്ന്
1: കൈവശമുള്ള ചോദ്യങ്ങളൊക്കെ.
0: അതന്നെ, എന്തായാലും ചോദ്യം കേൾക്കുമ്പോൾ പി എസ് സി ടെസ്റ്റിന് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ അതീവ ശ്രദ്ധയോടുകൂടി വേണം ചോദ്യങ്ങൾ കേൾക്കാൻ. അപ്പൊ രസകരങ്ങളായ ചോദ്യങ്ങൾ അതാ ഫസ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് എടുത്തു നോക്കിയാലോ. ഹലോ
2: ഹലോ
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
2: പേര് സെമീന.
0: സെമീന, സെമീന എവിടുന്നാ വിളിക്കണേ?
2: കൂനമ്മാവ്.
0: കൂനമ്മാവ്, എന്തൊക്കെയാണ് വിശേഷം? മഴയുണ്ടോ?
2: ഓ, മഴയുണ്ട്, അത്ര ശക്തമായിട്ടൊന്നുമില്ല, എന്നാലും
0: തണുപ്പുണ്ടോ?
2: തണുപ്പുണ്ട്, തണുപ്പുണ്ട്. ഷുഗർ പേഷ്യന്റ് ഒക്കെ ആയതുകൊണ്ട് തണുപ്പ് പറ്റൂല.
0: ഓ, അപ്പൊ വീട്ടില് സോക്സോ ചെരുപ്പൊക്കെ ഇട്ട് നടക്കണോ? കേട്ടോ,
2: നടക്കണം.
1: പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് കോളറാണ്.
0: അതെ. അപ്പൊ ഇന്നത്തെ പറഞ്ഞു.
2: ഞാൻ ഉച്ചക്ക് വിളിച്ചായിരുന്നു, എന്നിട്ട് കിട്ടിയില്ലായിരുന്നു.
1: ഇപ്പൊ കിട്ടിയില്ലേ?
0: ഇപ്പോഴാണ് കിട്ടാൻ. വിദ്യയും വിഷ്ണുവും വരുമ്പോ കിട്ടണമെന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്.
2: അതെ അതെ.
0: അപ്പൊ ചോദ്യം കേട്ടാലോ.
2: ഓ,
0: വിഷ്ണു ചോദ്യത്തിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞോളൂ.
1: ഞങ്ങളുടെ ചോദ്യം
0: എങ്ങനെയാണ്?
1: നമ്മളിപ്പോ ഒരു ഓഡിയോ കേൾപ്പിക്കുക കേട്ടോ. അപ്പൊ ആ ഓഡിയോയിൽ ഇപ്പൊ ഓഡിയോ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഒരു ഓഡിയോ കേൾപ്പിക്കാം. ഈ ഓഡിയോയില് പാടിയ ഗായിക ആരാന്നാണ് ഞങ്ങളുടെ ചോദ്യം കേട്ടോ.
2: അപ്പൊ
1: ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ.
0: അറിയാവുന്നതാണെങ്കിൽ മതി,
1: ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓഡിയോ പ്ലേ ചെയ്യണേ.

0: സമീന
1: ആഷിഖി 2 എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനമാണിത്. ഇത് പാടിയ ഗായിക ആരാന്നാണ് ഞങ്ങൾ ചോദ്യം. ഒരു പിടിയില്ല.
0: അപ്പോ ഈ ചോദ്യം അടുത്ത ആൾക്ക് പാസ് ചെയ്യണോ?
1: പാസ് ചെയ്യാം.
0: പാസ് ചെയ്യാം. അപ്പൊ എന്തായാലും സമീന വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഒരിടവേളയ്ക്ക് ശേഷം ഇനിയും വിളിക്കണം. ഓക്കെ. ചായക്കെ കുടിച്ചായിരുന്നോ? ഓക്കെ. അപ്പോ ഒരു പാട്ട് കേൾക്കാട്ടോ.
2: ശരി.
0: വിഷ്ണു, ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോ നമുക്ക് ആ ചോദ്യം അടുത്ത ആൾക്ക് പാസ്
1: ചെയ്യാം.
0: പക്ഷെ ഇപ്പോ ഇനി അടുത്ത് വിളിക്കാൻ പോകുന്ന ആള് കൃത്യമായിട്ട് എന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടാണോ വിളിക്കുന്നത് പറയാൻ
1: പറ്റില്ല.
0: അപ്പൊ നമുക്ക് വേറെ ചോദിച്ചിരിക്കാം അല്ലേ? അപ്പൊ എന്തായാലും അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ.
1: ഉറപ്പായിട്ട് പോവാം.
0: അതാ വരുന്നു മാലിനിയുടെ തീരങ്ങളെ തഴുകിക്കൊണ്ടുള്ള നമ്മുടെ അടിപൊളി മോഹൻലാൽ സോങ്.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം എന്ന്, ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തൊരു കോളർ പറയുന്നത്, ഞാൻ ഈ ചോദ്യം കേട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്കിതിൻ്റെ ഉത്തരം അറിയാം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കോളറെ കണക്ട് ചെയ്യാം അല്ലേ. ഹലോ,
1: ഹലോ,
0: ആ നമസ്കാരം.
2: നമസ്കാരം.
0: ആ പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് പോൾ എന്നാണ്.
0: പോൾ
1: എവിടുന്നാണ് വിളിക്കുന്നത്? പോൾ,
2: ഞാൻ ആലുവ.
1: ആലുവ.
0: യാത്ര ചെയ്തോണ്ടിരിക്കാണോ?
2: ആ യാത്ര ചെയ്തിപ്പോ ലൊക്കേഷനിൽ എത്തി.
0: ആ എത്തി അല്ലേ. എവിടേക്ക് എവിടേക്ക് പോവായിരുന്നു?
2: ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ പോയതാ.
0: ഒറ്റയ്ക്കാണോ?
2: അല്ല, ഫാമിലി ഉണ്ട്, പക്ഷെ അവര് പുറകിലിരിക്കാണ്.
0: അപ്പൊ എല്ലാരും കൂടി ഒരു യാത്രയാണ് മഴയത്ത്.
2: അതെ,
0: അടിപൊളിയായിരിക്കും അല്ലേ.
2: ചുമ്മാ ഫ്രീ ആയതുകൊണ്ട്.
0: കേട്ടിട്ട് കൊതിയാവണ്ടിട്ടാ ീ മഴയത്തേക്കൊന്ന് യാത്ര ചെയ്യാന്ന് പറയുമ്പോ.
2: ആ മനസ്സിലായി, ഞങ്ങളും എൻജോയ് ചെയ്യായിരുന്നു.
0: ഓ നല്ല കാര്യം, സന്തോഷമായിട്ട് പോയിട്ട് വരൂ. അപ്പൊ പോളെ, നമുക്ക് ചോദ്യം ചോദിച്ചാലോ?
2: ആ
1: കേട്ടിരുന്നു അത്, ചോദ്യം
0: ചോദ്യം കേട്ടിരുന്നു, പക്ഷെ ഒന്നും കൂടി കേട്ടിരുന്നു.
1: ഒന്നിനു ചോദിക്കട്ടെ. ഈ ഓഡിയോയിലുള്ള ഗായിക,
0: ആ ഓഡിയോ കേൾപ്പിക്കാൻ പോവാണ്, ഇതിലെ ഗായിക ആരാണ് എന്നാണ് ചോദ്യം കേട്ടോ.
1: ഓക്കെ.

0: ഇത് ആശിക്കി 2 എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനാണ്, ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അർജിത് സിംഗിനൊപ്പം ആരാണ് ഇത് പാടിയിരിക്കുന്നത് എന്നാണ് ചോദ്യം.
1: അത് ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം, വിഷ്ണു ഈ ചോദ്യം കൊണ്ട് വരാനുള്ളൊരു കാരണം, ഒരു ക്ലൂ ഞാൻ പറയാം. ഇത് ഈ ഒരു വോയിസ് രണ്ടുപേർക്കും ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, രണ്ട് ഗായികമാർക്കും ഒരുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാലോ വെച്ചിട്ട് ഉത്തരം പറയണം. വിഷ്ണുവിന്റെ കൊല്ലു ഇപ്പൊ
2: ഉറപ്പിച്ചോ?
0: ഉറപ്പിച്ചു. ശ്രേയാ ഘോഷാൽ ഉറപ്പിച്ചിരിക്കുന്നു. ഉത്തരം സക്സസ്ഫുള്ളി തെറ്റാണ്.
1: തെറ്റിപ്പോയി ഞാൻ.

0: രാജ്യമേ പറഞ്ഞാലേ വിഷ്ണു കുരുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് കേൾക്കുമ്പോ ശ്രേയാ ഘോഷാലിനെ പറയുള്ളൂ.
1: ശ്രേയാ ഘോഷാൽ പഴയ ശബ്ദവും ഈ ഒരു ശബ്ദമായിട്ട് ഭയങ്കരമായിട്ട് മാച്ചിങ് ആണ്.
0: ഉത്തരം ആരാണെന്ന് കേൾക്കണ്ടേ? ഇനിയിപ്പോ നമുക്ക് ഉത്തരം പറയാം.
1: പറയട്ടെ, പല്ലക് മുച്ചലാണ് ഇത് പാടിയിരിക്കുന്നത്.
0: പല്ലക് മുച്ചൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ പല പ്രാവശ്യം പറയല്ലേ പറയല്ലേ പറയല്ലേ.
1: ക്ലൂ കൂടി കൊടുത്തിരുന്നു അല്ലേ?
0: ഇത് ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് എന്ത് സന്തോഷം എന്നറിയാമോ? ഇത് പല്ലക് മുച്ചൽ എന്ന് പറയില്ല, ശ്രേയാ ഘോഷാലിനെ പറയുള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നു.
2: എന്തായാലും
1: അങ്ങനെയുള്ള കുടുക്ക് ചോദ്യങ്ങളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് തന്നെ കേട്ടിട്ട് വന്നാലോ.
0: ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസവും നല്ലൊരു യാത്രയും നേരുന്നു. ബൈ.
1: ഓക്കെ, ബൈ.
2: താങ്ക് യു.
0: അപ്പൊ സന്തോഷായില്ലേ?
1: ഉറപ്പടിയോളൂ.
0: എന്താ സന്തോഷം?
1: ഓക്കെ, നമുക്കപ്പോ നല്ലൊരു പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ,
1: ഇതേ പാട്ടിലേക്ക് പോവാം.
0: ഇതേ പാട്ടിലേക്ക് പോവാം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, കൂടെ വിഷ്ണുവും
0: വിദ്യയും.

0: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ വിഷ്ണുവും
1: ഞാൻ വിദ്യയും. ഞാനിങ്ങനെ കേട്ടിരിക്കായിരുന്നു വിഷ്ണു പറയുന്നത്, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും വിഷ്ണു,
0: സക്സസ്ഫുള്ളി നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ വിജയിച്ച് നിൽക്കുന്ന സമയമാണ്.
1: സന്തോഷം.
0: തെറ്റിച്ച് പറഞ്ഞു വന്നു.
1: ആഹാ, ഇത് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട, ഞാനില്ല. ലിസ്ണേഴ്സിന് എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കാം.
0: ഇത് എളുപ്പമായിരുന്നു ശരിക്കും.
1: അത് ശരിയായിരുന്നു, എളുപ്പമായിരുന്നു. പക്ഷെ എളുപ്പമായിരുന്നെങ്കിലും ഈ പറയുന്നത് പോലെ ആ ഒരു
0: സിമിലർ
1: വോയിസ് നമുക്ക് ഒരു കൺഫ്യൂസിംഗ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 0484-242-01. 0484-242-01. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ, ഗെയിമിൽ പങ്കെടുത്തോളൂ. ഇനി വരാൻ പോകുന്നത് പാട്ടുമായി ബന്ധപ്പെട്ടതല്ല. ഇനി പറയാൻ പോകുന്നത് ഒരു ഫിലിമിന്റെ ഒരു ഡയലോഗാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമിലെ ഡയലോഗാണ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി, വളരെ സിമ്പിളാണ് അല്ലേ? അതെ വിഷ്ണു. അപ്പൊ എന്തായാലും അതിലേക്ക് പോവാം. പതിനുമ്പ് ഒരു പാട്ട് കൊടുത്താലോ?
0: ഉറപ്പായിട്ടും.
1: ഒരു പാട്ട് കൊടുത്തിട്ട് വിളിക്കാനുള്ള ഒരു ടൈം കൊടുക്കാം. ഓക്കെ, അപ്പോ വിളിക്കുന്നവര് പാട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ്, തുടക്കത്തിലൊക്കെ പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അത്ര നേരം ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ ആ ദിവസ സമയത്തെ കോളുകൾ എടുക്കാത്തത്. പക്ഷെ ആരും നിരാശപ്പെടേണ്ട, വിളിച്ചിട്ട് കിട്ടാത്തവര് വീണ്ടും വിളിച്ചോളൂ. 0484-242-8101.
0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

0: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ 41 മിനിറ്റ് ആവുന്നു കൃത്യം.
1: ഏറ്റവും പലപ്പോഴും പറ്റാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ, പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ സെക്കൻഡ് മാറിയിട്ട് ആ മിനിറ്റ് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും 5 മണി 41 മിനിറ്റ് ആയി. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. കൂടെ ഉള്ളത് ഞാൻ വിദ്യ
0: ആൻഡ് വിഷ്ണു.
1: അപ്പോ നമ്മുടെ കൂടെ കൂടാൻ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ ഗൗതം, എറണാകുളം കോലഞ്ചേരിയിൽ നിന്ന് വിളിക്കാം.
1: കോലഞ്ചേരിയിൽ നിന്നും ഗൗതം. എന്തൊക്കെയുണ്ട് ഗൗതം വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്.
1: എന്ത് കഴിഞ്ഞിട്ട്?
2: മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സ്?
1: ഓ, ശരി ശരി ശരി. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്? ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള സമയം അല്ലേ. ഉണ്ട്
2: വീട്ടില് അമ്മ, അച്ഛൻ, അമ്മാമ, പിന്നെ അനിയത്തി.
1: അനിയത്തിയായിട്ട് ഇടി സ്ഥിരം ഉണ്ടാവുമല്ലോ അല്ലേ.
2: എന്താ അനിയത്തി?
1: അനിയത്തിയോട് ഇടി സ്ഥിരം ഉണ്ടാവുമല്ലോ അല്ലേ. ഇന്ന്
2: ചെറുതായിട്ടൊക്കെ
1: വലുതായിട്ട്
0: സ്നേഹമുള്ള ഇടിയാണെന്ന്.
1: അതെ, ഞാനത് ചോദിക്കാനുള്ള കാരണം എനിക്കൊരു ചേട്ടനായിരുന്നു, ഞങ്ങള് പൊരിഞ്ഞിടിയായിരുന്നു.
0: ഞങ്ങൾ എങ്ങനെയാണ്?
1: എന്റെ അമ്മ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇന്നാ ഈ കുട്ടികൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഞാനും ഇടിയായിരുന്നു.
1: ആ, പക്ഷെ ഞങ്ങളിതൊന്നും വകവയ്ക്കില്ല. അമ്മ ഒന്ന് പറയുമ്പോ ഞങ്ങൾ അതിന്റെ ടിവി ഉണ്ടാക്കും. പക്ഷെ ഉണ്ടല്ലോ, ആ ഒരു ഒരു പരിധി കഴിയുമ്പോ നമ്മള് നമുക്ക് തന്നെ തോന്നുന്നു, നാണം തോന്നും അല്ലേ.
0: അതെ,
2: ഞാൻ പഠിച്ചത് കൊൽക്കത്തയായിരുന്നു, ഡൽഹി ആയിരുന്നു. പിന്നെ കൊറേ ആള് കാണാണ്ടൊക്കെ ഇരുന്നപ്പോ വരുമ്പോ കാണുമ്പോ ഒരാഴ്ച
1: ഉണ്ടാവുള്ളു. കുറഞ്ഞു പോയതാണ് ഞങ്ങൾ. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഗ്രാജുവലി വലുതായി വന്നപ്പോ ഞങ്ങൾക്ക് തന്നെ പരസ്പരം ഒരു നാണം തോന്നി.
0: ഞങ്ങളെ നിർത്തി, ഞങ്ങളെ നേരത്തെ ഇങ്ങനെയാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ നേടി.
1: പക്ഷെ ഉണ്ടല്ലോ, കൂടെ കരയാൻ കൂടെപ്പിറപ്പേ ഉണ്ടാവുള്ളൂ എന്ന് എന്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. അതാ കറക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ നമ്മുടെ കൂടെ പുറപ്പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ സെൻഡിയൊന്നും അടുപ്പിക്കുന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. കേട്ടിരുന്നോ പ്രോഗ്രാം തുടക്കം മുതല്?
2: ഇല്ല, ഞാൻ ആക്ച്വലി വണ്ടി ഇങ്ങനെ ഓടിക്കായിരുന്നു. അപ്പൊ ഒരിടത്ത് വെയിറ്റ് ചെയ്യുന്ന ടൈമില് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയതാ.
1: അപ്പൊ കേട്ടതാണ് അല്ലേ. അപ്പൊ ഇനി ചോദിക്കാൻ പോകുന്നത്, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: അല്ല, പണ്ടോട്ട് പ്രോഗ്രാം കേൾക്കാറുണ്ട്, വിളിക്കുന്നത് ആദ്യമായിട്ടാ.
1: ഓ, അപ്പൊ ഞങ്ങൾക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത്
0: സംസാരിക്കാൻ.
1: ഓക്കെ, ചോദിക്കാൻ പോകുന്നത് നമ്മളുടെ ദിലീപിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചന്ത് പൊട്ട് എന്ന് പറയുന്ന ഫിലിമിലെ ഒരു ഡയലോഗ് ഞാനിവിടെ പ്ലേ ചെയ്യും.
0: അതൊന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയണം.
1: അതൊന്ന് തിരിച്ചു പറയണം, അത്രേ ഉള്ളൂ.
2: ഓക്കെ,
1: അപ്പൊ പ്ലേ ചെയ്തോട്ടെ.
3: ഓ, ഞാൻ വിളിച്ച സ്രാവിനെ തല്ലിക്കൊന്നുണ്ടോ വന്ന്? ഈശ്വരാ, ഇതെന്താ തടാക്കോ? ആര് കണ്ടില്ല? ഓ, അക്കിലി ചവിട്ടിയ പനി പ്രിയ സഖി ഗംഗ.

0: കേട്ടോ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഡയലോഗ് അല്ലേ?
1: ഡയലോഗ് അടിപൊളിയാണ്.
0: ഒന്നും കൂടി കേൾക്കണോ?
1: ഒന്നും കൂടെ പ്ലേ ചെയ്തു.
0: ഈ അസുലഭ അവസരം ആദ്യമായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് കേട്ടോ.
2: ഓക്കെ.
3: ഓ എം ഞാൻ വിളിച്ച സ്രാവിനെ തല്ലിക്കൊന്നുണ്ടോ വന്ന്? ഈശ്വര, ഇതെന്താ തടാക്കോ? ആര് കണ്ടില്ല? ഓ അക്കില് ചവിട്ടിമല്ലേ. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. പക്ഷേ വല്ല തെണ്ടുമ്പോ മീൻ കടിപ്പാൻ തൊള്ളയിടണേ.
0: എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് കേട്ട് കേട്ട് ചിരിക്കായിരുന്നു. അപ്പൊ അതെന്ന് റിപ്പീറ്റ് ചെയ്തോളൂ.
1: ഇത് ഞാൻ റിപ്പീറ്റ്
4: ചെയ്യണല്ലേ?
0: അങ്ങനെ ഒന്നുമില്ല, അതേ ടോണിലാണെങ്കിൽ സന്തോഷം.
4: അതെ,
1: ഓക്കെ, ശ്രമിച്ചോളൂ. ഇറച്ചിരുന്നു ഞാൻ വിരിച്ചു സ്വാമിനെ തല്ലിക്കൊണ്ടത് പോലെയാണ്. എന്തൊരു തൊടയത്! പിന്നെ
0: കുറച്ച് കാര്യങ്ങൾ കയ്യുന്നു വിട്ടു.
4: എന്നാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഇത്രയും നന്നായിട്ട് ചെയ്തില്ലേ?
0: അത് തന്നെ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റി അല്ലേ?
4: ഇത് എഴുതി വെച്ചിട്ടൊന്നുമില്ല,
0: അതെ
4: കേട്ടിട്ട്
0: ഞങ്ങൾ രാവിലെ തുടങ്ങി എഴുതാണ്. അപ്പൊ എന്തായാലും ഡയലോഗ് ഒന്ന് വിഷ്ണു പറഞ്ഞു കൊടുത്തോളൂ.
4: അയ്യോ,
0: വെറുതെ പറഞ്ഞു കൊടുക്ക.
4: ഓ എമഹേ ആയിരുന്നോ? ഞാൻ വിചാരിച്ച സാവിനെ തല്ലിക്കൊണ്ട് പോവാണെന്ന്. ഈശ്വര, ഇതെന്ത് തടാകമാണോ? ഇങ്ങനെയായിരുന്നു ചോദ്യം.
0: ഇത് തടാകമാണോ എന്നാണ് ചോദിച്ചത്. തടാകമാണ്. അതൊരു കുഞ്ഞ് വെള്ളച്ചാട്ടത്തില്, വെള്ളച്ചാട്ടമല്ല, കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് അവിടെ, അതിലൊന്നും ചാടി കിടക്കുന്ന സീനാണ്. എന്നിട്ട് ബാക്കി പറയുന്നുണ്ടോ വിഷ്ണു?
4: കൃത്യം അപ്പിയെ ചവിട്ടിയ പോലെ ആയി. അതായിരുന്നു ഡയലോഗ്. അത് കഴിയുമ്പോഴാണ് പ്രിയ സഖി ഗംഗേ പയറു. എന്തായാലും ഗൗതം നന്നായിട്ട് ചെയ്തു കേട്ടോ.
0: നന്നായിട്ട് ചെയ്തു. ആ ഞാൻ ഓർത്തില്ല കേട്ടോ, അതുപോലെയൊക്കെ പറയാൻ പറയുന്ന പറയുമ്പോ പറയുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. കൊറച്ച് കയ്യുന്നു കിട്ടു,
4: ചിരി
0: ഹാസ്യം കുറഞ്ഞ ഭാഗത്ത് ഗൗതം കയ്യുന്നിട്ട് ആ ഹാസ്യം ഫില്ല് ചെയ്തു. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം വിളിച്ച് സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇനിയും ഇതുപോലെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.
4: വിദ്യ, നമുക്ക് എന്തായാലും ആ സിനിമയിലെ പാട്ട് തന്നെ
0: കേൾക്കാം. പാട്ട് തന്നെ കേൾക്കാം. ചിരിച്ചിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നത്. അങ്ങനെ ഒരു ചിരി ബ്രേക്ക് എടുത്തിട്ട് വരാം.
4: പാട്ടിടും, പാട്ടിടും.
0: അതെ.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: കാച്ച് ദ റെയിൻ. बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं.
2: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.

0: വിഷ്ണു,
1: യെസ്,
0: എന്തൊക്കെയാണ് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ
0: വിഷ്ണു ഇങ്ങനെ സമയം പറയാൻ റെഡി ആയിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാണ്, എന്താണ് വിശേഷം? വിഷ്ണു ഇവർക്ക് എന്താ പറ്റിയേ,
1: കോളർ
0: വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും വിഷമിക്കേണ്ട. ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ച് വരാം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചവരൊന്ന് വെയിറ്റ് ചെയ്തോളൂ, അടുത്ത വിളിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു കോളർ റെഡിയാണ്, ആരാണെന്ന് നോക്കാം അല്ലേ.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ് വിളിക്കുന്നത്?
2: അമേയ.
1: അമേയ അമേയ എന്നാണ്?
2: പറവൂരിൽ നിന്ന്.
0: ഏത് പറവൂരാണ്? നോർത്ത് പറവൂരാണോ സൗത്ത് പറവൂരാണോ?
2: നോർത്ത് പറവൂർ.
0: നോർത്ത് പറവൂർ. എവിടെയാണ് പറവൂര്? ഓ, ഇപ്പൊ പറവൂർ എത്തി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ശരിക്കും വീട് പറവൂരല്ല അപ്പോ?
2: അല്ല.
0: ഓക്കെ, അമ്മയാ? അമ്മയെ എന്ത് ചെയ്യാണ്?
2: ഞാൻ സ്റ്റുഡന്റ് ആണ്.
0: എന്താ പഠിക്കുന്നത്?
2: ഞാനിപ്പോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാ.
0: ആ, അമ്മയുടെ വോയിസ് ഭയങ്കര മെച്ചുവർഡ് വോയിസ് ആണ് കേട്ടോ.
2: താങ്ക് യു.
0: അപ്പൊ ഇപ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞ് ഇനിയിപ്പോ കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ കോളേജ് കുമാരി ആവാൻ പോവാണ്.
2: അതെ.
0: എക്സൈറ്റ്മെന്റ് ഉണ്ടോ?
2: ആ, ഉണ്ട്.
0: അപ്പോ നമ്മളുടെ ചോദ്യം കേട്ടിരുന്നോ പ്രോഗ്രാം?
2: ആ, കേട്ടോണ്ടിരിക്കുന്നു.
0: അപ്പോ ഇനി ചോദിക്കാൻ പോകുന്നത് പാട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ വിഷ്ണു ചോദ്യം ചോദിക്കും. വിഷ്ണു ചോദിച്ചോളൂ.
1: പാട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
0: ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ് വിഷ്ണുവേ. അതൊന്ന് കേട്ടോളൂ.

0: സുന്ദര കൽപ്പന സ്വപ്നം ജീവിതയാത്ര.
1: ഈ പാട്ട് കേട്ടിട്ടുണ്ടോ?
2: കേട്ടിട്ടില്ല.
3: കൂടെയുള്ളത് ആരാ? അച്ഛനും അമ്മയും. ഉറപ്പായി ചോദിച്ചു നോക്കിയോന്ന്. അച്ഛനും അമ്മയും കേൾക്കാം. അവര് കേട്ടിരുന്നു ഇപ്പൊ പ്ലേ ചെയ്തപ്പോ. എന്നിട്ട് ഈ പാട്ട്
2: കേട്ടിട്ടില്ല? വടക്കൻ വീരഗ.

0: സുന്ദര കൽപ്പന സ്വപ്നം ജീവിത യാത്ര ചിഹ്നം
1: കേട്ടോ.
2: ചോദ്യം ചോദിക്കട്ടെ
3: എന്തായാലും.
2: കെ ജെ യേശുദാസും ഇ എസ് ജാനകിയും ചേർന്ന് പാടി ഈ പാട്ടുണ്ടല്ലോ ആകാശവാണിയിലെ കൂടെ, ഒരുപാട് പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടാണ്, ഇപ്പോഴും ചോദിക്കുന്ന പാട്ടാണ്. ഇത് ഒരു ഹിന്ദി ചിത്രത്തിന്റെ മലയാളം ഡബ്ഡ് വേർഷനാണ്, മനസ്സിലായോ? അപ്പൊ ഇത് ഏത് ഹിന്ദി സിനിമയിലെ പാട്ടാണെന്നാണ് ചോദ്യം. ഇത് ശരിക്കും ഹിന്ദി സിനിമയെന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് അതിൽ വന്ന പാട്ടാണിത്. അത് സിനിമയുടെ പേരേതാണെന്നറിയോ?
1: ആനന്ദവേള.
2: ഇത്
1: മലയാളത്തില് അത് റീമേക്ക് ചെയ്തപ്പോ അല്ലെങ്കിൽ ഡബ് ചെയ്ത് വന്നപ്പോ ഉള്ള വേർഷനാണ് ഈ മലയാളം പാട്ട്. ഇത് തന്നെ ഹിന്ദി ഫിലിമിലും ഇതേ പാട്ട് ഇതേ ട്യൂണിൽ തന്നെയാണ് പ്ലേ ചെയ്തിരുന്നത്. അതേതാണെന്നാണ് ആ സിനിമ ഏതാണെന്നാണ് ചോദ്യം.
2: ഇതിന്റെ ഒറിജിനൽ സിനിമ ഏതാണ്?
1: എന്തോ
2: ജീവൻ മൃത്യു.
1: മലയാളത്തിലെ ജീവിത സമരം അല്ലേ? ജീവിത സമരം എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇത്. അത് ഹിന്ദിയിലായപ്പോ ജീവൻ മൃത്യു. എന്തായാലും പാട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കല്ലേ. വെരി ഗുഡ്,
2: കൺഗ്രാറ്റുലേഷൻസ്.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം, വേറെ വല്ല പാട്ടും കേൾക്കണമെന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാ വരുന്നു ആ പാട്ട്. വിളിച്ചത് ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
4: താങ്ക് യു.
1: ഓക്കെ, ബൈ ബൈ
4: ബൈ.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വിഷ്ണു, അപ്പൊ നമ്മുടെ ഗെയിം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. വിളിക്കുന്ന കോളേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും എല്ലാവരുടെ കോളുകൾ എടുക്കാൻ പറ്റാതിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി പറയാം, പുതിയതായിട്ട് വിളിക്കുന്നവര് അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ സ്പീഡ് കുറച്ച് പറയാം
2: അല്ലേ.
1: 0484-242-8101
2: 0424-248-101 വിളിച്ച് വേഗം തന്നെ ഗെയിമിൽ പങ്കെടുക്കും. സൂപ്പർ ഒരു ഡയലോഗ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത്
1: വെച്ചിട്ടുണ്ട്. കോള് വന്ന് കഴിഞ്ഞിരിക്കുന്നു.
2: ഹലോ
1: ഹലോ
2: ഹലോ.
1: അയ്യോ, കോൾ കട്ടെ. അപ്പൊ എന്തായാലും വിളിച്ചിട്ട് കോള് കട്ടായി പോയതാണ്, ഒന്നൊരു ട്രൈ ചെയ്തോളൂ. അപ്പോൾ അടിപൊളി ഒരു ഡയലോഗാണ്. ഇനി പാട്ട് മാറി അടുത്തൊരു ഡയലോഗിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഡയലോഗ് ആർക്കാണ്, ഏതാണ് ഈ ഭാഗ്യവാൻ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലാണ്. കൂടെയുള്ളത് ഞാൻ വിദ്യ
2: ആൻഡ് വിഷ്ണുദാസ്.
1: അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനുമുണ്ട്. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ, അടുത്തൊരു ട്രാക്കിലേക്ക് പോയാലോ.
2: ഉറപ്പായിട്ടും
1: അതിനുശേഷം നമുക്ക് കോൾ എടുക്കാം.
2: സൂപ്പർ ട്രാക്കിലേക്ക് പോകാം.
1: സൂപ്പർ ട്രാക്കിലേക്ക് പോകാം. നമ്മള് ആ ഒരു
2: കോളർ വന്നിരിക്കും.
1: എന്തായാലും ഇതെടുത്ത് നോക്കാം അല്ലേ.
2: ഉറപ്പായിട്ടും.
1: ഹലോ
2: ഹലോ.
1: ആ, പേര് പറഞ്ഞോളൂ.
3: ആ, എന്റെ പേര് വിനോദ് എന്നാണ്.
1: വിനോദ്, എവിടെന്നാ വിളിക്കുന്നത്?
3: ഞാൻ വിളിക്കുന്നത് മൂവാറ്റുപുഴ.
2: മൂവാറ്റുപുഴ.
1: എന്തൊക്കെയുണ്ട് മൂവാറ്റുപുഴ വിശേഷം?
3: മൂവാറ്റുപുഴ സുഖം.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
3: വീട്ടില് ഭാര്യ, രണ്ട് പിള്ളേര്.
1: മക്കളൊക്കെ എന്ത് ചെയ്യും?
3: മക്കള് ഒരാള് പ്ലസ് ടു, ഒരാള് 9.
2: മഴയുണ്ടോ അവിടെ?
3: മഴയില്ല.
2: മഴയില്ല.
3: ഇല്ല.
1: അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും അല്ലേ ഇപ്പൊ? ഇവിടെയൊക്കെ തന്നെ നല്ല തണുപ്പാണ്. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് അവിടെ മരങ്ങളൊക്കെ കൂടുതലല്ലേ നിങ്ങൾക്ക് മൂവാറ്റുപുഴയല്ലേ?
3: യെസ് മാഡം.
1: അപ്പൊ ചോദ്യം കേട്ടാലോ. ഒരു മൂവിയിലെ ഡയലോഗാണ് പറയാൻ പോകുന്നത്. പുലിവാൽ കല്യാണം എന്ന് പറയുന്ന മൂവിയിലെ ഒരു ഡയലോഗാണ്, കൊച്ചിൻ അനിഫിന്റെ ഡയലോഗാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി.
2: ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് അതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇല്ലെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം.
1: ഓക്കെ.
2: ഏയ് വരുന്നുണ്ട്,
1: ഒരു മിനിറ്റ്. കേട്ടോ,

0: കിട്ടു കിട്ടു.
1: ഒന്നുകൂടി
0: സംശയ
1: കേൾക്കണോ?
0: വേണ്ട, എനിക്ക് അത് മനസ്സിലാവണല്ലോ. വേണ്ട, ക്ലിയർ അല്ല നിങ്ങളുടെ വോയിസ്.
1: ആണോ? ഒന്നുകൂടി കേട്ട്
0: ആ
1: നോക്കിക്കോ.
2: നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനങ്ങ് പോകും മുംബൈക്ക്. ഈ താരാവി താരാവി കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും, പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. സംശയ
1: കേട്ടോ?
0: കേട്ടു കേട്ടു.
1: ഇപ്പൊ കേൾക്കാൻ പറ്റിയോ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുന്നുണ്ടോ?
0: ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? വെറും 50,000 വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 പുഷ്പമാരി ഞാൻ മേടിച്ചെടുക്കും. അതെ
1: അതെ,
3: 50,000 അങ്ങോട്ട് കൊടുത്തിട്ട് 30,000 മേടിക്കാം.
1: ഫിലിം കണ്ടിട്ടുണ്ടോ?
0: ബോൺ ആൻഡ് ബോട്ട പിൻ മുംബൈയാണ്. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഞാന് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്.
1: ഈ ഫിലിം കണ്ടിട്ടുണ്ടോ?
0: ഏത്?
1: ഈ പുലിവാൽ കല്യാണം
0: കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
3: മുംബൈയിലുള്ള ആളുകൾക്ക് എന്താ മുംബൈയിലെ പറ്റിട്ട് ഒരു ഡയലോഗ് കിട്ടിയില്ലേ?
1: അതെ, ധാരാവിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയില്ലേ.
0: യെസ് മാഡം.
1: അപ്പൊ ഇപ്പൊ നാട്ടിലെ സെറ്റിൽ ചെയ്തിരിക്കുകയാണോ?
0: ആ, നാട്ടിലെ സെറ്റിൽ ചെയ്യണേ. പക്ഷേ മുംബൈയിലും വർക്ക് ഉണ്ട്, ബിസിനസ് ഉണ്ട് മുംബൈയിലും.
1: ബിസിനസ് ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ഓ യെസ്.
1: ഓക്കെ, അപ്പൊ അതെ, അടുത്ത ഒരു ട്രാക്ക് വരുന്നുണ്ട്. അതൊരു അടിപൊളി ട്രാക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ ശരി, ബൈ ബൈ.
3: ബൈ
1: വിഷ്ണു. അപ്പൊ നമുക്ക് നമ്മൾ ഇത്ര ഒരു പതിഞ്ഞ പാട്ടിലേക്കൊക്കെ പോയതാണല്ലേ, നമ്മൾ ആസ്വദിച്ചു. എന്താണ് ചിന്നും വെൺതാരത്തിൻ,
3: അതെല്ലാം
1: അതിങ്ങനെ നമ്മളിങ്ങനെ ഒഴുക്കി ഒഴുക്കി ഒഴുക്കി കൊണ്ടുപോകുന്നൊരു പാട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ആ ഒഴുക്കിൽ നിന്നും ഒരു ഹൈ പിച്ചിലേക്ക് പോയാലോ?
3: പോവാം പോവാം.
1: അപ്പൊ ദാ വരുന്നു തുടരും എന്ന മൂവിയിലെ കൊണ്ടാട്ടം.

0: യെസ്, സമയം അങ്ങനെ 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്. കൂടെയുള്ളത് ഞാൻ വിഷ്ണുവും
1: ഞാൻ വിദ്യ. അപ്പൊ നമ്മുടെ അടുത്ത കോളർ വിഷ്ണുവിന്റെയും വിദ്യയുടെയും കൂടി അടുത്തൊരാൾ കൂടി വന്നിട്ടുണ്ട്, ആരാന്നറിയണ്ടേ? ഹലോ.
2: ഹലോ,
1: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
0: മഹേഷ്. മഹേഷ് എവിടുന്നാണ് വിളിക്കുന്നത്? ചാലക്കുടി.
1: യാത്രയിലാണോ? ഓ, നല്ല കുട്ടി. അപ്പോ ഹലോ,
0: കേൾക്കാമോ?
1: മഴയൊക്കെ ഉള്ള ഒരു യാത്രയല്ലേ, അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ടാണോ യാത്ര ചെയ്യുന്നത്? ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണോ? ഓ, ശരി ശരി ശരി ശരി.
0: അപ്പൊ ഇതിന് പങ്കെടുക്കാനായിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്.
1: അതെ അതെ. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ചായ കുടിച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റി ഉഷാറാവണം. അതിന് മുമ്പ് ഞങ്ങള് ഒരു നല്ല അടിപൊളി ട്രാക്ക് തരികയാണ്. അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചായയെക്കാളും മധുരമായിരിക്കും അല്ലേ? സമ്മാനം, ഞങ്ങളുടെ നിറഞ്ഞ സ്നേഹം പോരെ.
0: ഉത്തരം പറഞ്ഞാൽ അതേ പാട്ട് നമ്മൾ പ്ലേ ചെയ്യും പോരെ.
1: അപ്പൊ ഇനി വരാൻ പോകുന്നത് പാട്ടിനെ പറ്റിയുള്ള ചോദ്യമാണ് കേട്ടോ.
0: ഈ പാട്ട് ഇപ്പൊ ഈ പാട്ട് ഇപ്പൊ ഒരു പാട്ട് പ്ലേ ചെയ്യും, അതിലെ ഗായകൻ ആരാന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഈ പാട്ട് വരാണ്.

0: കേട്ടിരുന്നോ?
1: ക്ലിയർ
0: അല്ലേ?
2: ആരാണ് ഈ പാട്ട് പാടിയ ഗായകൻ?
0: പാട്ട് പാടിയത്?
2: പാടിയത്, പാടിയത് ഗായകൻ.
0: ഈ പാട്ടിന്റെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഇളയരാജയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരിയാ. പക്ഷെ അതല്ല ചോദ്യം. ഈ പാട്ട് പാടിയത് ആരാണ് എന്നാണ് ചോദ്യം. ക്ലൂ കൊടുക്കുന്നുണ്ടോ വിഷ്ണു?
2: ഇതൊരു ബോളിവുഡ് സിംഗറാണ്, അദ്ദേഹം പാടിയ തമിഴ് പാട്ടാണ്.
0: തമിഴ് സിംഗർ അല്ല,
2: തമിഴ് സിംഗർ അല്ല പാടിയത്,
0: ബോളിവുഡ് ഗായകനാണ്,
2: ഹിന്ദി ഗായകനാണ്. വളരെ ഫേമസ് ആണ്. പാടിയ പാട്ടെല്ലാം നമ്മൾ മിക്കവാറും നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഈ ആളുടെ പാട്ട്, ഈ അദ്ദേഹത്തിന്റെ പാട്ട് കിട്ടിയോ? പറയൂ, ഒന്നുകൂടെ പ്ലേ ചെയ്യണോ പാട്ട്?
0: അല്ല, പുതിയതാണ്.
2: പുതിയ പുതിയ സിംഗറാണ്.
1: ഉറപ്പായിട്ടും.

0: കിട്ടിയോ? വേണമെങ്കിൽ സിനിമയും പറഞ്ഞുതരാം.
1: സാരമില്ല, എന്തായാലും ഇത്രയും ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ പാട്ടൊന്ന് വെച്ചു കൊടുത്തേക്കാം അല്ലേ? അല്ലേ,
0: എന്നിട്ട് നമുക്ക് ഉത്തരം പറയാം അത് കഴിയുമ്പോൾ.
1: അപ്പൊ എന്തായാലും ആ ട്രാക്ക് നമുക്കൊന്ന് കേൾക്കാം. വിളിച്ചത് ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
0: ബൈ.
1: ഒരുപാട് ട്രൈ ചെയ്തു വിഷ്ണു, പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച്

0: ഹലോ. അപ്പോ നമ്മള് 6 മണിക്കഴിഞ്ഞ് 24:49 ആകുമ്പോ ഒൻതകോ ഇങ്ങനെ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത കോളറും റെഡി ആയിട്ടുണ്ട്, നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
2: ശ്രീലത. ശ്രീലത എവിടുന്നാണ്?
0: തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി എഫ് എമ്മിലേക്ക് വിളിച്ചിരിക്കുന്ന ശ്രീലതയ്ക്ക് സ്വാഗതം. അപ്പോ എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ?
1: നല്ല കാലാവസ്ഥ, മഴയില്ല, 2 ദിവസം കൊണ്ട് മഴയില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷെ 2 ദിവസം കൊണ്ട് ഇപ്പൊ മഴയൊന്നുമില്ല.
0: ആ മഴ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്.
1: ഇവിടെ
2: നല്ല മഴയാണ്.
0: അതെ, കുറച്ച് ദിവസം ഇവിടെ പെയ്തിട്ട് ഇനി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ ഗസ്റ്റ് ആണ്.
1: വരട്ടെ വരട്ടെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഭർത്താവ് ഉണ്ട്, ഞാനുണ്ട്, മക്കളുണ്ട്, ബാംഗ്ലൂര്.
0: അപ്പൊ നിങ്ങൾ 3 പേരാണ് ഇപ്പൊ വീട്ടിലുള്ളത്?
1: അല്ല, ഞാൻ ചേട്ടായും പിള്ളേർ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുക. ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാള്
2: പഠിക്കണം.
0: പ്രോഗ്രാം കേട്ടിരുന്നോ?
1: പിന്നെ എപ്പോഴും കേൾക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടോണ്ടിരിക്കുന്നേ, വേറെ പണിയൊന്നുമില്ല.
2: നല്ല സന്തോഷം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു.
0: നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ?
2: അപ്പൊ ഇതേ, എന്തായാലും കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും. ഈ പാട്ട്
0: പഴയ പാട്ടാണ്.
2: പഴയ പാട്ടാണ്. ഈ പാട്ടില് പാടി അഭിനയിച്ചിരിക്കുന്നവർ ആരാണെന്നാണ് ചോദ്യം. കേട്ടോ,
0: നടനും നടിയുമാണ് ഉദ്ദേശിച്ചത്.
2: നടനും നടി.
0: ഓക്കെ, അപ്പൊ ഒരു പഴയ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്.
2: കേട്ടോ, കേൾക്കുന്ന ഒരാളല്ലേ, അതിൽ കൂടെ എപ്പോഴും മിക്കവാറും വരുന്ന പാട്ടാണിത്. പ്ലേ ചെയ്യട്ടെ പാട്ട്?
1: സംസാരിക്കാൻ
2: പറ്റില്ല നമുക്ക്, സന്തോഷത്തോടെ ഇത്രയും പാട്ട് പ്ലേ ചെയ്യട്ടെ. ഓക്കെ ശരി.

0: ഈ പാട്ട് കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ടുണ്ട്.
0: ആ, ഈ പാട്ടിൽ പാടി അഭിനയിച്ചിരിക്കുന്ന നായകനും നായികയും ആരാണ് എന്നാണ് ഞങ്ങളുടെ ചോദ്യം.
1: കമലഹാസനാണെന്ന് തോന്നുന്നു.
0: ഓക്കെ, കൂടെ ആരാണ്?
1: കമലഹാസനും
0: കമലഹാസനും ആ അതാണ്. അല്ലല്ല, എന്താ
2: മലയാളിയല്ല അല്ലേ?
0: അതെ,
1: കമലഹാസൻ ഒരാള്. സീമ
2: അല്ല, മലയാളി അല്ല.
1: ആ, തമിഴ് സീമേ തമിഴാണ്. അറിയില്ല കേട്ടോ, കമലഹാസൻ എന്നറിയാം.
0: അത് ശരിയാണ്, കുഴപ്പമില്ല. ഒരു
2: തരാം, നമുക്ക് ക്ലൂല് ഫസ്റ്റ് പേരിന്റെ ഫസ്റ്റ് ഭാഗം കൊടുത്താലോ? ഫസ്റ്റ് ഭാഗം തരട്ടെ. നമ്മള് ജനഗണമനയൊക്കെ പാടുമ്പോ ലാസ്റ്റ് വരി എന്താണ്?
0: അവസാനം ജയ ജയ
2: ജയ ജയ ഹേ എന്നാണ് നമ്മൾ അവസാനിപ്പിക്കാറ്.
0: ജയ എന്നാണ് ഒരു തുടക്കം. ജയലളിതയല്ല,
2: വളരെ സുന്ദരിയായിട്ടുള്ള ഒരു തടിയാണ്. ഇതിൽ കൂടുതൽ ക്ലൂ തരുന്ന കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഓടിക്കും. ഞാൻ പിന്നെ ഉത്തരം പറഞ്ഞു കൊടുത്താ പോരെ എന്ന് ചോദിക്കും.
0: മൗനം പോലും മധുരം, മൗനമായിട്ടിരിക്കാത്ത ഉത്തരം പറയൂ.
2: കമലഹാസനാണ് ഒരാള്, മറ്റൊന്ന് ജയ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നടിയാണ്, മലയാളിയല്ല. അപ്പൊ ഉത്തരം പറയാം അല്ലേ? നമ്മള് പറയട്ടെ ഉത്തരം.
0: എന്തായാലും ഒരു ഉത്തരം പറഞ്ഞല്ലോ, ജയപ്രദയാണ് കേട്ടോ. ജയപ്രദയും കമലഹാസനുമാണ് ഈ സാഗർ സംഗമം എന്ന് ഈ ചിത്രത്തിലെ പാട്ടിൽ പാടി അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സന്തോഷം, എപ്പോഴും
1: കേൾക്കാം.
0: എന്തായാലും ഒരു ഒരാളുടെ പേര് എന്തായാലും ട്രൈ ചെയ്ത് പറഞ്ഞില്ലേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: പെട്ടെന്ന് വരില്ല, കമലഹാസന് നല്ല ഓർമ്മ. ആ പാട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടേ പെട്ടെന്ന് നടിയുടെ ഓർമ്മ
0: പേര് വന്നില്ല.
2: അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. ഞങ്ങൾക്ക് ഗസ്റ്റ് ആണ്, അവിടെ നിന്ന് ഇവിടം വരെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആളുകളാണ്.
0: ഫ്രം തിരുവനന്തപുരം.

0: ഒരുപാട് സന്തോഷം കേട്ടോ. തുടർന്നും വിളിക്കുക, തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക.
1: എന്തോ എന്താ പറയാ വന്നേ?
2: അങ്ങനെ എന്തോ പറയുന്നത് പോലെ തോന്നി. അപ്പൊ എന്തായാലും വിളിക്കാൻ സാധിച്ച, സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആ ഈ മൗനം മൗനം പോലും മധുരം എന്ന പാട്ട് തന്നെ കൊടുക്കാം അല്ലേ വിഷ്ണു? ആ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ആ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? അതെ. ഓക്കെ, എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ.
0: പി ജയചന്ദ്രനും എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. ദേ വരുന്നു ആ പാട്ട്.

0: എവിടെ എങ്ങനെ എപ്പോഴൊക്കെയാണ് അവസരങ്ങൾ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് റെയിൻബോ ഒരുക്കുന്നു കരിയർ കണക്ട്, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക്.
1: You are listening to Rainbow FM 107.5, musically yours.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഓൺ ദി ഗോ ഡാറ്റ മ്യൂസിക്കിൽ. കൂടെയുള്ളത് ഞാൻ വിദ്യ
1: ആൻഡ് വിഷ്ണു. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ നല്ല ഗെയിംസും നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗെയിംസിലൊക്കെ പങ്കെടുക്കാനായിട്ട് വിളിക്കുന്ന നമ്പർ
0: 0484-242-8101
1: 0484-242-8101. അപ്പൊ വേഗം തന്നെ വിളിക്കൂ,
0: നിങ്ങൾക്കായുള്ള ഗെയിമുകൾ ഇവിടെ റെഡിയാണ്. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊന്നും അറിയണ്ടേ, അപ്പൊ ഒരുപാട് ഗെയിമുകൾ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ ഇനി വിളിക്കുന്ന കോളർക്ക് കിട്ടാൻ പോകുന്നത് മൂവി ഡയലോഗ് ആണ് അല്ലെ വിഷ്ണു? അപ്പൊ ആ മൂവി ഡയലോഗ് ഏതാണ് എന്നറിയാനെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് വിളിക്കാം. നമുക്ക് ഒരു കുറച്ച് സമയമൊക്കെ ഒന്ന്,
1: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്
0: അതന്നെ, പക്ഷെ ആ സമയത്ത് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്, ഈ ഗെയിം ഷോ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്, കുറെ നേരത്തേക്ക് എല്ലാം മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ അങ്ങനെ മറക്കാൻ ഒരു കൂട്ടത്തില് നമുക്ക് കൂടെ ചേരാം. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
1: വളരെ സിമ്പിൾ ഗെയിമാണ് ഇത്, നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാനല്ല, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തരും, അതുപോലെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി.
0: വിഷ്ണു, ഞാനൊരു കാര്യം ചെയ്യട്ടെ?
1: ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
0: ഞങ്ങൾ അടുത്ത ദിവസം ഒന്ന് മൂകാംബിക പോവുകയാണ്. അപ്പോ മൂകാംബിക പോകുമ്പോൾ നമുക്കറിയാം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് പോവാനുള്ള ട്രെയിനിന്റെ അനൗൺസ്മെന്റ് വരുന്നു, ആ ട്രെയിൻ ഇന്ന പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ എന്നെ അങ്ങനെ ഒന്ന്, എനിക്ക് പൂനെ വരെ പോകണം, നമ്മൾ എറണാകുളത്ത് നിന്നും പൂനെ വരെ, എന്നെ നമ്മുടെ പേരെ കൊണ്ടുപോകാമോ?
1: അനൗൺസ്മെന്റിലൂടെയോ?
0: എന്നെ സന്തോഷിപ്പിക്കാമോ എന്നാണ്.
1: നമ്മള് ചെല്ലുമ്പോ തന്നെ ഫസ്റ്റ് കേൾക്കുന്ന ശബ്ദം ഇതായിരിക്കും: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, തിരുവനന്തപുരത്തുനിന്നും കോട്ടയം പാലക്കാട് ജംഗ്ഷൻ വഴി പൂനെ വരെ പോകുന്ന തിരുവനന്തപുരം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ടൗൺ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. പൂനെക്ക് പോകണ്ട, ഇവിടെ ഇരുന്നാ മതി.
0: പൂനെക്ക് ഇവിടെ ഇല്ലാന്ന് പറയുന്നില്ല
1: വിദ്യ, ഇപ്പൊ പോകണ്ട.
0: അതെന്താ, ഞാൻ പോയാലേ? അപ്പൊ എന്തായാലും എന്നെ വിടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കത് എടുത്തു.
1: കോളർ വരുന്നു, അതുകൊണ്ട് പോകണ്ട
0: പോണ്ട. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഹലോ ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: ഹലോ, അൺഫോർച്ചുനേറ്റ്ലി പൂനെക്ക് തന്നെ പോകേണ്ടി വരും.
0: അതെ, അപ്പൊ എന്തായാലും കോള് കട്ടായതാണ്, വീണ്ടും ട്രൈ ചെയ്തോളൂ. വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101 എന്ന് പറയുമ്പോൾ ഒരു കോൾ ഡ്രൈവ് വന്നിരിക്കുന്നു.
0: ഹലോ
1: ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് പ്രവീൺ.
1: പ്രവീൺ, പ്രവീൺ എവിടുന്നാണ്?
3: ഞാൻ തൃപ്പൂണിത്തുറയാണ് സ്ഥലം.
1: തൃപ്പൂണിത്തുറ, ഓക്കെ ഓക്കെ.
3: അതെ അതെ.
0: തൃപ്പൂണിത്തുറ എവിടെയാണ്?
3: തൃപ്പൂണിത്തുറയിലെ നമ്മുടെ വലിയകുളം എന്നൊക്കെ പറയും. വലിയകുളം ബി ജെ പി സ്കൂളിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും.
0: ആണോ?
3: അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ?
0: ആ, ചെറിയ പരിചയമൊക്കെ ഉണ്ട്.
3: ആണല്ലേ. ഞാന് ടാക്സി ഡ്രൈവറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡില്.
0: അപ്പൊ ഇപ്പൊ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണോ?
3: വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ
0: ഉള്ളൂ.
1: ഡ്രൈവിംഗിലാണ് ഇപ്പൊ?
3: അതെ അതെ അതെ.
1: അപ്പൊ ബ്ലോക്കിൽ വല്ലാണോ, പതിയാണോ ഓടിച്ചോണ്ടിരിക്കുന്നത്?
3: അതെ അതെ, വളരെ സ്ലോ ആയിട്ടാണ്, കാരണം നല്ല ട്രാഫിക്
0: ആണ്.
3: അതെ അതെ, ഇന്ന് നല്ല ട്രാഫിക് ആണ്. ഉച്ചക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല.
0: അതെ അതെ, തീർച്ചയായും. ഞാൻ ഇന്ന് ഡ്യൂട്ടിയിൽ കയറാൻ വന്നപ്പോഴും ഞാൻ വിഷ്ണു വിഷ്ണു വേഗം എത്തിക്കോളൂ, ഞാൻ ഇവിടെ ബ്ലോക്കിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പ്രവീൺ, നമ്മളുടെ ഇന്നത്തെ കേട്ടിരുന്നോ? പ്രോഗ്രാം കേട്ടുകൊണ്ടാണോ വന്നിരുന്നത്?
3: ഞാൻ അതെ അതെ കേട്ടോണ്ടിരിക്കുന്നു.
0: അപ്പൊ എന്തായാലും
3: ഞാൻ ട്രൈ ചെയ്തിരുന്നു നേരത്തെ, പക്ഷെ എനിക്ക് കിട്ടിയില്ല.
0: ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു കോള് നമുക്ക് എടുക്കാം, ആ ഒരു ഫെസിലിറ്റി ഉള്ളത് മാത്രമുള്ളത് കൊണ്ട് പലപ്പോഴും.

0: പല കോളുകൾ മിസ്സായി പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ട്രൈ
1: ഓക്കെ.
0: ചെയ്തുകൊണ്ടിരിക്കുക.
1: അതെ, നക്കിലി നക്കിലി എനിക്ക് കിട്ടി.
2: അതെ അതെ,
0: അത് തന്നെ,
2: അതും സിനിമ ഡയലോഗ് പറയാൻ തന്നെ ആഗ്രഹിച്ച സാധനം.
0: പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ ഭാഗ്യം ഞങ്ങൾക്കാണ്, കാരണം ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ എന്തായാലും ഈ സിനിമ ഡയലോഗ് കേട്ടാലോ, എന്റെ ഡയലോഗ് അടി അവിടെ തൽക്കാലം മാറ്റിവെക്കാം.
2: ഞങ്ങൾ ഇനി മിണ്ടുന്നില്ല, ഇനി സിനിമ ഡയലോഗ് സംസാരിക്കും.
0: കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു ഡയലോഗാണ് പറയുന്നത്, അതൊന്ന് കേട്ടിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി.
2: സിമ്പിൾ ആണ് കേട്ടാ,
0: കേൾപ്പിക്കട്ടെ.
3: ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസറല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ.
0: കേട്ടോ?
1: കേട്ടു കേട്ടു കേട്ടു.
0: ഒന്നും കൂടി കേൾക്കണോ?
1: ഒന്നും അതില് ഞാൻ മമ്മൂട്ടിയുടെ ഇതാണോ പറയുന്നത്?
0: അത് ഒരു ഒരു പോർഷൻ മാത്രം മറ്റാളുടെ ഉള്ളൂ, എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടും പറയാം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ടും പറയാം.
2: അപ്പൊ ഞങ്ങള് ജോയിൻ ചെയ്യാം,
0: ഒന്നുകൂടി പ്ലേ ചെയ്യണോ അല്ലെങ്കിൽ ആൻസർ പറയാണോ?
1: ഒന്നുകൂടി പ്ലേ ചെയ്താല് കൊള്ളായിരുന്നു.
0: ഓക്കെ, കേൾപ്പിക്കാം.
3: ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞത്തൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസറല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ.
0: ഇനി പറഞ്ഞോളൂ.
2: അതാ ഞങ്ങള് മറ്റേ ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചെന്ന് ചോദിക്കണോ?
1: അതെ അതെ അതെ, ചോദിച്ചതൊന്നായിരുന്നു.
2: ഞാൻ ചോദിക്കാമേ, ബാക്കി പറയണം കേട്ടാ.
1: ഓക്കെ,
2: ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൽ?
1: അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊപ്രൈറ്റർ അല്ല, അയ്യോ സോറി, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ. അങ്ങനെയല്ലേ?
0: ഒരെണ്ണം കൂടി ഉണ്ട്.
1: ഇംഗ്ലീഷ് വലിയ പിടിയില്ലല്ലേ.
0: അടിപൊളി അടിപൊളി അടിപൊളി, കറക്റ്റ്. മമ്മൂട്ടി കോട്ടയം കുഞ്ഞച്ചൻ തന്നെയായിരുന്നു കേട്ടോ അത്.
2: നമ്മളിപ്പോ അഭിനയിച്ചേട്ടാ, നമ്മളിപ്പോ അഭിനയിച്ചു, ശരിക്കും
0: ഓഡിഷൻ
1: ആയിരുന്നു.
2: അതെ അതെ അതെ, ചെന്നേക്കാൾ നന്നായിട്ട് അഭിനയിച്ചു. അയ്യോ, വേരിയേഷൻ അടിപൊളി.
0: അയ്യോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ഇപ്പൊ എക്സാക്ട് സൗണ്ട് ആണല്ലോ.
2: ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ.
1: അയ്യോ, അങ്ങനെയൊന്നുമില്ല, അത് ആ ഒരു ടൈം വന്നു.
0: എന്നാലും ഒന്നുകൂടി വിഷ്ണു ഹെൽപ്പ് ചെയ്യും,
2: ഒന്നുകൂടെ ചോദിക്കാം, ഒന്നുകൂടെ ഞാൻ ചോദിക്കാം.
0: ആ അയ്യോ അയ്യോ വന്ന്,
2: അയ്യോ മാത്രം മതി. ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ചച്ചൽ?
1: അയ്യോ,
0: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു കേട്ടാ.
2: ഒരുപാട് സന്തോഷം, സൂക്ഷിച്ചൊക്കെ വണ്ടി വിളിച്ചു പോവാ കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ വലിയ കുളത്തല്ല, എല്ലാവരും അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കും. ഓക്കെ, ബൈ. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
1: ഓക്കെ, തീർച്ചയായും.
2: ബൈ.
0: അപ്പൊ എന്തായാലും നമുക്ക് കോട്ടയം കുഞ്ഞച്ചനിൽ ഒരു പാട്ട് കൊടുക്കാം
2: അല്ലേ?
1: പറഞ്ഞല്ലേ,
0: ഹൃദയമണിയിലേ കേട്ടാലോ.
2: അതെ അതെ, മമ്മൂട്ടി വേണ്ട അഭിനയിച്ചല്ലേ. അപ്പൊ മമ്മൂട്ടിയുടെ അതേ സിനിമയിൽ ഒരു പാട്ട്
0: വരട്ടെ,
2: നമ്മൾ അഭിനയിച്ച പാട്ട് വരട്ടെ.
0: അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ബൈ
1: ബൈ.

0: ഹലോ
1: ഹലോ
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ആസിഫ് എന്നാണ്.
0: ആസിഫ്?
1: ആസിഫ്.
0: ആസിഫ്? ആസിഫ് അലിയാണോ?
1: ആസിഫ് അലി ആകാൻ ശ്രമിച്ചു, ആയില്ല.
0: ഇപ്പോ ആരായിട്ടാണ് നിൽക്കുന്നത്?
1: ഹലോ,
0: ഇപ്പൊ ആരാണെന്ന് ചോദിച്ചത് ആസിഫ് അലി ആയില്ല, ഇപ്പൊ ആരാണെന്ന്?
1: സാധാരണ ജീവിതം നയിക്കുന്ന.
0: എവിടെ നിന്ന് ആസിഫ് വിളിക്കണേ?
1: ഞാൻ കൊച്ചി.
0: കൊച്ചി? കൊച്ചിക്കാരനാണോ?
1: അതെ, കൊച്ചിക്കാരനാണ്.
2: കൊച്ചിയിൽ എവിടെ?
1: കൊച്ചിയില് മട്ടാഞ്ചേരി.
2: മട്ടാഞ്ചേരി. ഓക്കെ ഓക്കെ.
0: അപ്പൊ തനി കൊച്ചിക്കാരനാണ്.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് മട്ടാഞ്ചേരി വിശേഷങ്ങള്?
1: മട്ടാഞ്ചേരി ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ.
2: ഭക്ഷണം ഭക്ഷണം. അപ്പൊ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാം.
0: കറക്റ്റ് ആണല്ലേ? കറക്റ്റ്. ആപ്റ്റ് ആയിട്ടാണ് ആസിഫ് വിളിച്ചിരിക്കുന്നത് കേട്ടോ.
1: ഭക്ഷണത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നത്.
0: ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആസിഫിനെ കാത്തിരിക്കുന്നത്. അപ്പൊ ആ കറക്റ്റ് ആള് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. വിഷ്ണുവിന് ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോ. വിഷ്ണു എടുത്തു വെച്ച ചോദ്യം ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നേ. ഭക്ഷണവും പാട്ടിലൂടെയാണ് വരുന്നോണ്ടിരിക്കുന്നത്.
2: കുറച്ച് സ്പീഡ് ഭക്ഷണങ്ങളാണ് പറയുന്നത്.
0: അതെ, ഇത്രയേ ഉള്ളൂ. വിഷ്ണു ഒരു പാട്ട് പ്ലേ ചെയ്യും,
2: അതിൽ കുറെ ഭക്ഷണങ്ങളെ കുറിച്ച്. ഭക്ഷണം

0: അതായത്
1: ദോശയെ കുറിച്ച്, പല വെറൈറ്റി ദോശകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് എണ്ണണം,
2: രണ്ടെണ്ണം വേണേ പ്ലേ ചെയ്യാം.
1: അതെ,
2: കേട്ടോ, കമ്മത്താൻ കമ്മത്തെന്ന മൂവിയിലെ പാട്ടാണ്. ഓക്കെ, അല്ലേ, അറിയാലോ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ആ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോന്നെ. ഉത്തരം കിട്ടിയോ?
0: ഒന്നുകൂടി
1: പ്ലേ ചെയ്യാം.
2: എന്നെ വെച്ചോ, എത്രയൊക്കെ ആയിപ്പോ?
1: പത്തെണ്ണം കഴിഞ്ഞപ്പോ കൈ ഇല്ലാണ്ടായി പോയിന്ന് അല്ലേ?
2: ഒന്നിനെ പ്ലേ ചെയ്തിട്ടപ്പോ. ഹലോ
1: ആസിഫേ,
2: പേപ്പറൊക്കെ എടുത്തു തോന്നുന്നു. കിട്ടിയോ?
1: എത്രയാണ് പറഞ്ഞോ?
2: ഏകദേശം അടുത്താണ്, പക്ഷെ 38 ഉണ്ടോ?
1: വിഷ്ണു കേൾപ്പിച്ചോ,
2: ഒന്നും കൂടി ചെയ്യാം. ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തില്ലേ, ഒന്നും കൂടി കേട്ടപ്പോ, ഒന്നും കൂടി എണ്ണി നോക്കേ. ഓക്കെ, ഇത്രയും ശ്രമിച്ചല്ലേ. ഇനി പറയൂ റൈറ്റ് ആൻസർ. ഏകദേശം പറഞ്ഞാൽ മതി.
0: 32
1: അല്ല കറക്റ്റ് ഉത്തരം, പക്ഷെ എന്നാലും വളരെ അടുത്ത്. അതുകൊണ്ടാണ്, പക്ഷെ എന്നാലും ഈ ലൈവിൽ ഇത് എങ്ങനെ എണ്ണിയിരുന്ന്,
2: അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
1: എന്തായാലും വലിയ എഫേർട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ലൈഫിൽ എവിടെയാലും രക്ഷപ്പെടും, ഉറപ്പ്.
2: എന്താണ് തട്ടിൽ കുട്ടിയിൽ കീമാദോശ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിലായിരിക്കും ചിലപ്പോ 32 എണ്ണിയത്. ശരിക്കും 30 ദോശയാണ് പറയുന്നത്.
1: രണ്ട് ദോശ ഫ്രീ ഇരിക്കട്ടെ.
2: അതെ,
0: രണ്ട്
2: ദോശ ദോശ ഓ, അതും കൂടി
1: ദോശകളുടെ എണ്ണമാണ് എണ്ണിയത്. അല്ല, അപ്പൊ കറക്റ്റ് ആൻസർ ആണോ? ഒരു തെറ്റും വന്നിട്ടില്ല.
2: അതും കറക്റ്റ് ആ ഭക്ഷണത്തെ പറ്റി തന്നെ പറയുന്ന ആളെ കിട്ടി.
1: വിളിച്ചപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഭക്ഷണത്തിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. മട്ടാഞ്ചേരിയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ആസിഫിന്?
0: ഞങ്ങളെല്ലാരും ഈ ബിരിയാണി ലവേഴ്സ് ആണ്.
2: അതെ അതെ, ഉറപ്പായിട്ടും.
0: എല്ലാരും വരുന്നത് മറ്റേ പൊറോട്ട ബീഫ്, പിന്നെ പൊറോട്ട മട്ടൻ ചാപ്സ് ഉണ്ട്, പിന്നെ ബിരിയാണി തന്നെ പല പല ആൾക്കാരും ചെയ്യുന്ന ബിരിയാണി ഉണ്ട് ഇവിടെ. പല
1: ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിരിയാണി,
0: പല ടൈപ്സ് ഓഫ് ബിരിയാണി
1: ഉണ്ട്. ആസിഫ, ഞാനൊരു രഹസ്യം പറയട്ടെ? എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ, എന്റെ ടെൻഷൻ മാറാനുള്ളൊരു മാർഗം ബിരിയാണി കഴിക്കാൻ തന്നെ. നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ എന്റെ എല്ലാ ടെൻഷനും മാറും.
2: അപ്പൊ ഒരു ദിവസം മട്ടാഞ്ചേരി ചിലപ്പോ വരും ബിരിയാണി കഴിക്കാൻ.
1: തീർച്ചയായും
0: ശക്തമായ പനി ഉണ്ടെങ്കിലും ബിരിയാണി കഴിച്ചാൽ മാറും.
1: ശക്തമായ പനി ഉണ്ടെങ്കിലോ?
0: കാരണം അതിനകത്ത് എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടല്ലോ.
1: അത് ശരിയാ. എന്താ അറിയോ, എനിക്ക് പനി വന്ന് മാറിയാൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് എനിക്ക് ബിരിയാണി കഴിക്കണം
0: എന്നാ. ബിരിയാണി കഴിക്കും.
1: അപ്പൊ എന്റെ മാത്രം കുഴപ്പമില്ല അല്ലേ? അപ്പൊ കറക്റ്റ് സ്ഥലത്തേക്ക് കറക്റ്റ് ആളെയാണ് വിളിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കാൻ സാധിച്ചാലും സംസാരിക്കാൻ സാധിച്ചാലും.
2: എന്തായാലും
1: വരുമ്പോ ഞങ്ങൾ വിളിക്കും.
2: എന്തായാലും
1: വാങ്ങിച്ചേരണം.
2: ഈ ഉത്തരവും പറഞ്ഞില്ലേ? ഈ ടഫ് ക്വസ്റ്റിന്റെ ഉത്തരവും പറഞ്ഞില്ലേ? കറക്റ്റായിട്ട് എണ്ണി 30 ദോശ, 32 പറഞ്ഞു. അത് ദോശ ദോശ കൂടി എണ്ണി കൊണ്ടാ, കുഴപ്പമില്ല കേട്ടോ.
1: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കൃത്യമായിട്ട് പറഞ്ഞതിന് കേട്ടോ.
2: അപ്പൊ അതേ പാട്ട് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ
1: എന്തെങ്കിലും വിശേഷം പങ്കുവയ്ക്കാണ്ടോ?
0: ഒന്നുമില്ല ഒന്നുമില്ല.
1: എന്തായാലും ഈ ദോശ നമുക്ക് മട്ടാഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും

0: കൊടുക്കാം അല്ലേ.
1: നല്ലൊരു ദോശ, നല്ലൊരു ദോശ വേണപ്പോ വരും
0: അപ്പൊ പിന്നെ എല്ലാം കൊണ്ടും കറക്റ്റ് ആള്, കറക്റ്റ് ചോദ്യം.
1: അതെ,
0: ഇങ്ങനെ എങ്ങനെ ഒത്തു വന്നു എന്നാവോ. അപ്പൊ എന്തായാലും ഇനി ഒരു അവസരത്തിൽ വീണ്ടും വിളിക്കണം
2: കേട്ടോ.
1: ഓക്കെ, സന്തോഷം. വിളിച്ചു
0: വിഷ്ണു, ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അല്ലേ, നന്നായിട്ട് റെസ്പോണ്ടും ചെയ്തു നമ്മളോട് ക്വസ്റ്റ്യൻസിനോടൊക്കെ. അപ്പൊ പാട്ട് വെച്ച് കൊടുക്കാം അല്ലേ.
1: അതേ പാട്ട് കൊടുക്കാം,
0: അതേ പാട്ട്. മക്കാഞ്ചേരിക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ട്,
1: കമ്മത്താൻ കമ്മത്തിലെ ആ ഒരു സൂപ്പർ പാട്ട്,
0: പ്രൊപ്രൈറ്റർ കമ്മത്താൻ
1: കമ്മത്.
0: അതായിരുന്നു പാട്ട്.
3: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

0: സമയമംഗലം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആവുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. ആൻഡ് നല്ല ഗെയിംസും നല്ല ഷോസൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പോ അടുത്ത കോളർ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് അറിയണ്ടേ വിഷ്ണു?
0: അതെ, ഹലോ.
1: ഹലോ
2: ഹലോ
1: ഹലോ. ആ, പേര് പറഞ്ഞോളൂ.
2: ചന്ദ്രിക.
1: ചന്ദ്രിക എവിടെ നിന്നാണ്?
2: മധുരകം കൊടുങ്ങലൂർ.

0: പിന്നെ മതിലകത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയും, മതിലകം എന്ന് പറയുമ്പോ അമ്പലത്തിലേക്ക് പോവാറുണ്ടോ?
1: പോവാറുണ്ട്.
0: ഏറ്റവും അടുത്താണല്ലേ നിങ്ങക്ക് പോവാനായിട്ട്?
1: അതെ, 8 കിലോമീറ്ററല്ലേ.
0: ആ ഞങ്ങള് ആ ഭാഗത്തൊക്കെ, ഞാൻ ഇതുപോലെ ആ ഭാഗത്ത് പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എവിടെയാണെന്ന്, നമ്മളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലേ
1: ആ
0: അമ്പലത്തിന്റെ തെക്കേ നടയോ?
1: പോവാ പോവാ. തെക്കേ നടയുണ്ട്, വടക്കേ നടയുണ്ട്, പടിഞ്ഞാറ് നടയുണ്ട്.
0: ആ ഈ സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക്
1: നാലിഷ്ടുണ്ട്.
0: പോകുന്നത്?
1: ആ സ്റ്റാൻഡ് വടക്കോട്ട് പോകണം.
0: ആ അപ്പൊ വടക്കേ നട.
1: ആ വടക്കേ നട.
0: ആ അപ്പൊ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ചോദ്യം കേട്ടാലോ? കേട്ടിരുന്നോ ഞങ്ങളുടെ ഗെയിമൊക്കെ?
1: ആ കേട്ടോണ്ടിരിക്ക.
2: അപ്പൊ അതേ ഒരു ഒരു ചോദ്യം വരുന്നു, ഒരു പാട്ടാണ് കേട്ടോ. ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ,
0: പഴയ പാട്ടാണ് വിഷ്ണു?
2: അല്ല, ഇത് ഈയിടെ ഇറങ്ങിയ പാട്ടാണ്, ഭയങ്കര ഹിറ്റ് പാട്ടൊക്കെയാണ്.
0: ക്ലൂ കൊടുക്കണോ വിഷ്ണു?
2: ക്ലൂ കൊടുക്കാം,
0: ക്ലൂ തരാം, ശ്രമിച്ചു നോക്കാം. ആണോ? എന്നാ പാട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചാലോ വിഷ്ണു?
2: അല്ല, ചിത്രം ഏതാണെന്ന് ചോദിച്ചാലോ?
0: ഓക്കെ, അത് റെഡിയാണോ? ഒരു പാട്ട് കേൾപ്പിക്കാൻ മതി, ഇത് സിനിമയിലാണെന്ന് പറയണം.
2: കുറച്ച് പുതിയ പാട്ടാണ് കേട്ടാ.
1: പുതിയതാണോ?
2: അതിന് ഓരോ ഒരു അക്ഷരത്തിലാണ് അതിന്റെ പേര് പോലും. ഒറ്റയടിക്ക് പറയാം,
0: ശ്രമിച്ചു നോക്കാം.
2: എന്നാലും ശ്രമിക്കാം. എപ്പോ പാട്ട് വരുന്നേ?

0: ഇത് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന എം എം കീരവാണിയാണ് കേട്ടോ. ഈ പാട്ടിന് നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ പാട്ടാണ് കേട്ടോ. ഏത് ചിത്രത്തിലെ പാട്ടാന്ന് പറയാമോ?
1: അറിയില്ല.
0: അറിയില്ല. ഒരു തെലുങ്ക് ചിത്രമാണ്.
1: എന്തോ
0: തെലുങ്ക് ചിത്രമാണ്.
1: എനിക്കറിയില്ല.
2: ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമുക്കൊരു പാട്ട് കേട്ടാലോ എന്നാ? അടിപൊളി, ഉഷാറാവാൻ പറ്റൊരു പാട്ടിട്ട് തരാം. ഓക്കെ, അപ്പൊ ഇനി വിളിക്കണോ കേട്ടോ, ഇടവേളയ്ക്ക് ശേഷം.
0: നല്ല സന്തോഷം
1: കേട്ടോ.
2: ഓക്കെ, ബൈ ബൈ. വിഷ്ണു, നമുക്ക് കുറച്ച് വേറൊരു ചോദ്യം ഒരു വിഷയം പറഞ്ഞേനെ അല്ലെ, കുറച്ച് പഴയതൊക്കെ ഇറങ്ങി പറഞ്ഞേനെ, പക്ഷെ ഇത് പുതിയതായതുകൊണ്ടായിരിക്കും പറയാം. എന്നാലും പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം
0: അല്ലേ.
2: അതെ, പിന്നെ പറഞ്ഞത് ചോദ്യങ്ങൾക്കൊന്നും അല്ല, പാട്ടിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പാട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം.
0: നല്ലൊരു പാട്ട് കൊടുക്കാം.
2: അടിപൊളി പാട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ.

0: യെസ്, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇത് ഞങ്ങളിപ്പോൾ അടുത്തൊരു ഗെയിം തരാനായിട്ട് നല്ലൊരു സിനിമയിലെ ഡയലോഗായിട്ട് ഇവിടെ റെഡി
1: ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഡയലോഗ് പല വട്ടം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ
0: ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അത് തന്നെ സിനിമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന മൂവിയിലെ ഒരു അടിപൊളി ഡയലോഗാണ് ഇത്. നിങ്ങളെ
0: കേറുന്ന ഒരു ഡയലോഗ്. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ വേഗം തന്നെ വിളിക്കൂ. 0484-242-8101 എന്ന് പറയുമ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ആരാണെന്ന് പറഞ്ഞോളൂ.
2: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
2: ഞാൻ ബിജു കോട്ടുവള്ളി.
0: ബിജു
1: ബിജു കോട്ടുവള്ളി. ഇനി ഒന്നും ചോദിക്കാനല്ല, സ്ഥലം എല്ലാം ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം കൂടി തന്നാ മതി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം?
2: പറഞ്ഞോളൂ.
1: അപ്പൊ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. ഈ ഡയലോഗില് തേന്മാവിൻ കൊമ്പത്തില് പപ്പു പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ആണ് കേട്ടോ. അത് കേൾപ്പിക്കാം, അതൊന്ന് തിരിച്ചു പറഞ്ഞാൽ മതി
0: കേട്ടോ. ഞങ്ങളെ സഹായിക്കാം കൂടെ.
1: ഡയലോഗ് ആദ്യം കേട്ടോളൂ കേട്ടോ.
3: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
4: ആരാണെന്ന് തനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ
3: ആരാണ്.
4: എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്.
1: കേട്ടോ
0: കേട്ടോ, അതുകൊണ്ട്
1: കേൾക്കണോ?
2: ഒന്നുകൂടി കേക്കണം, അത് ക്ലിയർ ആയില്ല.
3: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
4: ആരാണെന്ന് തനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ
3: ആരാണ്.
4: എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്.
1: കേട്ടോ, ഇതില്
5: താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ട താൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്.
1: എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാലോ.
0: ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതാ. ഇപ്പഴേ മറ്റേ ശോഭനയുടെ ഡയലോഗ് വിദ്യ പറയട്ടോ.
1: മോഹൻലാൽ കഴിഞ്ഞിട്ട് ശോഭന ഡയലോഗ് കഴിയുമ്പോ മോഹൻലാലിന്റെ ഒരു ചെറിയ ഡയലോഗ് ഉണ്ട്. അത്
0: ഞാൻ ആരാണെന്നോ എന്ന് ചോദിക്കും മോഹൻലാൽ.
1: ഈ ഞാൻ ആരാണെന്ന് എന്നുള്ളത് വിഷ്ണു ചോദിച്ചു കഴിയുമ്പോ
0: അമ്മാവന്റെ ഡയലോഗ്
1: കേറിക്കൊള്ളണം. ഓക്കെ
0: ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ.
1: ഇത് എന്റെ അമ്മാവന, പണം വാങ്ങിയത് വേറൊരു അമ്മാവന. അയാൾ അയാളുടെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
0: ഞാൻ ആരാണല്ലോ.
5: താൻ ആരാണെന്ന് തനിക്കറിഞ്ഞു താൻ.

0: എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്. അപ്പൊ താൻ ആരാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആരാണ് തനിക്കറിയില്ലെന്ന് താൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ആരാണ്.
1: അടിപൊളി അടിപൊളി, ഞങ്ങൾ കൂടി ഇങ്ങനത്തെ ഒരു അവസരം തന്നിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഇപ്പൊ ഒരു
0: തേന്മാന്തോഷം
1: നമ്മള് മൂന്നൂറ് ചെയ്തപ്പോഴേ ഇപ്പൊ തേന്മാവൻ കൊമ്പത്തെ അഭിനയിച്ച് തീർത്തത്.
2: അത് തന്നെ, ഞാൻ അങ്ങനെ ശോഭനയായി, അതെ വിഷ്ണു അങ്ങനെ മോഹൻലാലായി,
1: ലാലേട്ടനായി ലാലേട്ടൻ.
2: അപ്പൊ ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്
0: അല്ല
1: ഇത് എന്റെ അമ്മാവന പപ്പു അതിനേക്കാളും വലിയ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതേ പേരെ
0: താമരശ്ശേരി
2: ഞാനുണ്ടല്ലോ. ആക്ച്വലി ഇത് വന്നപ്പോ ഞാൻ എന്റെ മൊബൈൽ പ്ലേ ആവുന്നുണ്ടോ നോക്കാൻ. എന്തായാലും അടിപൊളിയായിരുന്നു, ഇന്നത്തെ കോളേജ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഞങ്ങള് ഒരുപാട് സന്തോഷം തിരിച്ചു പറയാണ്.
1: തേന്മാവൻ കുമ്പത്തിലെ തന്നെ നല്ലൊരു,
0: ഞാൻ സ്ഥിരം എന്റെ സ്വഭാവമാണല്ലോ.
2: ആണല്ലേ, അപ്പൊ വിളിക്കുകയും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്.
0: രാത്രി 8 മണി വരെ ഇതിന്റെ പുറകെ.
2: 8 മണി അല്ല, 11 മണി വരെ ഇരുന്നോളൂ ഇന്ന് തുടങ്ങി.
0: ഞാൻ പക്ഷേ അല്ല, ഞാൻ കടയിലാണ് വെച്ചേക്കണത്, കടയിൽ 8 മണിക്ക് ക്ലോസ് ചെയ്യും.
2: ഓ, വീട്ടിൽ ചെന്നാ പിന്നെ സ്വസ്ഥം, ഗൃഹപരം.
0: പിന്നെ അവരൊക്കെ ഫാമിലി ആയിട്ട് വർത്താനോ
2: പിന്നെ. നമുക്ക് കറുത്ത പെണ്ണ എന്നുള്ള പാട്ട് കേട്ടാലോ.
1: നല്ലൊരു പാട്ട് കേൾക്കാട്ടോ. ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചത്.
2: അപ്പോ നല്ലൊരു കോളർ ആയിരുന്നു, നമുക്ക് വന്നിരുന്ന എല്ലാ കോളേഴ്സും ഇന്ന് അടിപൊളി കോളേഴ്സാണ്.
1: നമുക്ക് കൂടി അഭിനയിക്കാൻ പറ്റുന്ന
2: അവസരങ്ങൾ ഒരുപാട് കിട്ടി. എന്തായാലും അടുത്ത ഒരു ട്രാക്കിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ വിഷ്ണു,
2: ഞാൻ വിദ്യ. Stay tuned, 107.5.
3: കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖല

0: എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത.

0: പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവെ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവെ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കേന്ദ്ര സർക്കാരിനെ ചുനോത്തി കാ സാമന കരണി തയ്യാറി അപ്രേൽ മെയ് ശുരു കർദി തി മേ ലഗാതാർ കൃഷി മന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹേ വോ ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹേ സചിവ് ബി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹേ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ക്രാപ് വെദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ രഖേ ഹുവേ ഹേ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: Rainbow FM 107.5 Musically yours.

0: യെസ്, അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്.
1: അതെ, തിരുവനന്തപുരം റിലേക്ക് ശേഷം നമ്മൾ വീണ്ടും ഓൺ ദ ഗോഡ് റൈറ്റ് മ്യൂസിക്കിലേക്ക് തിരികെ എത്തുമ്പോൾ തന്നെ നമ്മളോടൊപ്പം തന്നെ തിരികെ എത്തിയിട്ടുണ്ട് ഒരു കോളറും.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് ജിൻഷ.
0: ജിൻഷ,
2: ആ
0: എവിടെ നിന്നാണ് ജിൻഷ?
2: ഞാൻ മലപ്പുറം വള്ളിക്കുന്ന്.
0: മലപ്പുറത്ത്
1: എവിടെ നിന്നൊക്കെയാണല്ലേ കോൾ വരുന്നത്? അപ്പൊ എത്ര പേരാണ് നമ്മളെ കേൾക്കുന്നത് അല്ലേ വിഷ്ണു?
0: അതെ,
1: ഒരുപാട് സന്തോഷം കേട്ടോ ജിൻഷ, ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ഒരുപാട് ദൂരെ ഇരുന്ന് നമ്മളെ കേൾക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ. അപ്പൊ ജിൻഷ, ഈ പ്രോഗ്രാം കേട്ടിരുന്നോ?
2: ഇപ്പൊ ഞങ്ങള് വല്ലപ്പോഴും റാൻഡായിട്ട് കേൾക്കലുള്ളൂ. അപ്പൊ ഇന്ന് പാരന്റ്സ് എല്ലാരും കൂടി ഇങ്ങനെ ഈവനിങ് ടീ ഒക്കെ കുടിച്ചിട്ട്

0: ഇങ്ങനെ കേട്ടപ്പോ വിളിച്ചതാ.
1: എന്നോട് ജിൻഷ വിളിച്ചപ്പോ എന്താ ചോദിച്ചെന്നറിയാമോ? ഞാൻ ഹലോ റെയിൻബോ എന്ന് പറയും, അല്ല ചോദ്യം ചോദിക്കുന്നത് ആ സ്ഥലം ഇത് തന്നെയല്ലേ?
2: ആ സ്ഥലം ഇത് തന്നെയാണ്.
1: അതെ, ആ സ്ഥലത്തിവിടെ ചോദ്യവും റെഡിയാണ്, ചോദിച്ചാലോ?
2: ഓക്കെ, ഇപ്പൊ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. വന്ദനം എന്ന സിനിമയിലെ ഓഡിയോ ആണ്. അപ്പൊ എന്താ ചെയ്യാച്ചാ, ആ ഓഡിയോ കേൾക്കുക, അതുപോലെ ഒന്ന് തിരിച്ചുകൊണ്ട് പറയണം.
1: അതെ, അത് ഓഡിയോന്റെ ഒരു ബ്രേക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ പറയാം, അതൊന്ന് കേട്ട് നോക്കിക്കോളൂ.
2: ലാലേട്ടന്റെ ഡയലോഗാണ് കേട്ടോ.
1: അതെ, ലാലേട്ടന്റെ ഡയലോഗാണ് പറയേണ്ടത്.
0: കേൾക്കാം.
2: ഓക്കെ, ഗദ ജാം.
3: ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ഞാൻ ശ്രമിക്കില്ല. എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം, എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. വേണമെന്നുണ്ടാക്കുകയല്ല, ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും ഇത് എന്റെ ക്യാപ്ഷൻ ആണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേർ എവർ യു ഗോ ഐ ആം ദേർ.
1: കേട്ടോ?
0: കേട്ടു.
1: ഒരു വട്ടം കൂടി കേൾക്കണമെങ്കിൽ കേൾപ്പിച്ചു തരാം.
0: ഈ ഡയലോഗ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനല്ലേ?
1: അത്രേ ഉള്ളൂ.
2: ലാലേട്ടൻ ഡയലോഗ് പറഞ്ഞാൽ മതി, ഇടയ്ക്ക് വേണമെങ്കിൽ പറയും.
1: അതെ, അമലയുടെ ഡയലോഗ് വേണമെങ്കിൽ ഞാൻ പറയാം. അമലയുടെ അല്ലല്ലോ,
2: ഒന്നുകൂടി ഒന്ന് കേൾപ്പിച്ചോളൂ.
1: ആ, ഒന്നുകൂടി കേട്ടോളൂ.
3: അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിത്ത് കാശാക്കാം. ഞാൻ ശ്രമിക്കില്ല. എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം, എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. വേണമെന്നുണ്ടാക്കുകയല്ല, ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും ഇത് എന്റെ ക്യാപ്ഷൻ ആണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേർ എവർ യു ഗോ ഐ ആം ദേർ.
2: കേട്ടോ?
0: ഭയങ്കര ലോങ് ആണ്.
1: ഏതെങ്കിലും ഒരു പോർഷൻ പറഞ്ഞാ മതി.
2: അടിച്ചു മാറ്റണം.
1: ഒന്നുകൂടി കേൾപ്പിക്കാം, ലാസ്റ്റ് വൺ.
2: ശ്രദ്ധിച്ചു കേക്കൂ.
3: അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിത്ത് കാശാക്കാം. ഞാൻ ശ്രമിക്കില്ല. എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം, എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. വേണമെന്നുണ്ടാക്കുകയല്ല, ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും ഇത് എന്റെ ക്യാപ്ഷൻ ആണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേർ എവർ യു ഗോ ഐ ആം ദേർ.
1: ഇത് മുഴുവൻ പറയണ്ട, ഇതൊരു പോർഷൻ പറഞ്ഞാ മതി.
0: ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? വല്ലവന്റെ ക്യാപ്ഷൻ എടുത്ത് മറച്ച് വിട്ട് ക്യാഷ് ഉണ്ടാക്കുക. ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് എന്റെ ക്യാപ്ഷനാണ്, പിന്നെന്താ
1: എനിക്ക് വേണം. അതിനകത്ത് ഫീമെയിൽ ഡയലോഗ് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ദയവ് ഇത് ബഹളം ഉണ്ടാക്കരുത്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ ആണ്, അടിപൊളിയായിട്ട് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധനം വിട്ടുപോയത്, ഓഹോ അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായി ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കുക, ഇതാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഓൾമോസ്റ്റ് ഇതേപോലെയൊക്കെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സമയം
2: ദൂരത്ത് നിന്ന് വിളിച്ച ജിൻഷ,
1: ജിൻഷ ഇതിനു മുന്നേ വിളിച്ചു. അപ്പൊ നമ്മളുടെ കോളിൻ ന്യൂസിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, സംസാരിക്കാൻ ലൈൻ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ക്ഷമയോടെ കാത്തിരുന്ന് വീണ്ടും അത് കഴിഞ്ഞപ്പോ വിളിച്ചു.
2: അതെ,
1: പക്ഷെ ജിൻഷയ്ക്ക് നല്ല ഭാഗ്യമാണ്, വീണ്ടും വിളിച്ചപ്പോ കിട്ടി
2: കിട്ടി.
1: അപ്പൊ എന്തായാലും ഒരു ഈ ഫിലിമിലെ തന്നെ നമ്മളുടെ വന്ദനം എന്ന് പറയുന്ന മൂവിയിലെ തന്നെ ഒരു പാട്ട് കേട്ടാലോ.
0: ഓക്കെ,
1: പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം പങ്കുവയ്ക്കാണ്ടോ റെയിൻബോ ആയിട്ട്? ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു അടിപൊളി ട്രാക്കാണ് വരുന്നത്, കേൾക്കും
2: സിനിമയിലെ.
1: ഓക്കേ, ബൈ ബൈ.
2: ഓക്കേ, ബൈ.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ലാസ്റ്റ് കോളർ ആയിരുന്നു ഒരു പക്ഷെ ഇത്. ഇനി 7:45 ആയിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയൊരു കോളർ എടുക്കാനുള്ള സമയമില്ല. വരുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല.
2: അപ്പൊ
1: എന്തായാലും ഈ ഒരു അടിപൊളി ട്രാക്കിലേക്ക് പോയാലോ.

0: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈമിന്റെ സമയം ഏതാണ്ട് തീരുകയാണ്,
1: പൂർണ്ണമാവുകയാണ്. അതന്നെ. പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു അല്ലേ? ഒരുപാട് പേര് വിളിച്ചിട്ട് മെസ്സേജുകൾ, വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നു, അടിപൊളി പ്രോഗ്രാമാണ്, പങ്കെടുക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നേരം ഞങ്ങളുടെ

0: കൂടെ ഞങ്ങളെയും കൂടി രസിപ്പിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ പറയാണ് അല്ലെ.
1: അതന്നെ,
0: ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയാവില്ലായിരുന്നു. അപ്പൊ ഞങ്ങളെ ചിരിപ്പിച്ചതിനും സന്തോഷിപ്പിച്ചതിനും, നിങ്ങൾ പലർക്കും ചിരിക്കാനും സന്തോഷിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനും
1: ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും വേറൊരു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി കാണും വരെ,
0: കേൾക്കും വരെ,
1: കേൾക്കും വരെ
0: നമുക്ക് വിടവാങ്ങാം അല്ലെ.
1: അതെ.
0: അപ്പോ ഒരു 10 മണി തുടങ്ങി അരികെ എന്ന് പറയുന്ന പ്രോഗ്രാമും ഉണ്ട്, അതിലേക്കും നമുക്ക് വിളിക്കാവുന്നതാണ്. അതുവരെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മറ്റു പരിപാടികളിലേക്ക് പോവാം. അങ്ങനെയല്ലേ വിഷ്ണു?
1: ഉറപ്പായിട്ടും. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു.
0: ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ വിദ്യ,
1: ഒപ്പം RJ വിഷ്ണുദാസ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരിതബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: Moments with Rainbow, an exclusive chat show. Moments with Rainbow.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലിവിംഗ് ടുഗെദർ എന്ന ഫാസൽ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച്, ഡോക്ടർ ലവ്, ഓർഡിനറി, ചെട്ടക്കാരി, അയാളും ഞാനും തമ്മിൽ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി 30-ലധികം സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടർ ഹേമന്ത് മേനോനാണ് കൂടെയുള്ളത്. ഞാൻ വി എസ് സ്മിത. ഹേമന്ത്, മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സോ മച്ച്. ഇതൊരു ഞാനും ആക്ച്വലി ഇവിടെ ആഗ്രഹിച്ച കാര്യമാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം.
0: അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹേമന്ത് ആദ്യമായിട്ട് ലിവിംഗ് ടുഗെദർ എന്ന ഫിലിമിലൂടെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി?
1: ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഫാസിൽ സർ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ്. ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോ ചെമ്പോലത്തെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞു. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എന്നോട് പഴയ നമ്മുടെ ആക്ടറല്ലേ ജോസ് പ്രകാശ്, അദ്ദേഹത്തിൻ്റെ മകനൊരാളുണ്ട്, അതിൻ്റെ പേര് രാജൻ ജോസഫ് എന്നാണ്. പുള്ളി എന്നെ ട്രെയിനിൽ വെച്ച് കണ്ടു. പുള്ളിക്ക് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു ബി ടെക് സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ എറണാകുളത്തേക്ക് വരുന്നു. ഫസ്റ്റ് ടൈം എറണാകുളത്തേക്ക് വരുന്ന സമയത്തൊന്ന് പുള്ളി ട്രെയിനിൽ വെച്ച് കണ്ടു. പുള്ളി എന്നോട് ചോദിച്ചു അഭിനയിക്ക് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറയില്ല, ഒരു പരിചയമില്ല, താല്പര്യമില്ല അഭിനയത്തെക്കുറിച്ച്. ഞാൻ ഭയങ്കര ഇൻട്രോട്ട് ഷൈ ആയിട്ടുള്ള ആളായിരുന്നു, അധികം ഒന്നും പുറത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു ആളല്ല ആയിരുന്നില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ കാണാൻ ചിലപ്പോൾ മാച്ചിങ് ആയിരിക്കാം. ഞാൻ പുള്ളി എന്നെ ട്രെയിനിൽ ഫോട്ടോ എടുത്തു. അന്ന് കുറേ മുമ്പ് ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ് ബാക്ക് ആണ്. അതായത് ക്യാമറയിൽ ഫോട്ടോ എടുത്തു, ചെറിയ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് പുള്ളി അത് കൊണ്ടുപോയി സാറിനെ കാണിച്ചു, ഫാസിൽ സാറിനെ കാണിച്ചു. അപ്പോൾ സാറിനോട് വരാൻ പറയും, സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ കൂടെ വന്നു, രാജൻ സാറിൻ്റെ കൂടെ വന്നു. ഫാസിൽ സാറ് ഒരു അഭിനയം

0: അദ്ദേഹത്തിന്റെ കളറിയാണ്, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് പുള്ളി. അദ്ദേഹം ഭയങ്കര കിടലൻ ആക്ടറാണ്, പലർക്കും ഇപ്പൊ നമ്മളെ ലൂസിഫറിലൊക്കെ അഭിനയിച്ചിരുന്നു പുള്ളി. ഭയങ്കര ആക്ടറാണ് ഫാസ്റ്റ് സാർ. അതായത് എനിക്കൊന്ന് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഫാസ്റ്റ് സാർ ബെസ്റ്റ് ആക്ടറും നെടുമുടി വേണു സാർ ബെസ്റ്റ് കൊമേഡിയൻ ആയിരുന്നു. അപ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിനെക്കാട്ടിലും ഗംഭീര ആക്ടറാണ് ഫാസിൽ നിന്നാണ് ആ കാലത്തേക്ക് സ്കൂൾ കോളേജ് ടൈമിലൊക്കെ അവരുടെ. അപ്പൊ അങ്ങനെ സാർ എന്നെ അഭിനയിപ്പിച്ച് നോക്കി. പുള്ളി അഭിനയം എനിക്ക് അറിയില്ല, നമുക്ക് ഈ ഒരു ഫീൽഡ് അറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ യങ് ആണ്, എനിക്ക് 19-20 വയസ്സങ്ങനെ സമയത്ത് പ്രായമുള്ളൂ. അപ്പോൾ അഭിനയമൊന്നുമില്ല, പക്ഷേ സാറിന് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. ആ സാറിൻ്റെ ക്യാരക്ടറിന് മാച്ച് സാറിന് ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ അഭിനയിപ്പിക്കാന്നുള്ളത്. അങ്ങനെ എന്നെ വിളിച്ചിരുത്തി പുള്ളി അഭിനയം പഠിപ്പിച്ച് കുറെ ഒക്കെ അങ്ങനെ ട്രാക്കിലാക്കി പയ്യെ പയ്യെ പയ്യെ സെറ്റാക്കി എടുത്തതാണ്.
1: പഴയ ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നവരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
0: മിക്കവരും അതെ,
1: മിക്കവരും അതായിരുന്നു തോന്നുന്നു. പഴയ ആക്ടേഴ്സിനൊക്കെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ
0: അവർക്ക്. ഇവർക്ക് ഒരുപാട് കഴിഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പൊ എനിക്ക് പലരും പെട്ടെന്ന് ഡയറക്ടേഴ്സ് ആവും, അവർക്ക് ടെക്നിക്കലി ഭയങ്കര ഐഡിയ ആയിരിക്കും. അപ്പൊ അഭിനയം എന്നുള്ള ചിലപ്പോൾ പലർക്കും, എല്ലാവർക്കും അല്ല, ചിലർക്ക് നല്ല കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ട്, ചിലർക്ക് അത്ര ഒരു നാക്കുണ്ടാണ്. പക്ഷെ മറ്റൊക്കെ പണ്ടൊക്കെ ഇവര്

0: അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ
1: അവർക്ക്. ഇവരൊക്കെ ഒരുപാട് കഴിഞ്ഞ സ്റ്റെപ്പ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പൊ എനിക്ക് പലരും പെട്ടെന്ന് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് ടെക്നിക്കലി ഭയങ്കര ഐഡിയ ആയിരിക്കും. അപ്പൊ അഭിനയം എന്നുള്ള ചിലപ്പോൾ പലർക്കും, എല്ലാവർക്കും അല്ല, ചിലർക്ക് നല്ല കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ട്, ചിലർക്ക് അത്ര ഒരു നാക്കുണ്ടാണ്. പക്ഷെ പറ്റൊക്കെ പണ്ടൊക്കെ ഇവര് സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാ ഫീൽഡും പഠിച്ച പണ്ടൊക്കെ ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത പണ്ട് മിക്കവരും അഭിനയം അഭിനയിച്ചിരുന്നു. അതുപോലെ ബിജു എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ട്, ഡോക്ടറുള്ള ഒരു സിനിമയുടെ ഡയറക്ടർ ബിജു അരുക്കുറ്റി, അദ്ദേഹം ഗംഭീര ആക്ടറാണ്. നമ്മൾ എല്ലാം നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വേറെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: ഹേമന്ദ്രൊരു കരിയർ ബ്രേക്ക് കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു ഡോക്ടർ ലവ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഈ ഡോക്ടർ ലവിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: എന്റെ ആദ്യത്തെ ഒരു 4-5 സിനിമകളെല്ലാം വളരെ ഇങ്ങനെ ലിങ്ക്ഡ് ലിങ്ക്ഡ് ആണ്. ഒന്നും ഞാൻ ട്രൈസ് കിട്ടിയ സിനിമകളല്ല. അപ്പൊ ആ സിനിമ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ബിജുവേട്ടൻ അവിടെ ലൊക്കേഷൻ കുറച്ച് വന്നിരുന്നു, നമ്മൾ ലൊക്കേഷൻ വന്നു. പുള്ളിക്ക് ഇതുപോലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്കൊരു, ഞാനൊരു കോളേജ് സ്റ്റുഡൻറ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു കോളേജ് സിനിമയായിരുന്നു. ഇവർ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ വേണമെന്ന് തോന്നി. പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ നിഷ്കളങ്കത ഫീൽ ചെയ്തു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്നോട് ഇങ്ങനെ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ പടമാണ്, ഞാൻ ചാക്കോശൻ നായകൻ ഭാവനയുണ്ട്, കുറേ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഭയങ്കര ഒരു ചേട്ടൻ പോലെ, എപ്പോഴും പുള്ളി ഭയങ്കര ചേട്ടൻ പോലെ തന്നെയാണ്, എല്ലാം നമുക്ക് പറഞ്ഞ് നമ്മൾ ഗൈഡ് ചെയ്യുന്നവളാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സാറിൻ്റെ ഒരു കെയർ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങനെ എല്ലാം ഒരു ലിങ്ക് ചെയ്ത് പുള്ളി ആക്സിഡൻറ്റ് എന്നെ കണ്ടു, പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു സംഭവം.
0: സിനിമയിലെ പൊതുവെ അങ്ങനെയാണ്, ആദ്യം ഒരു എൻട്രി കിട്ടിയപ്പോൾ അതിൽ സക്സസ് ആയാൽ പിന്നെ കുറച്ച്.
1: ആ സിനിമ കഴിഞ്ഞാണ് പിന്നെ ഓർഡിനറി സിനിമ ചെയ്യുന്നത്. ഓർഡിനറി അത് ഇതേപോലെ തന്നെ നമ്മൾ ഡോക്ടർ ലവിൻ്റെ ഫോട്ടോഷൂട്ട് പോയപ്പോൾ ആക്സിഡൻറ്റ് ഓർഡിനറി ഡയറക്ടർ സുഗതിനെ കണ്ടു. സുഗതിയായിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ പിന്നെ അവർക്ക് ആക്ച്വലി വേറൊരു ആർട്ടിസ്റ്റ് എന്നോ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിക്ക് വേറൊരു ബിഗ് റോൾ അല്ലെങ്കിൽ ഒരു ഹീറോ റോൾ വന്നപ്പോൾ പുള്ളി ക്യാരക്ടറിന് ജസ്പിന്മാർ, കാരണം ബിഗ്ഗർ മൂവി ആയിരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഓർത്ത് പുള്ളി എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഓർഡിനറി സംഭവിക്കുന്നത്. പിന്നെ എൻ്റെ ആദ്യ സിനിമ ലിവിങ് ടുഗദറിൽ എൻ്റെ അമ്മയുടെ അഭിനയിച്ചാണ് മേനക ആൻ്റി, മേനക സുരേഷ് കുമാർ. അപ്പോൾ അവർ പ്രൊഡ്യൂസർ സിനിമയാണ് ചട്ടക്കാരി. അപ്പോൾ അങ്ങനെ അവിടുത്തെ എക്സ്പീരിയൻസും എന്നെ ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്കാർ സജസ്റ്റാണ് ചട്ടക്കാരിലേക്ക് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് കുറേ മൂവീസ് വന്നു. അപ്പോൾ ഞാനൊരു ഒട്ടും പ്രൊഫഷണൽ അല്ലെങ്കിൽ എനിക്കങ്ങനെ അഭിനയത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അറിയില്ല. ഞാൻ ഒരു മലപ്പുറംകാരനാണ്, എൻ്റെ നാട് മലപ്പുറം താനൂര് എൻ്റെ നാട്. അപ്പോൾ ഒട്ടും നമുക്ക് സിനിമയുടെ ബന്ധങ്ങളില്ല, ഒരു തികച്ചും വ്യത്യസ്തമായ നാടാണ്, എക്സ്പീരിയൻസുകളില്ല, ബന്ധങ്ങളിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ട്രൈ ചെയ്യാൻ എനിക്കറിയില്ല, എനിക്ക് ആരും പരിചയം, ഞാൻ ഇൻട്രോട്ടാണ്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരിക്കും പടങ്ങൾ ചെയ്യാം. എനിക്ക് അത്ര ഇല്ലാതെ ഒരു പാഷനോ ഡ്രീമോ ഒന്നും ആയിരുന്നില്ല ആ കാലത്ത്. അപ്പം അങ്ങനെ പിന്നെ ഒരു 4-5 പടം കഴിഞ്ഞാൽ പിന്നെ പടങ്ങൾ വിളിക്കും. പക്ഷേ ഈ പറഞ്ഞാൽ പിന്നെ ഒരു ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു, ഞാൻ നിവിൻ പോളി ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു. പിന്നെ തോംസൺ മിൽ ചെയ്തു, അതിനെ ഞാൻ ഇന്നസനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് മൂവ് ചെയ്ത്. പിന്നെ പിന്നെ അപ്പോഴേക്കും ആ ഒരു ഓളം കഴിഞ്ഞു, കാരണം ഫ്ലോ പോയപ്പോൾ കട്ടായിപ്പോയി. പിന്നെ നമുക്ക് പടങ്ങൾ വരാതെയായി. അപ്പോൾ എനിക്കിങ്ങനെ പോയി റോൾസ് ചോദിക്കാൻ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും ചോദിക്കാറില്ല. ഇങ്ങോട്ട് വന്ന് ചെയ്യും എന്നുള്ള കൂടെ എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വളരെ അടുത്താണ് എനിക്ക് സിനിമയെ വളരെ പാഷനറ്റ്ലി ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ എൻ്റെ അഭിനയത്തിൻ്റെ രീതികൾ വരാൻ തുടങ്ങി. ഞാൻ അഭിനയം പഠിച്ചു കുറേയൊക്കെ, ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്തിട്ടും സിനിമകൾ കണ്ടൊക്കെ നമ്മൾ കുറേ ഇമ്പ്രൂവ്. എനിക്ക് പ്രായത്തിന് മെച്ചൂരിറ്റി നമുക്ക് ഇപ്പോൾ കുറേയൊക്കെ, അതെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അഭിനയം. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട മേഖലയും മാറി. പിന്നെ കുറേയൊക്കെ എനിക്കൊന്നും ഇപ്പോൾ ഞാൻ വർക്കിന് അവരും പറയാറുണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയല്ലോ എന്ന് അവർ പറയുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്. നമ്മളിട്ട് എഫേർട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ആൾക്കാർക്കും ഈ അറിയപ്പെടണം എന്ന് ആഗ്രഹം. പക്ഷേ എനിക്കിങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു എനിക്ക് അങ്ങനത്തെ എനിക്ക് ഡ്രൈവിംഗ് ഉള്ളില്ല. ഞാൻ ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു പഠിപ്പിച്ച ഒരാളായിരുന്നു ഞാൻ കോളേജ് ടൈമിൽ. അപ്പം ഞാൻ പഠിച്ച ഒരു ജോലി കിട്ടി അങ്ങനെ അങ്ങ് പോകുന്നല്ലാതെ ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അത് ചാൻസ് കിട്ടുമ്പോൾ ആർക്കെങ്കിലും ഒരു ആഗ്രഹം വരുമല്ലോ, അത്രേ ഉള്ളൂ.
0: അതും ഫാസിൽ സാറിനെ.
1: അതെ അതെ, നമുക്ക് അത് പാഷനറ്റ്ലി ഫോളോ ചെയ്ത് അതിനുവേണ്ടി ഒരു നമുക്ക് വാശിയോടെ ശ്രമിക്കാനുള്ള മനസ്സൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. മീൻസ് കുറച്ചായിട്ട് 3-4 years. അന്നൊന്നും അത്ര ഒന്നും പാഷനൊക്കെ ഇല്ലായിരുന്നില്ല.
0: 20 വയസ്സൊക്കെ ഉള്ളപ്പോഴല്ലേ ഹേമന്ത് ഫിലിമിലേക്ക് വരുന്നത്?
1: 19 വയസ്സ്.
0: അതുകൊണ്ട് തന്നെ ഹേമന്ത് ഇനിയും നായക വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിടക്കാണ്.
1: അതെ,
0: കുറെ വർഷം മുന്നേ കയറിയായിരുന്നു, ഇത്ര സീനിയർ.
1: നേരത്തെ വന്നിട്ടാ തോന്നുന്നു ചിലപ്പോൾ. ശരിയാ,
0: ഹേമന്തിന്റെ ആ തുടക്കത്തില് കുറെ പാട്ട് സീനുകളൊക്കെ
1: അഭിനയിച്ചു, നല്ല ഹിറ്റ് ആയ കുറെ സോങ്സ്. ഇപ്പൊ ഈ ആദ്യത്തെ പടത്തിൽ കുറെ നല്ല പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ലെവൽ ഉണ്ടായിരുന്നു, ഓർഡിനറി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഹിറ്റ് ആയ പാട്ടുകളാണ്. ഇവൻ ചട്ടക്കാരിലെ കുറെ പാട്ട്, രണ്ട് പാട്ട്, മറ്റേ ഓമൈ ജൂരിന്റെ പാട്ട് ഹിറ്റായിരുന്നു. പിന്നെ നിലാവി നിലവി ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഡോക്ടർ ലവിലെ ഓർമ്മകൾ വേരോടും, നിന്നോട് കുറെ പടങ്ങൾ, പാട്ടുകൾ ഹിറ്റായിരുന്നു എന്റെ സമയത്ത്. അതെ, അത് ഭയങ്കര നല്ല അതെ അതെ, നല്ല ഹിറ്റായ പാട്ടിൽ അഭിനയിക്കാൻ ചാൻസ് ഇരുന്നത് വളരെ കുറവാണ്.
0: നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
1: നമ്മളിപ്പോ പറഞ്ഞ പാട്ട് വെച്ച് തുടങ്ങാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഹിറ്റായ പാട്ട് ഞാൻ പറയുമ്പോൾ നിലാവി നിലാവായിരിക്കും. നിലാവി നിലാവി ചട്ടക്കാരിലെ പാട്ടായിരിക്കും. നല്ല പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം
0: പാട്ടാണ്.
1: ഞാനോ നിലാവേ നിലാവേ നീ

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത്, നല്ല രസമായിട്ട് പാടിയിട്ടോ. ഇപ്പം ഒരു കഥാപാത്രം നമ്മളിലേക്ക് വന്നു, അപ്പൊ ആ കഥാപാത്രത്തിലേക്ക് ഇനി വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആ ഹേമന്ത് സാധാരണ ചെയ്യുന്നത്?
1: ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ആക്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എപ്പോഴും നമ്മള് നമ്മുടെ മൈൻഡില് വർക്കാണ്, എപ്പോഴും അതാണ് ആക്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ കുറെ അവിടെ പോയി ഡയലോഗ് പഠിച്ച് പറയുന്നതല്ല അഭിനന്ദ ഞാൻ തിരിച്ചറിഞ്ഞു. ആ ക്യാരക്ടർ അവൻ മാക്സിമം നോക്കണം, ആ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാടൻ ക്യാരക്ടർ, ഞാനിപ്പോൾ ഒരു അടുത്ത സിനിമ ചെയ്തു ഔസേപ്പിൻ്റെ ഒസിത്ത്, അമ്മ സിനിമേൻ്റെ ക്യാരക്ടർ വളരെ നാടൻ ക്യാരക്ടർ. ഞാൻ ജനറലി കുറച്ച് മോഡേൺ ഔട്ട്ലുക്കുള്ള, മോഡേൺ ഡ്രസ്സിംഗ് ഉള്ള അങ്ങനെ പോകുന്ന ആളാണ്. പക്ഷേ ഇത് നാട്ടിൻപുറത്തുകാരനായിട്ടൊരു പാവമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു, വളരെ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു ഇടുക്കി കട്ടപ്പന ഭാഗത്തുള്ളൊരു നാട്ടിൻപുറത്തുകാരനായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവരെങ്ങനെ പെരുമാറും, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ, ഓഫ്കോഴ്സ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ മാനറിസംസ് കുറച്ച് മാറാൻ ശ്രമിക്കുക, ഞാൻ നടക്കുന്ന രീതി മാറാൻ ശ്രമിക്കുക. നമ്മൾ ട്രൈ നോക്കും, ഞാൻ ചെയ്യുന്ന എപ്പോഴും നമ്മൾ നടന്നു നോക്കും, നമ്മൾ മിററിൽ കാണും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് ആയിപ്പോയിട്ട് അവിടെ നിന്ന് ഡയലോഗ് പഠിച്ച് പറയുന്നത് അത്ര ഇപ്പോഴത്തെ കാലത്ത് വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് ആ ക്യാരക്ടറിൻ്റെ മാനറിസം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കുറേയൊക്കെ ആ ക്യാരക്ടർ നമുക്ക് തന്നെ കുറെ നമ്മൾ വായിക്കുമ്പോൾ കുറെ നമുക്ക് എലമെന്റ്സ് മനസ്സിൽ കയറും. പിന്നെ ഒരു ഷൂട്ടിന് പോയി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ ക്യാരക്ടറെ മാറാൻ പറ്റാറുണ്ട്. പൊതുവെ
0: ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
1: അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ ഇടയ്ക്ക് കുറെ ചെറിയ ചെറിയ മൂവീസ് ചെയ്യുമ്പോഴേക്കും ഞാനാണ് സീനിയർ, അപ്പോൾ ഞാൻ പറയുന്നതാണ് മറ്റുള്ളവർക്ക് അഡ്വൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുമ്പോൾ ഇപ്പോൾ ഔസേപ്പിന് ഉസത്ത് ചെയ്യുമ്പോൾ എനിക്ക് വിജയരാഘവൻ സാറുണ്ട്, ദിലീഷ് പോത്തൻ ചേട്ടനുണ്ട്, ശാവൻ ചേട്ടനുണ്ട്, ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫാദറും അഭിനന്ദൻ കാക്കനാണ്.

0: അപ്പോൾ അവരൊക്കെ ഒത്തിരി പറഞ്ഞു, നമുക്കപ്പോൾ ഒന്നും നോക്കാനില്ല, നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു സാർ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു നോക്കണം, കാരണം ഞാനാണ് കമ്പാരിറ്റീവ് സീനിയർ ബാക്കി പടങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ വിജയരാഘവൻ സാറൊക്കെ ആക്ച്വലി എനിക്ക് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അഭിനയത്തെക്കുറിച്ചൊക്കെ. പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുക, പുള്ളി എഴുന്നേറ്റ് വന്ന് ചേർന്ന് വന്ന് എനിക്ക് അങ്ങനെ ചെയ്യും, ഇങ്ങനെ പുള്ളി പക്ഷേ എല്ലാവർക്കും അല്ല, ഒരു ബന്ധം ഉണ്ടാവണം, പുള്ളിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ ഓർത്തു, നമ്മളൊരു ആക്ടിംഗ് സ്കൂളൊക്കെ പോയി എത്ര പഠിക്കാൻ പറ്റില്ല, ഇത് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്രയും വർഷമുള്ള ഒരു ലെഗസിയാണ് അദ്ദേഹത്തിൻ്റെ, അത്രയും ഒരു ഗംഭീര ആക്ടറാണ് പുള്ളി, സ്പോട്ടിലെ കഥാപാത്രമായി മാറുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന ടിപ്സൊക്കെ തന്നെ പുള്ളി എല്ലാം അഭിനയിച്ച് പഠിച്ച ടിപ്പുകളാണ്, ഞാൻ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകത്തു, അത്രയും ഈ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഈ പ്രൂവൺ ആർട്ടിസ്റ്റോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ ദിലീഷ് പോലത്തെയാണെങ്കിലും പുള്ളി നമുക്ക് നീ അങ്ങനെ ചെയ്ത് നോക്കടാ, ഇങ്ങനെ ചെയ്ത് നോക്കടാ എന്ന് നമ്മളെ പ്രഷറാക്കാതെ പുള്ളി പറഞ്ഞു തരും, അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ കൂടെ കോഡ്സ് നിൽക്കുമ്പോൾ ഞാൻ സിനിമ നിൽക്കുമ്പോൾ ഞാൻ ശ്രമിക്കാറുണ്ട് മറ്റുള്ള മാക്സിമം കംഫർട്ടബിൾ ആക്കുക, അവർക്ക് ചെറിയ ടിപ്സ് കൊടുക്കുമ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ആയാലും നമുക്ക് മൊത്തം ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ, ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ.
1: ദിലീഷ് പോത്തനെ പോലുള്ള ആൾക്കാർ ആക്ടേഴ്സിന് കുറച്ച് സ്പേസ് സമയം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ
0: ദിലീഷ് പറഞ്ഞത് നമുക്ക് പുള്ളി ഇവരൊക്കെ എല്ലാവരും കുറേ മുൻപേ കൂട്ടി പ്ലാൻ ചെയ്യും, നമുക്കിപ്പോൾ സീൻ വരുമ്പോൾ നമുക്ക് ആദ്യം പ്ലാൻ ചെയ്ത് നോക്കാമെന്ന് പറയാം, നമ്മൾ ഇരുന്ന് ആ സീൻ പ്ലാൻ ചെയ്ത് നീ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യും അത് പറയുമ്പോൾ പറയാം, ഇത്ര എല്ലാം ഒന്നും വർക്ക്ഔട്ട് ചെയ്യും, എല്ലാവരും ചെയ്യാറിലാണ്. പക്ഷേ ദിലീഷ് ചേട്ടൻ ആ പുള്ളിയുടെ ഒരു ഡയറക്ടർ എക്സ്പീരിയൻസ് കൂടി ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സാധനം ക്വാളിറ്റി ആവും, ചില ഡയലോഗ്സ് നീ ഇത് ഇവിടെ പറയണ്ട അത് അപ്പുറം പറ അപ്പുറം പറ എന്നൊരു പുള്ളി ഇൻപുട്സ് വരുമ്പോൾ ഒന്നും കൂടെ സാധനം ലൈവ്ലി മാറും. അപ്പോൾ ഒരു ആക്ടർ പ്ലസ് ഡയറക്ടർ ആകുമ്പോൾ അതിന് ഇൻപുട്സ് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിയലി നൈസ്.
1: ഹേമന്ത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മലയാളത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ എന്ത് ഡിഫറൻസ് ആ തോന്നാറല്ലേ?
0: ഞാനിപ്പോൾ ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു തെലുങ്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി വേറെ ലാംഗ്വേജ് പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർക്കൊക്കെ മലയാളം ആക്ടേഴ്സിന് ഭയങ്കര ബഹുമാനമാണ്. പുറത്ത് പോയ അപ്പം തന്നെ അവങ്ക മലയാളി സാർ, അവങ്ക പെരിയ നടുക സാർ, എന്ത് ആ ഒരു ഫീലാണ്. കാരണം അവർക്ക് എപ്പോഴും എല്ലായിടത്തും എനിക്ക് തെലുങ്കിലാണെങ്കിൽ പോലും സാർ നിങ്ങൾ അവർ പറയുന്ന ഭാഷ എനിക്ക് പറയാനില്ല, പക്ഷേ കേരള ആർട്ടിസ്റ്റ് സാർ സൂപ്പർ സാർ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മൾ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമ്മൾ ചെയ്യുന്നത്, കാരണം നമ്മളെ ഇവിടുത്തെ ഒരു രീതി അവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും മലയാളി ആക്ടേഴ്സിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ഭയങ്കര ബഹുമാനം അവർക്ക് അവിടെ. അപ്പോൾ അത് നമുക്ക് പ്ലസ്സാണ്, കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു നമ്മളൊരു ഇംപ്രഷനല്ല പോകുന്നത്, ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര റെസ്പെക്റ്റ് അവർക്ക് അവിടെ. പിന്നെ നമുക്ക് പൊതുവേ എനിക്കൊന്നും തമിഴ് തെലുങ്കൊക്കെ ഭയങ്കര എന്താ പറയുക സ്പേസ് കയറുന്ന ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നല്ല രസമായിരുന്നു നോക്കിയാണ്. അവരൊക്കെ മലയാള സിനിമകളുടെ ഫാൻസാണ്, ഞങ്ങൾ അവർ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, എല്ലാ മലയാള സിനിമയും കാണും അവരൊക്കെ, അന്ധപ്പെടും ഞങ്ങൾ ആ സിനിമ കണ്ടു ഈ സിനിമ കണ്ടു അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം എല്ലാവരും മാക്സിമം അവർ മലയാള സിനിമയുടെ നാച്ചുറൽ റിയലിസ്റ്റിക് പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുകയാണ്, തമിഴ് തെലുങ്കൊക്കെ. തമിഴ് പിന്നെയും നമുക്ക് കുറേയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലോ,
1: എല്ലാ ഇൻഡസ്ട്രികളും കേരളത്തിലെയാണ് നോക്കുന്നത്.
0: അതെ, ഡെഫിനറ്റ്ലി നമുക്ക് പുറത്ത് പോകുമ്പോൾ അറിയാൻ പറ്റും, കാരണം പുറത്ത് പോകുമ്പോൾ അവർ പറയുന്ന ഒരു നമ്മളപ്പോൾ ഓർക്കും ഇത്ര സൂപ്പറാണ് നമ്മൾ, നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അറിയുന്നില്ലല്ലോ, പക്ഷേ ഭയങ്കര അഭിപ്രായം പുറത്തൊക്കെ കേരളത്തിനെ കുറിച്ച്.
1: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം, ഒരു പാട്ട് പറഞ്ഞോളൂ.
0: എനിക്ക് വേറെ ഇഷ്ടമുള്ള പാട്ട് ഞാൻ പണ്ടൊക്കെ എപ്പോഴും കേൾക്കാനുള്ള പാടുന്നത് മഞ്ഞു പോലെയുള്ള പാട്ട്, മഞ്ഞു പോലെ ആ പാട്ടല്ലേ, അത് നല്ല പാട്ടാണ്, അതൊന്ന് കേൾക്കാം നമുക്ക്. എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത് ഫിറ്റ്നസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഒരു ഫിറ്റ്നസ് സീക്രട്സ് എന്തൊക്കെയാണ്?
1: ഞാൻ ബേസിക്കലി ഒരു ആദ്യത്തെ ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ അഞ്ചാറ് ഒരു നേരത്തെ പറഞ്ഞപോലെ വളരെ യങ്ങർ ഏജിലെ ആക്ടറായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഞാൻ ഒട്ടും ഫിറ്റ്നസ് ഒന്നും ബോധോടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിരുന്നു, ഒരു 95-98 kg ഒക്കെ വെച്ചിരുന്നു. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല, ഉഴപ്പായിരുന്നു, പിന്നെ നല്ല ഫുഡ് എടുക്കായിരുന്നു, എനിക്ക് ഒത്തിരി കൈ നല്ല പൈസ ആയിരുന്നു. കാരണം നമ്മൾ ഇൻകം അല്ലേ, നമ്മളൊരു കോളേജ് കഴിഞ്ഞ് പറഞ്ഞ് ഇത്രയും വേണിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. അപ്പോൾ ഒരു ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ ഓർത്തു ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ട്, ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ ഒട്ടും കാണാനും ഭംഗിയില്ല, ഞാൻ എൻ്റെ മോക്ക് വണ്ണം വെച്ച് മൊത്തത്തിൽ ഞാൻ ഭയങ്കര ചബ്ബിയായി മാറി. അപ്പോൾ എനിക്ക് പടങ്ങളും കുറഞ്ഞു, കാരണം നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഫിറ്റ്നസ് ഫിറ്റാവണം, എനിക്കിത് വേണ്ട, കാരണം ഇതൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് തീരുമാനിച്ചത്. അന്ന് മുതലാണ് ഞാൻ, എനിക്ക് ഒന്ന് 2016 or 2017 ആയിരിക്കും, 2016 തോന്നുന്നു എനിക്ക് ഫിറ്റ്നസ് ഒക്കെ ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ റിലീസ്ലി ഇപ്പോൾ ഇന്ന് വരെ ഞാൻ അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നു, എന്നെ കാണാനും പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പ്രായം തോന്നില്ല. മാക്സിമം നമ്മൾ ഫിറ്റ്നസ് പഠിക്കുമ്പോൾ നമ്മൾ ആ യങ്ങ് ഇരിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും. ഞാൻ പക്കായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്, ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ അങ്ങനെ എല്ലാത്തരം ആക്ടിവിറ്റീസ് ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത്. ഭക്ഷണത്തിന് മാക്സിമം കുറച്ചു, നല്ല ഭക്ഷണം മാത്രം കഴിച്ചു തുടങ്ങി, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ജങ്ക് അടിക്കുന്നുള്ളത്. പൊതുവെ നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. എനിക്ക് വിശക്കാറില്ല, കാരണം നമ്മളെ ശീല വിശക്കില്ല, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മധുരം കഴിക്കാനാണ്. പക്ഷെ മധുരം കഴിച്ച വണ്ണം നമുക്കുള്ള പ്രശ്നം കഴിഞ്ഞാൽ മധുരം മാക്സിമം കുറച്ച്, വല്ലപ്പോഴും മധുരം കഴിക്കും, മധുരം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും, മാക്സിമം കണ്ട്രോൾ കുടിക്കാൻ നോക്കും, അതാ ചെയ്യാറു. എനിക്കൊന്നും ഈ വിശപ്പും കൊതിയൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞങ്ങ് മാറുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതൊന്ന് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശീലം അങ്ങ് പോകും, നമ്മൾ വയറ് ചെറുതാവും.
0: അപ്പൊ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഹേമന്തിന് ഇപ്പോൾ കുറെ പോലീസ് വേഷങ്ങളൊക്കെ

0: ഒക്കെ വന്നു വരുന്നുണ്ടല്ലേ. ഹേമന്തിന് പോലീസ് വേഷങ്ങൾ നല്ല ഇഷ്ടമാണെന്നുള്ളതും ഞാൻ കേട്ടു.
1: തെലുഗുവിലും ചെയ്ത മൂവി പോലീസ് ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങാറുണ്ട്, മലയാളത്തിൽ ഒരു പോലീസ് മൂവി തുടങ്ങാറുണ്ട്. അല്ല, ഒരുപാട് ഞാൻ ചെയ്തു വരുന്നു, പക്ഷേ റിലീസാവാൻ പോകുന്നേ ഉള്ളൂ, ചെയ്തു വെച്ചതില്ല. ഇനി ഇറങ്ങാൻ പോകുന്ന പോലീസ് ക്യാരക്ടേഴ്സ് വന്നിട്ട് നമ്മളുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ്സും നമ്മുടെ ഫിസിക്കും ഫേസൊക്കെ കുറച്ച് മാച്ചാണ് പോലീസ് ക്യാരക്ടറിന്. അപ്പോൾ ചെയ്തപ്പോൾ എല്ലാം നല്ല പേരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സും പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഭയങ്കര ഹീറോ അല്ലാതെ കുറച്ച് നെഗറ്റീവ് എലമെൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്
0: നെഗറ്റീവ്, കാരണം ഒരു ഇന്നസെന്റ് ലുക്ക് ഉള്ള കാരണം ഒരു
1: അതെ ഇവ ഇവ ഇവൻ ചതിച്ച ആൾക്ക് വിശ്വസിക്കില്ല. ഞാൻ തമിഴ് ചെയ്തപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറാണ്. ഞാൻ അവസാനം വൻ ചതിനെയും പറഞ്ഞിട്ടുണ്ട്, ആൾക്കോട്ട് പ്രതീക്ഷിക്കില്ല ചതിക്കുന്നുള്ളത്.
0: ഹേമന്തിന് അന്ന് കിട്ടിയ എൻട്രി ഇപ്പോഴായിരുന്നെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമായിരുന്നു?
1: അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ മെച്ചൂരിറ്റി, എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട്. ഞാൻ ഒരുപാട് ഡിഫറൻറ്റ്ലി യൂസ് ചെയ്തന്നെ. അതെനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അത്രയും യങ്ങർ ഏജ് ആണ്, ഒട്ടും എക്സ്പോഷ്യർ ഇല്ല, ഇൻഡസ്ട്രി എന്തെന്ന് അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. ഇപ്പോൾ എനിക്ക് അവസരം ചോദിക്കാൻ എനിക്ക് അറിയില്ല ആരൊക്കെ പോയി കാണുന്നറിയില്ല, എന്ത് ചെയ്യാന്നറിയില്ല, ഒന്നും അറിയില്ല നമുക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഈസിയറാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാം ഈസിയാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ എനിക്ക് ഞാൻ ഒന്നുകൂടെ എൻ്റെ കോൺടാക്ട്സ് എക്സ്പാൻഡ് ശ്രമിച്ചേനെ, ഒന്നുകൂടെ ആൾക്കാരെ കാണാൻ ശ്രമിച്ചതിനെ, പരിചയപ്പെടാൻ ശ്രമിച്ചതിനെ, ഒന്നുകൂടെയൊക്കെ ബെറ്ററായി വന്നേ. ഇപ്പോൾ നിൽക്കുന്നു, ഇപ്പോൾ അല്ലെങ്കിൽ ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ വേറെ പ്രശ്നം കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പോൾ യങ് ജനറേഷനിൽ ചാൻസും കൂടുതൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പിടിച്ചാൽ അത് എളുപ്പമല്ല. അപ്പോൾ ഞാനൊക്കെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ആ സമയത്ത് കോമ്പറ്റീഷൻ കുറവ് വരണത്. ഇപ്പോഴത്തെ പറഞ്ഞാൽ എന്നെ എപ്പോഴും ആൾക്കാർ മറന്നു വരണോ? ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഓർമ്മക്കാൻ മെയിൻ കാരണം ആ ഒരു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ആ സമയത്തുള്ള.
0: പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ എല്ലായിടത്തും പോകാൻ ബുദ്ധിമുട്ടല്ലേ, പബ്ലിക്കിൽ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ ഭയങ്കര പബ്ലിക്കിൽ പോകാൻ ഇഷ്ടമല്ല, അത് എന്റെ സ്വഭാവം കേട്ടോ. തിരിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് നേച്ചറിലുണ്ട്, എനിക്ക് അങ്ങനെ ആൾക്കാരനെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഒരു അൺകംഫർട്ടബിൾ ആണ്. ഞാൻ ഭയങ്കര അങ്ങനത്തെ ആളാണ് പൊതുവെ. അപ്പോൾ ഞാനോട് പുറത്തേ പോകാറുണ്ട്, പോകുമ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സംസാരിക്കും. അങ്ങനെ എല്ലാവരും തിരിച്ചറിയുന്നില്ല, തിരിച്ചറിഞ്ഞാൽ നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ ചിരിക്കും. പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് ഞാൻ അങ്ങനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, എൻ്റെ ഒരു നേച്ചറാണ്. എനിക്ക് അങ്ങനെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡവും സ്പേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടും എനിക്ക് ഓക്കെയാണ്, തിരിച്ചറിഞ്ഞാൽ സന്തോഷം. പക്ഷെ ആരും ഇപ്പം അങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ പിന്നെയും കുറച്ചൊക്കെ മോബിങ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കോളേജുകളൊക്കെ പോകുമ്പോൾ ആക്രമം അങ്ങനെ ഒന്നും. ഇപ്പം അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര മെച്ചോറല്ലേ. ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാർ അങ്ങനെ സിനിമ നടന്നു അങ്ങനത്തെ വൈബൊന്നുമില്ല. ഉണ്ട്, ഇപ്പോൾ ഈ ആലോട്ടൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ ബാക്കിയുള്ളവരെ കാണുമ്പോൾ അവർ കണ്ടു ചിരിച്ചു പോയി എന്നുള്ളത്, കാരണം ആരും അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
0: ഹേമന്ത് കൊറേ കോളേജസുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു.
1: അല്ല, ഞാൻ 100 മോള് കോളേജിൽ പോയിരുന്നു, എന്റെ വിശ്വാസം അത്രയും കോളേജിൽ പോയിരുന്നു.
0: ഫാൻ ബേസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: അല്ല, നമ്മൾ ഈ സിനിമ ഇനീഷ്യലൊക്കെ സമയത്തൊക്കെ കുട്ടികൾക്ക് അന്നൊക്കെ ഈ പറഞ്ഞ ഇന്റർനെറ്റ് കുറവല്ലേ, ഇപ്പൊ പറഞ്ഞ ഫേസ്ബുക്കും അങ്ങനത്തെ കുറവല്ലേ, എല്ലാം ആയി വരുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് നേരിട്ട് കാണുന്ന ചാൻസ് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ സമയത്തൊക്കെ ആൾക്കും. പിന്നെ ഈ സിനിമ അന്നൊക്കെ ഈ പറഞ്ഞ സിനിമയൊക്കെ ആൾക്കാർ നേരിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്യൂരിയസ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാരണം എന്നും ഫോട്ടോസും വീഡിയോസും റീൽസും കാണുന്നുണ്ട്, അത്ര ഒരു ഭയങ്കര പുതുമയൊന്നും ഇപ്പൊ
0: തോന്നുന്നു. ഏത് ഒരു ജോണറിലുള്ള ഫിലിമിലാണ് അഭിനയിക്കാൻ ആഗ്രഹം?
1: എനിക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ പ്രതീക്ഷിക്കാതെ ഇല്ലേ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഭയങ്കര നല്ലൊരു ടീമിനോടെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് വീണ്ടും ഞാനിപ്പോൾ ഒരു എനിക്ക് വർക്കറങ്ങാണ് ലൈല എന്ന പേര്, അതിൽ ഞാൻ പക്ക ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു നല്ല സാധനം ചെയ്തു. എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു, എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, ഞാൻ പിന്നെ എൻജോയ് ചെയ്തു ചെയ്യുന്നത് ആ റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബേസിക്കലി ഞാൻ പ്രിഫർ ചെയ്യാം ബേസിക്കലി ഒരു വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലീസ് ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ സാധനം എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ലൈല എന്ന് സംബന്ധിച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് റൊമാൻറ്റിക് എപ്പോഴും ഇഷ്ടമാണ് ചെയ്യാൻ, ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രസമാണെന്നുള്ളത്.
0: ഫിലിമിലെ ഫ്രണ്ട്സ്
1: കുറെ എല്ലാവരും നല്ല ഫ്രണ്ട്സ്, കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്.
0: സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞ ആരായിരിക്കും?
1: എനിക്ക് ഭാവനയാണ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം, നല്ല ഫ്രണ്ടാണ് ഭാവന. അവനെ ഞാൻ ഡോക്ടർമാരുടെ പേര് പറയുന്നത് പുള്ളിക്കാർ ഇപ്പോഴും നമ്മൾ അതേ ബന്ധം കേൾപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാർ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും ആ ഒരു എപ്പോഴും സി അവരെന്തൊക്കെ കടന്നു പോലെ ഇപ്പോഴും പുള്ളിക്കാർ അതേ ഒരു ജെനുവൻ ക്യാരക്ടർ ഇപ്പോഴും പുള്ളിക്കാർക്ക് ഉണ്ട്. അന്ന് കണ്ട അതേപോലെ ഇപ്പം സംസാരിക്കും, ഇപ്പോഴും ആ എന്താടാ ഞാൻ ഇപ്പോൾ മെസ്സേജ് ഇപ്പം തന്നെ എന്താണെന്ന് റിപ്ലൈ അയക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര ഓണസ്റ്റ് ആയ വ്യക്തിയാണ്, ഭയങ്കര ലവിങ് ആയ വ്യക്തിയാണ്. എനിക്ക് അവളുടെ ക്യാരക്ടർ നോട്ട് ഈസി. ഇത്രയും ഒരു സ്റ്റാറായി നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇത്രയും ഹമ്പിളായിട്ടും ഒരാൾ പെരുമാറാനും ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖർ ഞാൻ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു മൂവി ചെയ്തിട്ടുണ്ട്, സല്യൂട്ട് എന്ന സിനിമയിൽ, റോസ്റ്റ് ആൻഡ്രൂസിൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ആഡിന് വീണ്ടും കണ്ടു, മെഴ്സലീസിൻ്റെ ഒരു ആഡ് വീണ്ടും കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ദുൽഖറിനെ മറന്നില്ല, അവനെ വളരെ ചെറിയ സീനാണ്. അന്ന് പുള്ളിക്ക് പനിയായിരുന്നു, പുള്ളിക്ക് കൊണ്ട് വയ്യായിരുന്നു. പക്ഷേ പുള്ളി കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ഡബ്ബിങ് പറഞ്ഞിട്ടോ സമ്മർ രസമാണ് അന്നേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പുള്ളി എന്നോട് ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടാൻ ലൈക്ക് ഇൻ ഓപ്പണിംഗ് ആണ്. അത് ഭയങ്കര യുണീക്കാണ്, കാരണം പുള്ളിക്ക് ചെയ്യുന്ന ആവശ്യമില്ല. പുള്ളി ഇത്രയും വലിയ സ്റ്റാറാണ്, ഒരു പാനിന് സൂപ്പർ സ്റ്റാറാണ്, പുള്ളി അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുള്ളി എന്നെ മറന്നാണെന്ന് ഓർത്തത്. പക്ഷെ പുള്ളി ഇങ്ങോട്ട് ഹെഡി സംസാരിച്ച്, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇൻസ്പയർ ചെയ്ത കുറച്ച് പേര് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്.
0: പ്രഥി ആണ് റോൾ മോഡൽ ഞാനിവിടെ ഉണ്ട്.
1: എനിക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോൾ ആകെ എനിക്ക് അഭിനയിക്കാൻ വന്നിട്ടുള്ളത് പ്രത്യേക കണ്ണ് മാത്രമാണ്. എൻ്റെ പുള്ളിയുടെ ഒരു എനിക്ക് അന്നത്തെ ആ സിനിമയാണ് മറ്റേ പുതിയ മുഖം, അത് കാണാൻ തിയേറ്റർ ഉണ്ടപ്പോൾ കൊള്ളാം ഇതുപോലൊക്കെ ഞാനൊന്ന് കാണിച്ചതെങ്കിൽ ഞാൻ ആകെ തോന്നിയ അപ്പോൾ മാത്രമാണ്. ആ ഫൈറ്റും കോളേജിൽ നിന്ന് പുള്ളി ഹീറോയും പറഞ്ഞ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പുള്ളിയുടെ ലുക്സും പുള്ളി ദ വേ ഹി കാരസ് ഹിംസെൽഫ് ഭയങ്കര കിടിലാണ്. പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ഫിറ്റ്നസും ഡ്രസ്സിങ് അത് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ആ പുള്ളി ആ

0: കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി തന്നെ. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ, ഞാൻ തമിഴ്നാട് മൂവിൽ എല്ലാ കാര്യം ഒബ്സർവ് ചെയ്യും പുള്ളി. ഒരു ലൊക്കേഷനിലെ എല്ലാ ഒബ്സർവ് ചെയ്യും, എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ കാണില്ല പക്ഷെ പുള്ളി എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അത്രയും പുള്ളി ഫോക്കസ്ഡ് ആ, അതൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുക. കാരണം അവിടെ സ്മോൾ തിങ് എല്ലാം എല്ലാം ഓർത്ത് വെക്കുക, എല്ലാവരും ഒബ്സർവ് ചെയ്യുക. അത്രയും മെന്റലി പുള്ളി ഫുൾ ടൈം വർക്കിംഗ് ആണ്, കമ്പ്യൂട്ടർ പോലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാനിപ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഇരിക്കുമ്പോഴേ തന്നെയും എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ അതൊരു ഞാൻ ക്യാച്ച് ഒരു പോയിന്റ് ആണ്.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.
0: എനിക്ക് മറ്റേ നമ്മുടെ അൽഫോൻസിന്റെ ഒരു പാട്ടുണ്ട്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഇപ്പോൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ നല്ലതാണെങ്കിൽ നമ്മൾ ആ ഫിലിം ചൂസ് ചെയ്യും, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ചൂസ് ചെയ്യും. എങ്കിലും നല്ല ഡയറക്ടർ ആണെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര ഓക്കെ അല്ലെങ്കിലും ചൂസ് ചെയ്യുമോ?
1: ഞാൻ ഇപ്പം ചൂസ് ചെയ്യില്ല. എനിക്കിപ്പോൾ ആക്കടെ നോവരം മടിയൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ഞാൻ നോവർ അടിക്കുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ലൈഫിനെ വളരെ സിമ്പിളേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ നോവരണത്തിന് നോവറിലേ നമ്മൾ പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ

0: നമ്മൾ ഞാൻ ചില സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ ഡയറക്ടറും വലിയ ടീമൊക്കെ പക്ഷെ ഭയങ്കര ബോറായിരിക്കും പടം കാണാൻ. അത് വായിക്കുമ്പോൾ ഞാൻ നോ പറഞ്ഞ ചിന്തിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് സി ഇറ്റ് ഓൾ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ, ഞാൻ മാക്സിമം നോ പറയും. ഞാൻ ചില ചില സമയത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു ഇപ്പോൾ ലൂസിഫറിന് പാട്ടിൽ നമ്മൾ അഭിനയിക്കും അല്ലേ, പക്ഷെ അത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചില പടങ്ങളുണ്ട്, അത്രയും വലിയ പടം നമുക്കൊരു ഇപ്പോൾ ലാലോട്ടോട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ചെയ്യായിരിക്കും. അല്ലാതെ പക്ഷെ ഞാൻ മാക്സിമം നോ പറഞ്ഞത്തെ നോ പറയാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അതല്ലേ കാര്യമില്ല, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓക്കെ
1: തോന്നിയിട്ടുണ്ട്
0: ചില നമുക്ക് തോന്നിയിട്ടുണ്ട്, പണ്ടൊക്കെ ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന അബദ്ധങ്ങൾ ഒന്നുമല്ലേ, നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അബദ്ധങ്ങൾ പഠിക്കാൻ നമ്മൾ ചില ആൾക്കാർ, നമ്മൾ ചിലരെന്താ പറയുക, ചില സിനിമകളൊക്കെ അവർ പറയുന്നത് വലിയ സംഭവമായിരിക്കും, ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സിനിമ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഗംഭീര പറഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവസ്ഥകളിൽ. പക്ഷെ മാക്സിമം നമ്മൾ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.
1: ഹേമന്ത് ബിടെക് കഴിഞ്ഞിട്ടാണ് വരുന്നത്?
0: ഞാൻ ആക്ച്വലി കഴിഞ്ഞില്ല, ഞാൻ ഫൈനൽ പഠിക്കുമ്പോഴാണ് സിനിമയ്ക്ക് വരുന്നത് ബിടെക്. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു.
1: എവിടെയായിരുന്നു?
0: ഞാൻ ക്യുസാറിന്റെ അഫിലിയേറ്റ് കോളേജിന് വടകരയിൽ, സി ഐ ടി വടകര എന്ന് പറഞ്ഞിട്ട്.
1: ബിടെക് ഒക്കെ പഠിച്ച സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ.
0: ആ കാലത്തൊക്കെ ബേസിക്കലി ബിടെക് എടുക്കുക, പിന്നെ എം ബി എടുക്കുക, നല്ല ജോലി അതൊക്കെയാണ് ആ സമയത്ത്. കാരണം ഞാൻ ഭയങ്കര സ്റ്റുഡീസ്, ഞാൻ പറഞ്ഞ പോലെ നല്ല പഠിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ബിടെക് കഴിഞ്ഞ് വേറെ ഒരു മാസ്റ്റർ കോഴ്സ് കഴിയെടുക്കും, എന്നിട്ട് നല്ല ജോലി പിടിക്ക് കിട്ടിപ്പോകാന്നുള്ള അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് വരുന്നു ആക്ടോന്നും ആലോചിച്ചിട്ടേ ഇല്ല ഞാൻ. അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു.
1: ഫിലിം വന്ന സമയത്ത് പേരൻസ് ഒരു ടീച്ചർ,
0: അമ്മ ടീച്ചർ, അമ്മ ടീച്ചർ,
1: അച്ഛൻ
0: ഐഎസ്ഒ
1: ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാകുമ്പോ ഫിലിമിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ട്?
0: ഇല്ല, എന്റെ അച്ഛനും ഇതിനും ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒരു ട്രൈ നോക്ക്, അത്ര ഉള്ളൂ. ഞാൻ വലിയ ആക്ടറൊന്നും ഇല്ല. പിന്നെ ഫാസിൽ സാറിനെ പോലെ ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഇത്രയും വലിയ ആക്ടറാണ്, ഇത്രയും വലിയ കൊമ്പനാണ്, അദ്ദേഹം ഒന്നും കാണാൻ വിളിക്കില്ല എന്നാണ് ഇവരൊക്കെ പോയിന്റ്. ഞാൻ അഭിനയിക്കുന്നുള്ളതല്ല, അദ്ദേഹം എന്നെ വിളിച്ചാൽ എന്തേ കണ്ടിട്ട് പോയി നോക്കട്ടെ എന്നുള്ളൂ, ഒരു പടം ചെയ്ത് നോക്കട്ടെ എന്നുള്ള പോലെ നമ്മൾ ചെയ്തതാണ്. പിന്നെ അതിങ്ങനെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോയി പോയി ബാക്ക് ടു ബാക്ക് 3-4 മൂവീസ് വന്നു, പിന്നെ അങ്ങനെ അങ്ങ് ട്രാക്കിലായി. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒക്കെ ഒന്നും ആലോചിക്കാറുണ്ട്. അവർക്ക് എന്റെ അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹം ജോലിക്കാരനെ കാണണം, അവർ ആ രീതിയും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് അണുവും ബിസിനസ്സിലേ ആക്കുന്നുണ്ട്, പാരലി നടന്നുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ
1: ഇപ്പൊ രണ്ടു ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടല്ലോ ബിസിനസ്സും.
0: ആ മാനേജബിളാണ്, വേറെ ആൾക്കാരും ഒക്കെ ആയിട്ട് ടീമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓക്കെയാണ്. അതൊരു ഇൻകം അല്ലേ, എപ്പോഴും സിനിമ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, നമുക്ക് മോശം സിനിമ ചെയ്യേണ്ടി വരും. വേറെ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നല്ല സിനിമ ചൂസ് ചെയ്യാൻ പറ്റും. സിനിമ എന്ന ഒറ്റ ഇൻകം സോഴ്സ് ആകുമ്പോൾ നമുക്ക് പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല.
1: എല്ലാ ആക്ടേഴ്സിനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവർക്ക് വേറൊരു ഇൻകം ഉണ്ടാവില്ല.
0: ഇല്ല, അപ്പൊ അത് ചില സമയത്ത് നമുക്ക് ഒരു പണം വരുമ്പോൾ ചെയ്തേക്കാം, പൈസ തരുന്നല്ല, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കാര്യമാണ് ബാധകം ചെയ്യും.
1: ഒരു പാട്ടോടെ കേട്ടിട്ട് തിരിച്ചു വരാം.
0: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റേ ഇതില്ലേ, അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ച സിനിമയാണ്, എനിക്ക് ഇഷ്ടമാണ് ആ പാട്ട്. മറ്റേ അയാളും ഞാനും തമ്മിൽ, ഞാൻ ചെറിയ കാലത്തേ ഉള്ളൂ, പൃഥ്വിരാജിന്റെ മൂവിയാണ്. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അഴലിന്റെ ആഴങ്ങളിൽ. അത് കേട്ടോ.

0: അടുത്തത് ഇങ്ങനെ ഡയറക്ഷൻ പ്ലാൻ ഉണ്ടോ?
1: എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട സംഭവമില്ല, ഒത്തിരി പഠിക്കണം. എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളൊക്കെ ഞാൻ കൂടെ നിന്ന് ഞാൻ ഡയറക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ട് ചെയ്യാം, പക്ഷേ ഞാൻ ആസ് ഒരു ഡയറക്ടർ ആവാൻ മാത്രമൊന്നും ഞാൻ പഠിച്ചെത്തിയിട്ടില്ല. അതിനായിട്ട് എല്ലാ വശവും പഠിക്കണം, ചുമ്മാ നമ്മൾ ആക്ഷൻ കട്ടും പറഞ്ഞ ഡയറക്ഷൻ അല്ല, എല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് വേണം ഡയറക്ടർ ആവാൻ പാടുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ഭാവിയിൽ അയക്കാം ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പിന്നെ ആക്ടേഴ്സിനെ ഗൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്ത് ഔട്ട്പുട്ട് വേണമെന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു ആക്ടറിനെ വേണം സംഭവം മനസ്സിലാക്കി അതൊക്കെ എനിക്ക് പറയാനും എടുക്കാനൊക്കെ എനിക്കറിയാം, അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എന്തായാലും കുറേ പഠിക്കേണ്ടി വരും.
0: അപ്പോൾ നമ്മളിപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: ഡെഫിനറ്റ്ലി എല്ലാ ഭാഗങ്ങളും നമ്മൾ സീ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ എഡിറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണ് ചെയ്യുന്നത്, കൂടെ പോയിരുന്നത് നമ്മൾ സജഷൻസ് ഡബ്ബിലാണെങ്കിൽ ഞാൻ കൂടെ പഠിക്കാറുണ്ട് മാക്സിമം ഒക്കെ. സീ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും ഇത്രയും കാലം കൊണ്ട്. അപ്പോൾ അത് കിട്ടിയതൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു ഗുണമാവുമെങ്കിൽ ആവട്ടെ ഞാൻ ആലോചിക്കാറുണ്ട്. അതും ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ ഹൂസ് ഓൺ ദ അതർ സൈഡ്. അവർക്ക് ഇഷ്ടം എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ശ്രമിക്കാറുണ്ട്.
0: ഹേമന്ത് ഇപ്പോൾ 16 ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത്
1: എല്ലാ ആക്ടറിനും ഡെഫിനറ്റ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഓ സിനിമ ഹിറ്റാവും ഒറ്റയടിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വെള്ളിയാഴ്ച കണ്ടിയാണല്ലോ സിനിമയിൽ ബേസിക്കലി. അപ്പോൾ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഫിസിക്കലി മെന്റലി എക്സസൈസ് സിനിമകൾ ഇപ്പോൾ ആരും കാണാതെ പോയിട്ടുണ്ടാവും. അത് അനുഭവം ഉണ്ടായിട്ട് സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസാർട്ട് ഉണ്ടാവും ആ സമയത്തൊക്കെ ഭയങ്കര. പിന്നെ ഞാനീ പറഞ്ഞ യങ് റേസ് അഭിനയിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ യങ് ആണ്. ഇപ്പോൾ 21-22 വയസ്സൊക്കെ ചില സിനിമകളൊക്കെ ഒരുപാട് എഫർട്ട് ചെയ്ത സിനിമകളുണ്ടാവും. അതൊന്നും ആരും കാണാതെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉദ്ദേശിച്ച റെസ്പോൺസ് വരാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാവും. ആ ഫേസൊക്കെ കഴിഞ്ഞു നമുക്ക് ഡൗൺ ആവും, അപ്പാവും ഡൗൺ ആവും. അപ്പം ഇപ്പം പിന്നെ ഡൗൺ ആവാറേ ഇല്ല, ഫുൾ അപ്പാണ്. കാരണം നമുക്ക് അത്രയും ശീലമായി മെൻ്റലി നമ്മൾ അത്ര സ്ട്രോങ് ആയി മാറി. പക്ഷെ അതെന്തായാലും അത് എനിക്കൊന്നും അതൊക്കെ നല്ലതാണ്, ഒരു വ്യക്തിക്ക് നല്ലതാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ പെട്ടെന്നുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. കുറേ നമ്മൾ കടന്നു കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ നമ്മളെല്ലാം ഭയങ്കര ചിൽ മൂഡാണ്.
0: ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആക്ടറെ ആയിരിക്കും
1: സിനിമക്കാരെ ഡെഫിനറ്റ്. കാരണം നമ്മൾ ഇത്രയും നമ്മളിടുന്ന എഫേർട്ട് ഭയങ്കര ഏത് സിനിമ എല്ലാ സിനിമയിലും ചെറിയ സിനിമയിലും ഒരു ആക്ടറിൻ്റെ എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അവർ സെയിം നമുക്ക് എല്ലാം ചെയ്യണമല്ലോ. കണ്ടിട്ട് മോശമാണ് കുഴപ്പമില്ല, പക്ഷെ കാണാതെ പോകുന്ന ഒരു സങ്കടമാണ്. കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല ബോറായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം, നമുക്ക് മാറ്റം ശ്രമിക്കാം. പക്ഷെ ആൾക്കാർക്ക് എത്താതെ പോയി ഭയങ്കര വിഷമമാണ്.
0: പക്ഷെ അത് ഒരു ഭാഗ്യമാണ് അല്ലേ, ചില ആ സമയത്തായിരിക്കും മറ്റുള്ള ഭാഷകളിലുള്ള സിനിമകൾ വരുന്നത്.
1: അതെ അതെ,
0: വേറൊരു വലിയൊരു പ്രോജക്ട്
1: വരുന്നത് നമ്മൾ എല്ലാം നമ്മൾ വി കീപ് ട്രൈങ് ആ ബെസ്റ്റ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എൻ്റെ ഒറ്റ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചാൻസ് ചോദിക്കാറില്ല, എനിക്കത് പരിചയമില്ല, എനിക്ക് അറിയില്ല, എനിക്കറിയില്ല, എനിക്ക് ആളെ മുമ്പ് എനിക്കറിയില്ല, അത് എൻ്റെ കുറവാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ബേസിക്കലി എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നന്നായി ചെയ്യാൻ പറ്റി ശ്രമിക്കുക.
0: നമുക്കൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോഴും ചോദിക്കാറുണ്ട്.
1: ആക്ച്വലി തന്നെ വേണ്ട ചോദിക്കാൻ നമ്മളെ ചോദിക്കാറില്ല, ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എല്ലായിടത്തും പോയി ചിലരൊക്കെ എനിക്ക് അസൂയാവാറുണ്ട്, അവർക്ക് ഏത് ഇവിടെ ഓണാകുമ്പോൾ ഒന്ന് നോക്കിയിരുന്നത് അവിടെ പോയി അവരെ കണ്ട് ചാൻസ് ചോദിച്ച് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ അതൊക്കെ അത്രയും അത്ര എനിക്ക് അറിയില്ല.
0: അപ്പം നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചുവരാം.
1: തമിഴ് പറയാം, തമിഴ് പുതുവെള്ളൈമഴയിലെ പാട്ട്.
2: പുതുവെള്ളൈ മഴ ഇങ്ങു പൊഴിയത് இந்த கொள்ளை நிலாவுடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോൻ ആണ്. കൂടെയുള്ളത് ഞാൻ വി എസ് സ്മിത. ആക്ടിങ് അല്ലാതെ ഇഷ്ടപ്പെട്ട ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ വേറെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്.
1: എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഇഷ്ടമാണ്. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഞങ്ങളിപ്പോൾ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്കിപ്പോൾ പോയി പോയി പോയി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ഒരു കൺട്രി പോകാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ ഈ അടുത്ത് ചൈനയിൽ പോയിരുന്നു, പിന്നെ ബാലിയിൽ പോയിരുന്നു, പിന്നെ ടർക്കി പോയിരുന്നു, പിന്നെ ലണ്ടനിൽ യുകെയിൽ പോയിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കുറേ കൺട്രീസ് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ട്രാവൽ ഇഷ്ടമാണ്. എല്ലായിടത്തും ഡിഫറെൻറ്റ് കൾച്ചറാണ്, അവരുടെ ഒരു രീതികളൊക്കെ പഠിക്കും. നമ്മൾ കുറേ ഹമ്പിളാവും. ഇപ്പോൾ ഈ ബാലിയിലേക്ക് പോയി നമ്മൾ ഭയങ്കര ഹമ്പിളാവും. കാരണം അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റ രീതിയും ഒരു മര്യാദ, കാരണം നമ്മൾ കുറേ വെട്ടാവും ആസ് എ പേഴ്സൺ. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ കാരണമാണ് ഇത്. പുള്ളിക്കാരാണ് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളത്.
0: നിലീന
1: അതെ, ഡെന്റിസ്റ്റാണ് ബേസിക്കലി. ഇപ്പം ആള് നാട്ടിലാണ്, ആൾ പുറത്തായത് ലണ്ടനിലായിരുന്നു, പി ജി ചെയ്യാൻ പോയതിന് ഇപ്പം നാട്ടിലുണ്ട്. അപ്പം ഞാൻ ഒരുമിച്ച് ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്വന്തമായിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ ട്രാവൽസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ നമ്മൾ പുറത്ത് പോയി നമ്മൾ മാത്രം പോയാൽ പോയല്ലോ, അപ്പോൾ നമ്മൾ ട്രാവൽസ് തുടങ്ങുന്നുണ്ട് പാരലലി.

0: വൈഫ് ഭയങ്കര ബിസിനസ് ഫാമിലി നിന്ന ആളാണ്. പുള്ളിക്കാരി കട്ടപ്പനയിലാണ്, ഇടുക്കിയിലാണ് വീട്, നെടുങ്കണ്ടത്താണ്. അപ്പോൾ അവർ ബേസിക്കലി ബിസിനസ് ഫാമിലിയാണ്, ഈ ഏലവും കൃഷിയും കുരുമുളകൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ ഈ ഒരു, ഞാൻ എൻ്റെ അമ്മേസിനും പറഞ്ഞുള്ള വർക്കിംഗ് ക്ലാസ് ആണ്, അവരെല്ലാവരും ജോലിക്ക് പോവുക, തിരിച്ച് വരിക, സേഫ്റ്റി മൂഡാണ്. അപ്പോൾ ഞാനും ആ മൂഡിൽ വളർന്ന ആളാണ്. പക്ഷേ ആഫ്റ്റർ മാരേജ് ആണ് ഈ പറഞ്ഞപോലെ ഞാനൊരു ബിസിനസ്സുകാരനാണുള്ള മൈൻഡ് തിരിച്ച് എനിക്ക് കിട്ടിയത്. എനിക്ക് ആ മൈൻഡ് ഉണ്ടായത് പക്ഷേ കുറേയൊക്കെ അത് പുറത്ത് വന്നത് ആഫ്റ്റർ മാരേജ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വലങ്കയാണ് പുള്ളിക്കാരി, എല്ലാ ബിസിനസ്സിലും ഭയങ്കര നല്ല ഇൻവോൾവ് ആണ് ആളുകൾ.
1: അച്ഛൻ അമ്മ മലപ്പുറത്ത്,
0: നാട്ടിൽ മലപ്പുറത്ത്,
1: കൊച്ചിയിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ ഐഎസ്ഒ
0: കൺസൾട്ടന്റ്, ഇപ്പോഴും ചെയ്യണം. അച്ഛൻ ഭയങ്കര ആക്റ്റീവ്, അച്ഛൻ ഇപ്പോഴും ഫുള്ളി ബിസിയാണ്. പുള്ളി ഏറ്റവും ബിസി പുള്ളിയാണ് ഫാമിലിയിൽ, എപ്പോഴാണ് ആക്റ്റീവ്.
1: അല്ല, അത് എത്ര പ്രായമായാലും ചെയ്യാവുന്ന ഒരു,
0: അതെ അതെ അതെ, അത് പ്രായമാവുന്നതോടെ നമ്മൾ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും.
1: എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ.
0: അതെ അതെ അതെ.
1: ഹേമന്തിന് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ?
0: ഇപ്പൊ ഇല്ല, ആദ്യം ഇപ്പം മാറി. ഇപ്പൊ ചിലപ്പോ മേ ബി ഒരു ഒരു ഇനീഷ്യൽ ഡേ മാത്രം, ഒരു ഹാഫ് ഡേ ഉണ്ടാവും. കാരണം നമ്മൾ ഡയറക്ടർ നമ്മളായിട്ട് ഒരു കോർഡിനേഷൻ വരണം. നമ്മൾ സാധനം ചെയ്യുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടണല്ലോ. വൺസ് അത് സിങ്ക് ഓക്കെ ആയപ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല, എനിക്ക് ആ ഒരു അദ്ദേഹം ഓക്കെ ആവണം, ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ആക്ഷൻ പറഞ്ഞാൽ അപ്പത്തന്നെ സാധനം കയറും, അടിയുന്ന സാധനം കയറും, എനിക്ക് ഇങ്ങനെ കണ്ണിൽ ഫുൾ കാണാം. ഇപ്പൊ അതൊക്കെ മാറി, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി. അങ്ങനെ
1: ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്ന ആളാണോ അതോ?
0: അല്ല, എനിക്ക് ആക്ച്വലി ഡയറക്ടർ പറയുന്നത് ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോ തമിഴില് സിനിമ ചെയ്തപ്പോ ഡയറക്ടർ ഭയങ്കരമായിട്ട് എന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഞാൻ കരയുന്ന സീക്വൻസൊക്കെ പുള്ളി 10 രീതി കരയിപ്പിച്ചു, എന്നെ കൊണ്ട് 10 രീതിയിൽ കരയിപ്പിച്ചു. അതായത് ഓരോ ഇന്റൻസിറ്റി കരയിപ്പിച്ചു പുള്ളി. അതെന്ന് വെച്ചപ്പോൾ എന്തിനാ സാറിന് വെച്ചാൽ പുള്ളി എല്ലാം എടുത്ത് വെക്കാം, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാമല്ലോ. മീൻസ് എന്താണ് പുള്ളി എടുത്ത് വരുമ്പോൾ വേണ്ടത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടം അങ്ങനത്തെ ആൾക്കാർ. കാരണം നമ്മൾക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ സാധനം ചെയ്യുന്നു, ആ ഓക്കെ സൂപ്പർ എന്നാൽ കഴിഞ്ഞില്ല. നമുക്ക് നമ്മളെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ള സാധനം പുറത്തെടുക്കണം, അതിന് വീണ്ടും വീണ്ടും നമ്മൾ

0: സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമയുടെ ഭാഗമാണത്.
1: ഇംപ്രവൈസേഷൻസ് സ്വന്തമായിട്ട് ചെയ്യാറുണ്ടോ? മീൻസ് അവർ തരുന്ന സ്ക്രിപ്റ്റ്?
0: ഞാൻ ഡെഫിനറ്റ്ലി ചില ചില ഡയലോഗ്സ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഓക്കോടായിരിക്കും. നമ്മളത് മാറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ ഒന്നുകൂടെ നാച്ചുറൽ, നമ്മൾ എങ്ങനെ നാച്ചുറൽ ആക്കുന്നുള്ള മാത്രമേ ശ്രമിക്കുന്നു ഇപ്പൊക്കെ. ചില ഡയലോഗ് ഞാൻ പറയുമ്പോൾ ബോറാൻ സാധ്യത ഉണ്ട് എന്റെ രീതി പറയുമ്പോൾ. പക്ഷെ ആ എഴുത്തുകാൻ പറയുമ്പോൾ രസമായിരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ചേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ രസമുണ്ട്, ഞാൻ പറയുമ്പോൾ ബോറായിരിക്കും, എന്റെ ഒരു രീതിക്ക് ബോറും, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഉണ്ടായിട്ട് ഓക്കെ ആണ്, നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ പറയുന്ന രീതി വരെയാണ്, താങ്കളുടെ രീതി വരെയാണ്. അപ്പം നമ്മൾ നമ്മളെ കംഫർട്ട് നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ശ്രമിക്കുന്നതാണ് ഔട്ട്പുട്ട് രസമാകുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. അതിനുള്ള സ്പേസ് ഒക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പം ആരും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ മുമ്പൊക്കെ ഞാൻ വരച്ച വരുന്നത് മാറാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തന്നെ പറഞ്ഞ ഇതുവരെ ഒരു വാക്ക് മാറാൻ പാടില്ല, ഒരു അക്ഷരം മാറാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ. പക്ഷെ ഇപ്പൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് എല്ലാവരും.
1: ഈ കുട്ടികളോടൊപ്പം ഹേമന്ത് വന്നതുപോലെ ഇപ്പൊ ബിടെക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ആ സമയത്ത് ഒരു വരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു സജഷൻ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫുൾ ഓൺ റെഡി ആവണം. സിനിമ സൗണ്ട് ഈസി, ഭയങ്കര പാടാണ്, വരാൻ എളുപ്പമാണ്, സർവൈവൽ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സേഫ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാത്തത് കാരണം ഭയങ്കര പാടാണ്, കോമ്പറ്റീഷൻ ഹ്യൂജ് ആണ്, നമ്മൾ സക്സീഡ് ആയ ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയും എക്സ്ട്രീംലി ടാലൻ്റ് ആയ കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ട്, പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഫാമിലി സേഫ് എന്ന് ഉറപ്പുവരുത്തണം. കാരണം അവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും, നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് വിഷമമാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഒരു ബാക്കപ്പ് വെക്കാൻ ശ്രമിക്കുക, ഫിനാൻഷ്യലിയും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് സിനിമ, സിനിമ കിടിലാണ്, പക്ഷെ ഭയങ്കര സഫക്കേറ്റിംഗ് ആണ്. കാരണം ഇൻകം ജനറേറ്റ് ആവാൻ ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും. ഇപ്പോൾ പലർക്കും പേയ്മെൻറ്റ് സംഭവം പലർക്കും ഇല്ല, അത്രയും സ്ട്രഗിൾ ആണ് ഇപ്പോൾ ഇൻഡസ്ട്രീൻ്റെ അവസ്ഥ. കാരണം അത്രയും കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ സിനിമയ്ക്ക് വരുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് അത്രയും ടാലൻ്റ് ഉണ്ടെങ്കിൽ, അത്രയും ഉറപ്പുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യുക. വരുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് കൂടെ ശ്രമിക്കുക. നമ്മൾ ചുമ്മാ വന്നിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കുന്ന നടന്നാൽ പോരെ, അതിൽ വർക്ക് ചെയ്യുക, അഭിനയം ഇമ്പ്രൂവ് ചെയ്യുക, അഭിനയം പഠിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ അഡ്വാൻസ് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ വർക്ക്ഷോപ്സ് ഒക്കെ പങ്കെടുത്ത് നമ്മൾ ഏറ്റവും എപ്പോഴും ഒരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതിനപ്പുറം ഒരു ചാൻസ് കിട്ടില്ല, അത്രയും പാടാണ്, അത്രയും കോമ്പറ്റീഷനുള്ള ഫീലാണ് സിനിമ. എല്ലാവർക്കും അഭിനയിക്കണം, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സിനിമ പോകാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഈ രണ്ട് കാര്യം, ഒന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക, നമ്മളെ സ്വന്തം ജഡ്ജ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ബാക്കപ്പ് ഉള്ളത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് പാളി പോകും.
1: അഭിനയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക്ഷോപ്സ് മാത്രമാണോ, വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ്?
0: അഭിനയം പഠിക്കുക, ഏറ്റവും നല്ലത് സിനിമകൾ കാണുക, ആ സിനിമകൾ കാണുന്ന പോലെ അഭിനയിക്കുക, ഏറ്റവും നല്ല ട്രിക്ക്. ഞാനൊക്കെ അഭിനയം മൃഗത്തിൽ കുറെ അങ്ങനെയാണ്. കാരണം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക, ഒരു മിററിൽ അഭിനയിച്ച് നോക്കുക. നമ്മളാണ് നമ്മളെ പ്രേക്ഷകൻ, ഫസ്റ്റ് പ്രേക്ഷകൻ നമ്മളായിരുന്നു, നമ്മൾ നമ്മളെ നോക്കുക, ബോറാണോ അങ്ങനെ കട്ട് ചെയ്ത് കളയുക, പിന്നെ വേറെ ശ്രമിക്കുക, അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വർക്ക്ഷോപ്പിനേക്കാളൊക്കെ എഫക്റ്റീവ് ആവും. കാരണം നമ്മളും നമ്മളെ മുഖം കൊണ്ട് ജഡ്ജ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ മുഖത്തിന് ഏറ്റവും ഭംഗിയുള്ളതും കുറവുള്ളതും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പറ്റണം നമ്മൾ നമ്മളെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഏറ്റവും എൻ്റെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടാണ് നമ്മളെ എല്ലാ സ്കിൽസും. ഞാനിപ്പോൾ ഇപ്പോഴും പല സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സിനിമ സമയത്ത് തന്നെ ഞാൻ പോയിട്ട് നോക്കാറുണ്ട്, മിറർ നോക്കാറുണ്ട്, ചെയ്യുമ്പോൾ ബോറാവുമോ, എങ്ങനെയുണ്ട്, നമ്മളും ജഡ്ജ് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക, ഇമ്പ്രൂവൈസ് ചെയ്യുക, കുറയ്ക്കുക, കൂട്ടുക. അങ്ങനെ നമ്മൾ സാധനം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും.
1: ഇതിപ്പോൾ വർക്ക്ഔട്ടിൻ്റെ പോലെ തന്നെ ഹേമന്തി ഒരു കാര്യം കൂടെ ചെയ്യാം.
0: ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഞാൻ ഏത് സീനാണ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഒന്ന് മിററിലൊന്ന് പറഞ്ഞു നോക്കും, ഇത് എങ്ങനെയുണ്ട്, ബോറാണോ, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഗുണം വെച്ചാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്ക്. എനിക്ക് കുറെ ബുദ്ധി ഉപയോഗിക്കണം പരിപാടിക്ക്, ആക്ടിങ് നല്ല ബുദ്ധി,
1: രണ്ട് മൂന്ന് വേരിയേഷൻസ് ചെയ്ത് നോക്കും.
0: അപ്പോൾ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. നമുക്കത് അതൊക്കെ എഫേർട്ടാണ് നമ്മൾ ഇട്ടിട്ട്. ഇപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെ ആരെങ്കിലും അറിയാം അറിയാം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഓണാക്കാൻ പറ്റും. കുറേ പഠിച്ച് റിഹേഴ്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നാച്ചുറലി നമ്മൾ അഭിനയിക്കുമ്പോൾ കുറേ ഇമോഷൻസ് കയറുമ്പോൾ സാധനം വേറെ വന്നേക്കാം. പക്ഷെ അപ്പോഴും നമുക്കൊരു പിടുത്തമുണ്ടോ, നമ്മളത് പഠിച്ച് പഠിച്ച് വെച്ചുകഴിഞ്ഞാൽ ഇറ്റ്സ് ബി ബെറ്റർ. നമ്മൾ കുറേയൊക്കെ എന്റെ അനുഭവം തുടങ്ങി എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, എനിക്കിത് വർക്കായിട്ടുണ്ട്, എനിക്കിത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്.
1: ഹേമന്ത് ഇപ്പോൾ കുറെ ഫിലിംസ് ചെയ്തതിൽ ഏറ്റവും ഹേമന്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ഇതുവരെ ചെയ്തതിൽ?
0: ഓരോ സമയത്തും ഓരോ ക്യാരക്ടർ. ഞാനിപ്പോൾ ഡോക്ടർ ലോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഡോക്ടർ ലോ എല്ലാം അപ്പോൾ അതിനെപ്പോൾ തന്നെ തന്നെ ഭയങ്കര ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു ശുദ്ധ മനസ്സായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് നമ്മളിങ്ങനെ ഓരോ ആളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഏറ്റവും അടുത്ത് നിന്നത് എനിക്ക് തോന്നുന്നു ലൈഫിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ക്യാരക്ടർ ഞാൻ റോയ് ഭയങ്കര ആക്റ്റാണ്.
1: റോയ്
0: ഇപ്പോൾ ഈ അടുത്ത് ഔസേബിൻ ഹുസൈനിൽ റോയാണ്, അന്ന് സെയിം റോയ് മാത്യൂസ് എന്ന ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഡോക്ടർ ലോഡ് ഞാൻ പറയുമ്പോൾ അത്രയും അടുത്ത് തോന്നുന്ന കാര്യം.
1: അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് നല്ല മനോഹരമായുള്ള പാട്ടുകൾ പാടിത്തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഹേമന്ത്. അപ്പോൾ ഹേമന്തിൻ്റെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ പുതിയ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഹേമന്ത്.
0: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആകാശവാണി പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ എൻ്റെ ഭാഗ്യം ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ കേന്ദ്രവും മുഖ്യമന്ത്രി സന്ദർശിച്ചു. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ. ये शाम मस्तानी, गजलों का सुरीला सफर, വാക്കുകൾക്ക് സംഗീതമാകാൻ കഴിയുമോ? സംഗീതത്തിന് കവിതയാകാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് മറ്റൊരാളുടെ ഓർമ്മയായി മാറാൻ കഴിയുമോ? ശ്രോതാക്കളെ, ഈ ശ്യാം മസ്താനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രിയ പത്മജിത്ത്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് പാട്ടുകൾ മാത്രമല്ല, ജീവിതത്തിന്റെ പല കാലാവസ്ഥകളിലൂടെ നടന്നുപോയ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ യാത്രയാണ്. പ്രണയത്തിന്റെ മൗനവും വിരഹത്തിന്റെ നീറ്റലും ഓർമ്മകളുടെ മഞ്ഞുമഴയും കാലത്തിന്റെ നിശബ്ദതയും ഇവയെല്ലാം തന്റെ ശബ്ദത്തിൽ ചേർത്ത് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയ ഗസൽ സമ്രാട്ട് ഗുലാം അലി. ഗസൽ വെറും സംഗീതരൂപമല്ല, ഉർദു ഭാഷയുടെ സൗന്ദര്യവും കവിതയുടെ ആത്മാവും

ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും പരസ്പരം കൈകോർക്കുന്ന ഒരു അനുഭവമാണ് ഗസൽ. ഈ അനുഭവത്തെ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഒരാൾക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞ അപൂർവ കലാകാരനാണ് ഗുലാം അലി. എ ശ്യാം മസ്താനിയുടെ ആദ്യ എപ്പിസോഡ് തന്നെ ഗുലാം അലി ഇരുന്നായിരുന്നല്ലോ അല്ലേ? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിപരമായും വൈകാരികമായും തത്വചിന്താപരമായും എന്നെ സ്പർശിക്കുന്ന ഗസലുകളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് സംസാരിക്കാത്ത ഗസലുകൾ എനിക്ക് പാടാനാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ആലാപനവും വെറും സംഗീതമല്ല, അതൊരു ജീവിതാനുഭവമാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേ ശ്യാം മസ്താനി, കൂടെയുണ്ട് ഞാൻ ആർജി പ്രിയ പത്മജിത്ത്. ആവാരഗി, ഉർദുവിലെ മനോഹരമായൊരു വാക്ക്. ലക്ഷ്യമില്ലാത്ത അലച്ചിൽ, സ്വാതന്ത്ര്യം, പ്രണയത്തിന്റെ ഭ്രാന്ത്, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ. യേ ദിൽ യേ പാഗൽ ദിൽ മിരാ ക്യോ ബുജ് ഗയാ ആവാരഗി. ഒരിക്കൽ വികാരങ്ങളുടെ തീയിൽ ജ്വലിച്ചിരുന്ന ഹൃദയം ഇന്ന് എന്തുകൊണ്ട് ശാന്തമായി? പ്രണയം പോയോ? അതോ പ്രണയിക്കാൻ അറിയുന്ന മനസ്സ് തന്നെ ക്ഷീണിച്ചു പോയോ? കവി സ്വന്തം ഹൃദയത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. 1940 പാകിസ്ഥാനിലെ സിയാൽകോട്ടിനടുത്തുള്ള കാലേക്കേ ഗ്രാമത്തിൽ ഒരു സംഗീത കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഗായകനും സാരംഗി വാദകനുമായിരുന്ന പിതാവ് ദൌലത്ത് അലി തന്നെയായിരുന്നു ആദ്യ ഗുരു. 8 തന്നെ ഔപചാരിക സംഗീത പഠനം ആരംഭിച്ചു. ശൈശവത്തിൽ ഇത്ര കഠിനമായ പരിശീലനം എന്തിനെന്ന ചോദ്യമുയർന്നപ്പോൾ പിതാവിന് ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, ശക്തമായ സംഗീത അടിത്തറ പാകേണ്ടത് ബാല്യത്തിലാണെന്ന്. പിന്നീട് പത്യാല ഖരാനയുടെ മഹാപ്രതിഭയായ ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ ശിഷ്യനായി. ഒരു ദിവസം യുവാവായ ഗുലാം അലിയോട് ഉസ്താദ് ബഡേ ഗുലാം അലിഖാൻ പാടാൻ ആവശ്യപ്പെട്ടു. ആ മഹാഗുരുവിന്റെ മുന്നിൽ പാടുക എന്നത് ധൈര്യം ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഗാനം അവസാനിച്ചപ്പോൾ ഉസ്താദ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ആ ആലിംഗനത്തിൽ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു, ഒരു ഭാവിയുടെ പ്രവചനമുണ്ടായിരുന്നു.

0: യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.
1: ചില വേദനകൾക്ക് പേര് പറയാൻ മനുഷ്യന് കഴിയില്ല. കാരണം ആ പേര് ഇന്നും ഹൃദയത്തിന് പ്രിയപ്പെട്ടതായിരിക്കും. അങ്ങനെ ഒരു ഗസലാണ് അടുത്തത്. ഹംഗോ കിസ്കേ ഗം നേ മാരാ, മസ്രൂർ അൻവറിന്റെ വരികൾ. ഒരു പ്രണയിനി നൽകിയ മുറിവുകളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാമുകൻ, എന്നാൽ അവളുടെ പേര് ഒരിക്കലും പറയുന്നില്ല. ഓരോ ഷെയറിന്റെയും അവസാനം അവൻ പറയുന്നത്, ഈ കഥ പിന്നൊരിക്കൽ പറയാം. അതാണ് യഥാർത്ഥ സ്നേഹം. വേദന നൽകിയവരെയും ലോകത്തിനു മുന്നിൽ കുറ്റപ്പെടുത്താതിരിക്കുക. കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഒരു വരിയുണ്ട്, കേട്ടിട്ടില്ലേ? അവൾ അപങ്കില, ദൂരെയാണെങ്കിലും അരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി. കഥനകാലം കഠിനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ. ഇതല്ലേ യഥാർത്ഥ സ്നേഹം. കേൾക്കാം മറ്റൊരു ഗസൽ.

ഹായ് ഡിയേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശാം മസ്താനി വിത്ത് മീ ആർജി പ്രിയ പത്മജിത്ത്. മനസ്സിൽ പെട്ടെന്നുയരുന്നൊരു തിരമാല, അതിൻ്റെ പേരാണ് ഓർമ്മ. ലോകത്തെല്ലാം ഉണ്ടായിട്ടും ഒരാൾ മാത്രമില്ലാത്തത് കൊണ്ട് ജീവിതം എത്ര ശൂന്യമാകാമെന്ന് ഈ ഗസൽ പറയുന്നു. പ്രണയം പലപ്പോഴും സാന്നിധ്യമല്ല, അസാന്നിധ്യം കൂടിയാണല്ലേ.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

പ്രണയം അവസാനിച്ചാലും പരാതികൾ അവസാനിക്കണമെന്നില്ല. പക്ഷേ യഥാർത്ഥ സ്നേഹത്തിൽ പരാതികൾ പോലും മൗനമായി തീരും. വോ കഭീ മിൽ ജായേ തോ ക്യാ കീജിയേ, അക്തർ ഷീരാനിയുടെ വരികൾ. തന്നെ വിട്ടുപോയ പ്രണയിനിയോട് ഒരു പരാതി പോലും ഇല്ലാത്ത മനുഷ്യൻ, ഓർമ്മകൾ മാത്രം നെഞ്ചിലേറ്റ് ജീവിക്കുന്ന ഒരാൾ. നിലാവിൽ വിരിയുന്ന ഓരോ പൂവിലും അവൻ കാണുന്നത് അവളുടെ മുഖമാണ്. പ്രണയം അങ്ങനെയാണ്, പ്രകൃതിയെയും ഒരാളുടെ ഓർമ്മയാക്കി മാറ്റും.

ഹൃദയത്തിന്റെ കഥ. ഗുലാം അലിയുടെ ശബ്ദത്തിൽ ഈ ഗസൽ കേൾക്കുമ്പോൾ ഓർമ്മകൾക്കും സംഗീതമുണ്ടെന്ന് തോന്നും. ബഹാരോ കോ ചമൻ യാദ് ആ ഗയാ ഹേ. ഗുലാം അലി പാടി അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിന് ശേഷവും സ്വന്തം റെക്കോർഡുകൾ അദ്ദേഹം വളരെ അപൂർവമായി മാത്രമേ കേൾക്കാറുള്ളൂ. കാരണം സ്വന്തം ആലാപനത്തിലെ ചെറിയ പിഴവുകൾ പോലും കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. മറ്റു കലാകാരന്മാരെ കേൾക്കുന്നതിലാണ് കൂടുതൽ സന്തോഷമെന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം ഒരു മഹാകലാകാരനെ എക്കാലവും വിദ്യാർത്ഥിയായി നിർത്തുന്നത്. പ്രതിഭാസം തന്നെയാണല്ലേ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശാമസ്ഥാനി ഓൺ ആകാശവാണി FM റെയിൻബോ 107.5. ഇവിടെയുണ്ട് ഞാൻ പ്രിയ പത്മജിത്ത്. വർഷങ്ങൾക്ക് ശേഷം ഒരാളെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് നീ എങ്ങനെയുണ്ട്? അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇത്തനി മുദ്ദത് ബാദ് മിലിഹോ, മോഹസിൻ നഖ്വയുടെ അതിമനോഹരമായ വരികൾ. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടൽ. കാലം മനുഷ്യരെ മാറ്റിയെങ്കിലും ഓർമ്മകളെ മാറ്റാൻ അതിന് കഴിഞ്ഞില്ല. യഥാർത്ഥ സ്നേഹം സ്വന്തം വേദന പറയുന്നതിലല്ല, മറ്റൊരാളുടെ സുഖം അന്വേഷിക്കുന്നതിലാണ്.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു നല്ല ഗസൽ ഗായകന് വേണ്ട ഗുണം എന്താണെന്ന് ഗുലാമലിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വേദിയിൽ സാന്നിധ്യമുണ്ടാകണം. വിശാലമായ ശ്രോതാക്കളുമായി വൈകാരികമായും ഭൗതികമായും ബന്ധപ്പെടാൻ കഴിയണം. പിന്നീട് ചോദിച്ചു, ഒരു നല്ല ഗസൽ ശ്രോതാവിന് വേണ്ട ഗുണമെന്താണ്? ഒരു നല്ല ഗസൽ ഗായകനാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു നല്ല ഗസൽ ശ്രോതാവാകുന്നത്. കാരണം, ഗസൽ കേൾക്കുന്നത് ചെവികൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ഇന്നത്തെ ആകാശവാണി ഗസൽ വിരുന്ന് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും മറ്റൊരു ഗസൽ യാത്രയിൽ കേട്ടുമുട്ടാം. അതുവരെ ഒരു നല്ല സംഗീതം കേൾക്കുക, നല്ല കവിതകൾ വായിക്കുക, ഹൃദയം മനോഹരമായി സൂക്ഷിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. വിട പറയുന്നു ഞാൻ ആർജെ പ്രിയ പത്മജിത്ത്. ഒപ്പം ഗുലാമലിയെ കുറിച്ചും ഗസലുകളെ കുറിച്ചും ഉള്ള വിശേഷങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയത് അശിത അശോക്.

0: പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 4:22 നിങ്ങളുടെ അരികെ ഞങ്ങളുണ്ട്. ഞാൻ വിദ്യ.
1: ഞാൻ വിഷ്ണുദാസ്.
0: വിഷ്ണു, എനിക്ക് ലൈഫിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണേ, നമ്മളുടെ ലൈഫിൽ വന്നിട്ടുള്ള ദുഃഖങ്ങൾ അതിങ്ങനെ ചെറുപ്പകാലത്തുണ്ടായതായിരിക്കാം, നമ്മളൊരു കൗമാരപ്രായത്തിലുണ്ടായതായിരിക്കാം, യൗവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് വരെ ഉണ്ടായ ഏതൊരു ദുഃഖത്തിനെ പറ്റി നമ്മൾ ആലോചിച്ചാലും സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് നമ്മളുടെ കൺമുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും. പക്ഷെ അതേ സമയത്ത് സന്തോഷങ്ങൾ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ എന്നും അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ സന്തോഷിക്കാറില്ല. പക്ഷെ ദുഃഖങ്ങളെക്കുറിച്ച് എന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കാറുണ്ട്. ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ആ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം അല്ലേ. ഇന്ന് ദുഃഖത്തിൻ്റെ കഥ നമുക്ക് പറയണ്ട, പകരം എന്ത് പറയണം വിഷ്ണു?
1: നല്ല ഓർമ്മകൾ, സന്തോഷിപ്പിച്ച നല്ല കാര്യങ്ങൾ,
0: നല്ല നിമിഷങ്ങൾ.
1: അതെ,
0: നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കാനിടയായ ഒരു കാര്യം, അതെപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ SSLC എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് റിസൾട്ട് വന്നതായിരിക്കാം. അതല്ലെങ്കിൽ ആ റിസൾട്ട് അറിഞ്ഞപ്പോൾ അവരെ അമ്മയോ അച്ഛനോ ഒന്ന് ഹഗ് ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്കൊരു ജോലി കിട്ടിയപ്പോൾ നമ്മളുടെ അമ്മയുടെ കണ്ണ് നിറഞ്ഞതായിരിക്കാം. അതൊക്കെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാനുള്ള ഒരു സമയമാണ്. അരികെ ഞങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇത്തരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മൾക്ക് ഏറ്റവും സന്തോഷം തന്ന നിമിഷം, ഏറ്റവും സന്തോഷം തന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം വരുമ്പോൾ നമുക്ക് പോകാൻ ഇഷ്ടമുള്ള ഇടങ്ങളും ആവാം അല്ലേ. അങ്ങനെ എന്തും സന്തോഷം വരുന്ന എന്ത് വാർത്തയാണെങ്കിലും നമുക്കിന്നിവിടെ ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ
1: 0484242801, 0484242801. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
0: പിരിയാത്ത പാട്ടും
1: നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും.

0: സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ.
1: അപ്പൊ അരികയിലേക്ക് ആദ്യത്തെ കോളർ ഇവിടെ റെഡിയാണ്. എന്ത് സന്തോഷമുള്ള വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് നോക്കാല്ലേ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ഷിബു. കുനമാവു.
1: പറയൂ ഷിബു.
2: ജീവിതത്തില് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, എനിക്ക് ജോലി കിട്ടിയതാണ്. 12/10/2001 എനിക്ക് ഗവൺമെന്റ് ജോലി തന്ന് എന്റെ വരാപ്പുഴ രൂപതയിൽ സ്കൂളില് ഗവൺമെന്റ് ജോലി തന്ന് ഞാൻ അനുഗ്രഹിച്ചു. അന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
1: പിന്നെ അതേപോലെ തന്നെ
2: പിന്നെ എന്റെ അമ്മയൊക്കെ ഒന്ന് അമ്മേനോട് വന്ന് ഞാൻ ഡെയിലി പ്രയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ ബൈബിളിൽ വ്യക്തമാക്കി വിശുദ്ധ ലൂക്ക 1:30 ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പിന്നെ വിശുദ്ധ ലൂക്ക 1:37 വീണ്ടും 37:18 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. നമ്മളെ കുറിച്ചുള്ള പദ്ധതി തമ്പുരാന്റെ കയ്യിലാണ്, ഓരോ വ്യക്തിയെ കുറിച്ച്. പിന്നെ എന്റെ ജീവിതത്തില് എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാനൊരു 18 വർഷം ചെന്നൈയിലായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഈ 10-ാം തീയതി ആകുമ്പോ 30 വർഷമാകും എന്റെ ഇടത് കൈയുടെ 4 വിരലുകൾ കട്ടായി പോയി. അത് ഞാൻ ഒത്തിരിയേറെ സഹനത്തിലൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളി ഈശോ തന്ന്.

0: കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ജനിക്കണേക്ക് മുമ്പ് തന്നെ ഒരു വയസ്സാണേക്കും എന്റെ ജോലി തന്നെ അനുഗ്രഹിച്ചു. രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്. മൂത്തവള് ഇപ്പൊ UKയിലാണ് BSc നഴ്സിംഗ് ചെയ്ത് ഇപ്പൊ ജോലിയായ അവിടെ അവൾക്ക്. രണ്ടാമത്തെ അവള് 10th. ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ 10th.
1: ഏത് മാസമാണ്?
0: 10/4/2001 മൂത്തവളുടെ. പിന്നെ 10/3/68 എന്റെ. 10/5/1985 വൈഫിന്റെ. ഒരാളുടെ മാത്രം 9/9.
1: അപ്പൊ നിങ്ങള് വന്നിരിക്കുന്നത് 3, 4, 5 ആ മാസങ്ങളിലാണ്. അപ്പൊ എല്ലാ മാസം ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കും. പിന്നെ ഒരാൾ 9th.
0: 9th. പിന്നെ 10/5 ഞാൻ വീട് പണിത്. ഒന്നുമില്ലായിരുന്നു തമ്പുരാൻ നല്ലൊരു വീട് തന്നെ അനുഗ്രഹിച്ചു. 10 ഭയങ്കര ലക്കിയാണ്. സരസാറിനോട് ചോദിച്ചറിയാം എന്നെ കുറിച്ച്. ഞങ്ങൾ 5 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം, ജീവിതത്തിൽ സഹനങ്ങൾ വന്നതിന് അപ്പുറത്ത് വലിയൊരു സന്തോഷം നമ്മളെ കാത്തിരിപ്പുണ്ട്. നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. എന്റെ കൈകൾ നഷ്ടപ്പെട്ടത് എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ, കൈകൾ നഷ്ടപ്പെട്ടപ്പോ ദൈവം അപ്പുറത്ത് വലിയൊരു സന്തോഷം എന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ പിന്നീടാണ് അത് തിരിച്ചറിഞ്ഞത്. കൂടെ ദൈവത്തോട് ചേർന്ന് ദൈവം ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി തരും. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിട്ടും എന്റെ വീടിന്റെ അടുത്ത് തന്നെ എനിക്ക് തമ്പുരാൻ ഒരു ജോലി തന്നെ അനുഗ്രഹിച്ചെങ്കിലും ഇപ്പൊ ഡ്യൂട്ടിയിലാണ് ഞാൻ. ഒരു ജില്ലയിൽ ഞാൻ, അതായത് ഞാൻ നിത്യാരാധനയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും. അപ്പൊ റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് സമയം ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോ എനിക്കൊരു എന്താണ് അങ്ങയുടെ പദ്ധതി എന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വില്ലയുണ്ട്, 40 പേര് താമസിക്കുന്ന ഒരേ വില്ലയാണത്. നമ്മുടെ കമൽ സാറിനൊക്കെ വീടുണ്ട് ഇവിടെ, സംവിധായകൻ കമൽ സാറിനൊക്കെ വീടുണ്ട്. ലക്ഷറി വീടുകളാണ് എല്ലാം. അപ്പൊ അവിടെ എനിക്ക് ജോലി തന്ന തമ്പുരാൻ അനുഗ്രഹിക്കും. അപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ. ജർമ്മിയ 29/11 വൈകിച്ച വ്യക്തമാണ്. നിങ്ങളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തേക്കും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന വചനം പറഞ്ഞേക്കണം.
1: അപ്പൊ വിളിച്ച ആളെ സമൃദ്ധമായിട്ട് ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലേ.
0: താങ്ക് യു.
1: അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ
0: വിദ്യാമേടത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും.
1: എനിക്കും വിഷ്ണുവിനും എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും റെയിൻബോ എല്ലാവർക്കും. അതായത് കേൾക്കുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം എല്ലാവരും എപ്പോഴും
1: ഉണ്ടായിരുന്നു. നല്ല
0: മനുഷ്യൻ എപ്പോഴും സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരുടെ വേദന കണ്ട് നമ്മൾ അവരെ സഹായിക്കണം. അതാണ് എന്റെ അമ്മയും എന്റെ അപ്പയും പറഞ്ഞു തന്നെ. അതാണ് അവിടെ ജാതിയൊന്നുമല്ല,
1: അവരുടെ
0: പിന്നെ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലുത്. എന്റെ ജോലി തന്നെ തന്നെ ദൈവത്തിന്റെ വലിയ ദാനമാണത്. 24 വർഷം എനിക്ക് എന്റെ ജോലി ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ച ഈശോ. ഒത്തിരി സ്കൂളുകളുടെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിയാണത്. ജീവിത പങ്കാളിക്ക് ജോലി കൊടുത്തിട്ട് അത് മറന്നു കഴിയാൻ, ഗവൺമെന്റ് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അത് ഞാൻ വിട്ടുപോയി പറയാൻ.
1: അപ്പൊ ഇന്ന് ആദ്യത്തെ കോളർ ഒരുപാട് സന്തോഷം, ഒരു കൂട്ടം സന്തോഷങ്ങളാണ് പറഞ്ഞത്. അതൊന്നും തന്റെ കഴിവല്ല, എല്ലാം മുകളിലിരിക്കുന്നവന്റെ കഴിവെന്ന് പറയുന്നത്. അത് എന്റെ വലിയ മനസ്സാണ്.
0: അതാണ്, അതായത് ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുമ്പോ തന്നെ അവനെ കുറിച്ചുള്ള പദ്ധതി
1: എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ.
0: എന്നിട്ടാണ് അവനെ ഭൂമിയിലേക്ക് അവൻ ഈശോ വിടണത്, ദൈവം വിടണത്. അപ്പൊ അതിൽ സഹനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. പക്ഷെ പിടിച്ചു നിൽക്കുക, ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും നമ്മൾ ഓരോരുത്തരെയും.
1: തീർച്ചയായും. അപ്പൊ സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഫസ്റ്റ് കോളർ കിട്ടിയതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി വരുന്ന കോളേഴ്സും ഇത് തന്നെ സന്തോഷം, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ. അതെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് രാത്രി ഇന്ന് ഉറങ്ങാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരോടും
0: പറയുന്നത്.
1: അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വെച്ച് തരാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം കേട്ടോ.
0: ഓക്കേ, താങ്ക് യു മാഡം.
1: ഗുഡ് നൈറ്റ്.

0: സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികയാണ്. വിദ്യ, നമ്മളിങ്ങനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ, നല്ല ഓർമ്മകൾ മതി,
1: അതെ,
0: ദുഃഖങ്ങളെല്ലാം മാറ്റി വെക്കാമെന്ന്.
1: അതേ, ഒരു ദിവസത്തേക്ക് നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം.
0: അതെ, അങ്ങനെ ഒരു
1: ഫസ്റ്റ് സമയത്ത് നല്ല നല്ല ചിന്തകളായിട്ട് ഉറങ്ങിയാല് നമ്മുടെ നാളത്തെ പുലരി ഭയങ്കര സന്തോഷമുള്ളതും നല്ല ആക്റ്റീവ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. അപ്പോ ഇന്നൊരു ദിവസത്തേക്ക് നമ്മളുടെ പഴയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ എന്തായാലും മനസ്സിലേക്ക് അതിനിങ്ങനെ ആവാഹിച്ചിട്ട് ഉറങ്ങാൻ പറ്റണം ഇന്നത്തെ ദിവസം അല്ലേ,
0: പോസിറ്റീവായിട്ട്.
1: അതെ, അപ്പൊ അടുത്ത സന്തോഷവുമായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ,
0: ആരാണ്? പറയോ, പേര് പറയോ.

0: ശാന്ത, എവിടുന്നാണ് വിളിക്കുന്നത്?
1: മരങ്ങോലി.
0: സ്ഥലം
2: മരങ്ങോലി,
0: കോട്ടയത്താണോ?
1: അതെ.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് ശാന്ത ചേച്ചി? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ റേഡിയോന്റെ അടുത്ത് ഇത്തിരി നീങ്ങി നിക്കാമോ?
0: ശബ്ദം കുറയ്ക്കുമോ?
2: ഒരു എക്കോ വരുന്നുണ്ട്, അതാ പറഞ്ഞ കേട്ടോ. ശാന്ത ചേച്ചി പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആവില്ല, നമ്മൾക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് ശ്രോതാക്കൾ കേൾക്കുന്നില്ലേ, അപ്പൊ അവർക്കിത് ക്ലിയർ ആവില്ല.
0: ഇനി
2: പറഞ്ഞോളൂ. ഗവൺമെന്റ് ജോലി കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്നാണ് ജോലിയിൽ പ്രവേശിച്ചത്?
1: 2013 April 4.
2: ഓക്കെ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയത് എന്നാണ്?
1: അന്ന് തന്നെ രാവിലെ കിട്ടി, പിറ്റേ ദിവസം രാവിലെ പോയി
2: ജോലിക്ക്.
0: ഇന്ന് കിട്ടി, നാളെ പോയി ജോയിൻ ചെയ്തു.
2: ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല, നമ്മൾ ആറ്റു നോറ്റ് കിട്ടിയതല്ലേ അല്ലേ?
1: അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത്, ഒത്തിരി ഇന്റർവ്യൂ എല്ലാം പോയി, എല്ലാം പഠിച്ചതിനും പോകുന്നില്ല എന്ന് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ട് പോയതാ.
0: വിട്ടതേ, നല്ലൊരു കാര്യത്തിലേക്കല്ലേ എത്തിയത്.
2: അത് ലൈഫ് ലോങ്ങിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണമായി മാറി അല്ലേ?
1: ഇപ്പൊ റിട്ടയർഡ് ആയി.
2: ഓ, ആരൊക്കെയുണ്ട് സഞ്ജിച്ചിരി വീട്ടില്?
1: എന്റെ ഹസ്ബൻഡും മോനും.
2: ഹസ്ബൻഡ് എന്ത് ചെയ്യണു?
1: ഹസ്ബൻഡ് ഒന്നും ചെയ്യുന്നില്ല, സുഖമില്ലാതെ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്നു.
2: മോനോ?
1: മോനും ആശുപത്രി കഴിഞ്ഞിരിക്കുക.
2: എന്ത് പറ്റി?
1: വായിക്കാൻ വേണം, മുട്ടിന്റെ ലിഗമെന്റ് വിട്ടു പോയായിരുന്നു.
2: റെസ്റ്റിലാണിപ്പോ. പെട്ടെന്ന് സുഖാവട്ടെ.
1: അപ്പൊ
2: ശാന്തിച്ച് എന്തായാലും വിളിച്ചതിലും ഈ ഒരു സന്തോഷം പങ്കുവച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം, എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കണം.
0: ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാം.
2: ഏത് പാട്ടാണ്? ഒരുപാട് പഴയ പാട്ടാണോ? പാട്ട് പറഞ്ഞോളൂ.
0: രാജഹംസമേ അതാണോ? ഇതുപോലെ സന്തോഷമായിട്ടിരിക്ക എപ്പോഴും കേട്ടോ.
2: വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ?
1: ഇല്ല,
0: സന്തോഷമായി വിളിച്ചത്.
2: ഇന്ന് ആദ്യമായിട്ടാണോ റേഡിയോയിലേക്ക് വിളിക്കുന്നത്? അത് സംസാരത്തിൽ അറിയാം, ഒരു എക്സൈറ്റ്മെന്റും ഒരു പേടിയും ഒക്കെ ഉണ്ട്. എന്തോ
1: പേര്?
2: എന്റെ പേര് വിദ്യ എന്ന്. കൂടെ ഉള്ളത് വിഷ്ണു. അപ്പൊ വിഷ്ണു വിദ്യയും കൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നല്ല ഈ ജോലി കിട്ടിയതും അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയതും ചേട്ടൻ ഉന്തി തള്ളി എക്സാമിന് പറഞ്ഞയച്ചതൊക്കെ ഓർത്തുകൊണ്ട് ഇന്ന് സന്തോഷമായിട്ട് കിടന്നു ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ചോദിച്ച പാട്ട് വരുന്നുണ്ട്, കേൾക്കാം.

0: വിഷ്ണു. അപ്പോൾ രണ്ട് പേര് വിളിച്ചിട്ടും ഒരുപാട് സന്തോഷമുള്ള വിശേഷങ്ങളാണ് പറഞ്ഞത് അല്ലേ? അടുത്ത ആൾ നമുക്ക് റെഡിയാണ്. അടുത്ത ആൾക്ക് എന്ത് സന്തോഷമാണ് ഈ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിഷ്ണു ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒക്കെ പോസിറ്റീവ് എനർജി നമുക്കും സ്പ്രെഡ് ആവും അല്ലേ,
1: നമ്മൾ
0: കേൾക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ നമ്മൾക്കും ഇന്ന് നല്ല സന്തോഷത്തോടെ ഒരുപാട് പേരുടെ സന്തോഷം കേട്ട് ഓർത്തൊക്കെ ഉറങ്ങാൻ പറ്റും. അപ്പൊ എന്തായാലും അടുത്ത ആളുടെ സന്തോഷമുള്ള വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
0: ഹലോ
2: എന്റെ ഇത് രണ്ടാമത്തെ കോളാണ്. ഇന്നല്ല, നേരത്തെ വിളിച്ചിരുന്നു ഞാൻ.
0: ഒരാഴ്ചക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാഴ്ചക്ക് മുൻപ്.
2: വിഷ്ണുവിനുള്ള പേര് ഞാൻ കേട്ടു, മാഡത്തിന്റെ പേര് കേട്ടില്ല.
0: വിദ്യ.
2: ആ വിദ്യ എന്റെ മോളുടെ പേരാണ്. ഞാൻ ആദ്യം കേട്ടു, പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ വിട്ടുപോയി. വിദ്യ നമ്മുടെ മോള് തന്നെയാണ്.
0: ഒരുപാട് സന്തോഷം.
2: കഴിഞ്ഞ തവണ വേറെ അബദ്ധം പറ്റി, ഞാൻ കംപ്ലീറ്റ് റേഡിയോ മ്യൂട്ടാക്കി. അതിലേക്ക് കേൾക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, ഇതിൽ കേൾക്കാലോ. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളുടെ പരിപാടി 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ റേഡിയോയുടെ മുമ്പില്. ആരൊക്കെ എന്തൊക്കെ പറയണ്, അതിനകത്ത് വിമർശനങ്ങൾ വല്ലതും ഉണ്ടോ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കും. അപ്പൊ ഞാൻ ആദ്യം വിളിക്കാതിരുന്നത് ആദ്യത്തെ ഒരാള് പറയട്ടെ, നല്ല സന്തോഷം എന്താന്ന് കേക്കട്ടെ,
1: എന്നിട്ട് നമുക്ക് പങ്കുവെക്കാമെന്ന്.

0: അതെ അതെ. അപ്പൊ ഞാൻ ഇനി എന്റെ കാര്യം തുടങ്ങട്ടെ.
1: ആയിക്കോളൂ.
0: അതായത് ഈ സന്തോഷം എന്ന് പറഞ്ഞ ഞാൻ റേഡിയോ ഒന്നുകൂടിയേ
2: കുറയ്ക്കണോ അല്ലെ?
0: ഇവിടെ വീട്ടുകാരൊക്കെ അപ്പുറയാ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക. അത് കേട്ടിരിച്ചത് കേക്കാലോ. അപ്പൊ സംഭവിച്ചാല് ഈ സന്തോഷം ഉണ്ടാവുന്ന ആക്ച്വലി ദുഃഖം പങ്കുവെക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കണത്? ദുഃഖം പങ്കുവെക്കണില്ല, ദുഃഖം പങ്കുവെക്കുന്നില്ല. എങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോഴാണ് ഒരു നമുക്ക് സുഖം ഉണ്ടാവണം. അപ്പൊ അത് അതൊക്കെ പോട്ടെ, മറക്കുന്നല്ലേ പറഞ്ഞിരിക്കണേ. റേഡിയോ മാംഗോ,
2: റേഡിയോ മാംഗോ അല്ല,
3: റെയിൻബോ,
2: റെയിൻബോ
3: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ.
0: പൈസ 76 ആയി.
3: അതെ
0: അതെ. അപ്പോ ഞാൻ ആക്ച്വലി എനിക്കൊരു 19 വയസ്സുള്ള സമയത്ത് ജോലിയൊന്നുമില്ല, ഞാൻ ദുഃഖമായിട്ടല്ല പറഞ്ഞേ, സന്തോഷത്തിലേക്ക് കയറാം. അപ്പൊ ഞാൻ കരുതി ഒരാളുടെ മുമ്പിലും ജോലിക്ക് വേണ്ടി കൈ
3: നീട്ടിയിട്ടില്ല.
0: ഞാൻ പട്ടിണി കിടന്ന സമയത്തും പൈസക്ക് വേണ്ടി കൈ നീട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അന്ന് 1969 സംഭവം. അപ്പൊ അത് റെയർലിയാണ്, അന്നൊക്കെ ഈ ജോലി കിട്ടാൻ എളുപ്പമെന്ന് പറയും, എങ്കിലും കിട്ടണ്ടേ, കിട്ടണ്ടേ. അപ്പൊ ഞാൻ കരുതി 100 രൂപ എടുത്ത് പോക്കറ്റിലിട്ടു. അപ്പൊ അന്ന് കേരള ലോട്ടറി തുടങ്ങിയുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഏജൻസി എടുക്കാം, മുടിയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി വെട്ടിച്ച്, അപ്പൊ നമ്മുടെ ബാർബർ ഷോപ്പിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ആൾ, അയാളടുത്താണ് മുടി വെട്ട. ആകെ എത്ര 25 വയസ്സ്, 50 പേരോർക്കുണ്ട്. മുടി വെട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോള് ഒരു എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ രാമൻ നായർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്മാൻ, സീനിയർ പോസ്റ്റ്മാൻ ആണ്, അയാൾക്ക് എന്നെ അറിയാം, അച്ഛന്റെ കൂട്ടുകാരനല്ലേ. അപ്പോ എന്നെ റാവു എന്ന് വിളിക്കാം. റാവു, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്തോ സന്തോഷ വാർത്ത ഉണ്ടോ? നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി കിട്ടി.
1: അടിപൊളി
0: കാഷ്യർ ആയിട്ടാണ്. അയാള് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി ഇതെങ്ങനെ? നിങ്ങൾ പൊട്ടിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളുടെ വേറെ ആള് കൂടി എന്റെ ഒപ്പം പഠിച്ച വേറെ ആളുണ്ട്, അയാളും കൂടി ഈ മരടി തന്നെയാ, അയാൾക്ക് കൂടി കൊടുത്തിട്ടാ വന്നേന്ന്. അപ്പൊ അയാള് പൊട്ടിച്ചിട്ടാണ് അയാൾ പോസ്റ്റ്മാനോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതൊരു നല്ല സന്തോഷ നിമിഷമാണല്ലോ.
1: അതെ അതെ,
3: ബാർബർ ഷോപ്പിൽ നേരെ ഇറങ്ങി വരുമ്പോ ഇതാണ് കേൾക്കുന്നത്.
1: അതായത് ലോട്ടറി ഏജൻസി തുടങ്ങാൻ വേണ്ടി പോയ ആളുടെ കയ്യിലേക്ക് ദൈവം വെച്ച് തന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില്.
0: ട്രാവൻകൂർ
1: ആണ്, അപ്പൊ അത് എസ് ബി ടിയില് കാഷ്യർ ആയിട്ട് ജോലിയാണ് കയ്യിലേക്ക് വന്നത്. അപ്പൊ മുടി വെട്ടിയത് നല്ല ഐശ്വര്യമായിരുന്നു
0: കേട്ടോ. സന്തോഷം എന്താ അറിയോ, ആ സമയത്ത് അച്ഛൻ ഒരു 3 മാസമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മറ്റേ ഒരു കാലിനൊരു ഇത് വന്നിട്ട് ഒരു പഴുപ്പ് വന്നിട്ട് അങ്ങനെ കിടക്കുക, ഷുഗറൊന്നും അല്ല, എന്തോ ഒരു സംഗതി വന്ന് കിടക്കുവാണ്. അപ്പൊ ഈ പുള്ളിക്കാരനെ നോക്കാനായിട്ട് ഇന്ന് മാത്രമല്ല മാഡം, അന്നും ഡോക്ടേഴ്സ് ഒന്നും നോക്കില്ല, ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ, ഗവൺമെന്റ് നോട്ടീസിനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതിനകത്ത് പൊതുവേദിയില്. അപ്പോ അവിടെ ചെന്നപ്പോ വെറുതെ താഴെ കിടക്കുവാണ് ആൾക്കാരെ, ഈ ഒരു കൂട്ടത്തില് ചെറിയ സ്മെല്ലും പറഞ്ഞുണ്ട്.
1: അപ്പൊ
0: വേറെ ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല. ആക്ച്വലി ഈ സംഭവം നടക്കുമ്പോ ജോലി കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഈ പോസ്റ്റ്മാനെ കാണുന്നതിന് മുമ്പ്. അതെ. അപ്പൊ അവിടെ ചെന്നപ്പോ അയാള് പറഞ്ഞു ഇങ്ങനെ ഒന്നും പറ്റിയപ്പില്ല, അപ്പൊ എടപ്പള്ളിയിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് 25 രൂപ അയാൾക്ക് കൊടുക്ക, എന്നാലേ ഇത് ഇവിടുന്ന് മാറ്റി എന്തെങ്കിലും മരുന്ന് വിളിക്കുന്നു, മരുന്ന് പോലും വിളിക്കുന്നില്ല. അപ്പോ അതൊരു കാര്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആളെ സുബന്ധിയായിട്ട് കൊണ്ടുപോയി, എനിക്ക് ഈ പൈസ ഒന്നും കൊടുക്കാൻ അറിയില്ല, മേടിക്കാനും അറിയില്ല, കൊടുക്കാനും അറിയില്ല. ഇപ്പൊ ഇത് രണ്ടും നടക്കണ്ട് പോട്ടെ. അപ്പൊ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് 25 രൂപ കൊടുത്തു. ഇത് ഞാന് ഈ 10ാം ക്ലാസ്സിലിരിക്കുമ്പോ 9ാം ക്ലാസ് പിള്ളേർ ട്യൂഷൻ എടുക്കുമായിരുന്നേ.

0: ഞാൻ സെക്കൻഡ് ബി എ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലി വന്നത്. അപ്പൊ ഞാൻ എസ് എസ് സി കാരനെ കാർക്ക് നാട്ടില് ട്യൂഷൻ എടുക്കും. ട്യൂഷൻ എടുക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ട്
1: അത്യാവശ്യമായിരുന്നു.
0: 5 രൂപ
1: നമ്മളെ കഥയിലേക്ക് വരാം, നമുക്ക് ജോലി കിട്ടി സന്തോഷത്തിൽ.
0: എന്നിട്ട് അതന്നെ അതന്നെ എന്നിട്ട് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഇത് മാറ്റി. അപ്പൊ
1: ആ സമയത്ത് ജോലിയും കിട്ടി.
0: ഈ വിവരം അച്ഛനോട് ഞാൻ പറയാൻ പോവുള്ളു. ഇങ്ങനെ ജോലി കിട്ടിയ കാര്യം കിട്ടിയ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല സന്തോഷം കൊണ്ട് ആ സമയത്ത്. അതാണ് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ ഈ നിങ്ങളുടെ ടോപ്പിക്കിൽ ഏറ്റവും
1: കേൾക്കുമ്പോണ്ടല്ലോ രാമേന്ദ്രൻ ചേട്ടാ, ഇത് കേൾക്കുമ്പോ എനിക്ക് രാമച്ചൻ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട്
0: കേട്ടോ.
1: അപ്പൊ രാമച്ചൻ എന്ന് വിളിക്കാണ് ഞാനേ. അപ്പൊ വിദ്യയാണല്ലോ മോളും, അപ്പൊ ഞാനും വിദ്യ തന്നെയായതുകൊണ്ട് അങ്ങനെ വിളിക്കാണ്. അപ്പൊ എനിക്കിത് ഞാനിത് കേൾക്കുമ്പോ മുഴുവനും ഒരു 19 വയസ്സുവരെ ഒരു പൊരിമീശക്കാരൻ ജോലി കിട്ടിയ കഥയാണ് മുടി വെട്ടിയിറങ്ങി. ഇതൊക്കെ ഞാനിങ്ങനെ ഭാവനയിൽ കണ്ടു കേട്ടാ. എന്തായാലും അച്ഛനോട് അത് പറയുമ്പോ ആ മനസ്സ് നിറഞ്ഞിട്ടുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഫീൽ ചെയ്തു
0: കേട്ടപ്പോ.
1: എന്തായാലും ഇത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിമിഷങ്ങളൊക്കെ ഈ പിന്നെ ഇത്ര നല്ല ഓർമ്മകൾ ഇങ്ങനെ വന്നില്ലേ.
0: ഒരു സന്തോഷം കൂടി പറയാം, ഒരു സന്തോഷം കൂടി പറയാം,
1: പെട്ടെന്ന് പറഞ്ഞോളൂ.
0: ഒരു സന്തോഷം കൂടി പെട്ടെന്ന് പറയാം, ഒരു മിനിറ്റ്. അമ്മയാണ് അവിടെ കൂട്ടി നിൽക്കണത്. അപ്പോ അവിടെ രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ ഭക്ഷണം വേണ്ടേ. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലോ, വേറെ അസുഖമൊന്നുമില്ലല്ലോ. അപ്പൊ കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമില് ഭാരത് കേഫ് ബ്രോഡ്വേയില് ബോട്ട് ചെത്തി പഴയ ഭാരത് കേഫ്. അവിടുത്തെ സ്വാമിനെ ഞാൻ കണ്ട് എന്റെ കാര്യം പറഞ്ഞു. സ്വാമി എനിക്ക് ഇങ്ങനെ ബാങ്കിൽ ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ, അപ്പൊ പൈസയൊക്കെ തന്നേക്കാം എന്ന് പറഞ്ഞു. എനിക്ക് സ്വാമിയെ പരിചയമൊന്നുമില്ല. സ്വാമി ഉടനെ എടുത്തു കൊടുക്കുന്ന ആളെ വിളിച്ചിട്ട് ഇതേ അയാള് പറയാണ് ഇത് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടിയ ഒരാളാണ്, അയാളുടെ അമ്മ ഇവിടെ വരുമ്പോ വേണ്ട ചോറും ഒക്കെ കൊടുത്തേക്കണമെന്ന്. അപ്പൊ നോക്ക് പൈസ ഒരു മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ.
2: നല്ല ആൾക്കാരുണ്ട്.
1: അതൊരു സംഭവിച്ചു.
0: ആ സന്തോഷത്തിലാണ് ഇപ്പൊ
1: അപ്പൊ അടുത്ത കോളേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ പറയുന്ന ഇതെല്ലാം കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിൽ അതൊക്കെ കാണാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
2: ഫീൽ ചെയ്തു.
1: അതെ, ഇനി അടുത്തൊരു പ്രാവശ്യം നമ്മൾ അടുത്ത സന്തോഷം കൊണ്ട് വരുമ്പോ നമുക്ക് ഈ കഥകൾ ബാക്കി കഥകൾ
2: ചെയ്യാം.
0: അപ്പൊ
1: അടുത്തൊരു പാട്ട് കേട്ടാലോ.
0: ഓക്കെ,
1: അപ്പൊ ശുഭരാത്രി. ശരി വിഷ്ണു, ഇങ്ങനെയൊക്കെ കഥകൾ പറയുമ്പോ നമ്മളത് ഇമാജിൻ ചെയ്യും അല്ലെ. ആ ഒരു ഞാൻ കൃത്യമായിട്ട് ആ 19 വയസ്സുകാരൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം, ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾക്കും ഷെയർ ചെയ്ത് അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അല്ലേ. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇനിയും ഒരുപാട് കോളേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 10:41 ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൂടി നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇതാ വരുന്നു അടുത്തൊരു മനോഹരമായ ഗാനം.

0: അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു.
1: അരികെ അപ്പോ നമ്മൾ പങ്കുവയ്ക്കുന്നത് സന്തോഷ നിമിഷങ്ങളാണ്, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സന്തോഷം തരുന്ന നിമിഷങ്ങൾ. എല്ലാവർക്കും സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിക്കാരിയാണല്ലേ പറയാ വരിക, അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ അടുത്ത ഒരു കോളറും കൂടി റെഡിയാണ്. എന്ത് സന്തോഷമാണ് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത് നോക്കാം അല്ലേ.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, എന്റെ പേര് ബീന, ഞാൻ
1: തൃപ്രയാറ്.
0: ആരൊക്കെയുണ്ട് ചേച്ചി വീട്ടില്?
2: വീട്ടില് മക്കള് രണ്ടാള്, അവര് കല്യാണം കഴിഞ്ഞ്, മോനും ഉണ്ട്, മരുമകളും ഉണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങള് ഭർത്താവുണ്ട്. എന്റെ ഭർത്താവ് പോയിട്ട് ഒരു വർഷമായി, ഒറ്റ വന്നു.
1: അപ്പൊ ചേച്ചിക്ക് ഒരു മോനും ഒരു മോളുമാണ് അല്ലേ?
2: ഇപ്പൊ വീട്ടിലുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളും, മോള് ടീച്ചറാണ്.
1: അപ്പൊ എന്ത് സന്തോഷമാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്?
2: എനിക്ക് സത്യം പറഞ്ഞാല് നിങ്ങള് വിളിച്ച് തുടങ്ങി, എനിക്ക് വിളിച്ച് നിങ്ങളെ കിട്ടിയായിട്ടത് അത് ഏറ്റവും ഭയങ്കര സന്തോഷം. അതെ,
0: അത് കേട്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം.
2: മനസ്സിനൊരു സമാധാനമായി തുടങ്ങി. പിന്നെ എനിക്ക് ഈ വിഷമം വരുമ്പോ ഞാൻ ഈ ഫോണും കിട്ടും, ചിലപ്പോ കിട്ടും, കഴിഞ്ഞ മാസത്തിൽ തൊട്ടാണ് കിട്ടി തുടങ്ങിയത്. അപ്പൊ സത്യം പറഞ്ഞ വേറെ ഒന്നും മറ്റേത് ഇങ്ങനെ ആലോചന അല്ലേ, വേറെ ഒന്നും ആലോചിക്കാണ്ട് ഇപ്പൊ ഈ റേഡിയോ പാട്ട് നിങ്ങളെ വിളിക്കല്, ആ വർത്താനം കേൾക്കല്, അങ്ങനെ ഇപ്പൊ ഭയങ്കര സന്തോഷം മനസ്സിൽ.
1: ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് കേൾക്കുമ്പോ.
2: അവൻ മറ്റേ ഒരു വർഷമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഈ ഒരു വിഷമം അങ്ങനെ മാറി മാറി വരുന്നേ. അപ്പൊ

0: പിന്നെ കിട്ടാൻ നമ്മൾ ചിലപ്പോ കട്ടായി പോകുമ്പോ സങ്കടം വരും.
1: അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇപ്പൊ നമ്മള് വിളിക്കുമ്പോ പലപ്പോഴും പല കോളുകളും ചിലപ്പോ നമ്മളിവിടുത്തെ സംസാരിക്കുമ്പോഴും ഇങ്ങോട്ട് ശബ്ദം കേൾക്കാൻ പറ്റാറില്ല. അത് ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കും. അതായത് ഒരു കോളുകളാണല്ലോ, അപ്പൊ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും ആ വരുന്നത്. ചിലപ്പോ നമ്മൾ ഇവിടുന്ന് ഹലോ പറയുന്നുണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ലൈനിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും ഒരു സങ്കടം വരും അല്ലേ. അത് അതിനോട് അത്രയും ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്.
0: പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ളത് മോള് ജനിച്ചപ്പോ. മോള് ജനിച്ച് 4 മാസമായപ്പോ ചേട്ടൻ അമരം സിനിമ കാണാൻ കൊണ്ട്, അതിപ്പോ കാണേണ്ട സിനിമയും മമ്മൂക്കയും മാധുവായിട്ടുള്ള പടം, നമ്മുടെ മുരളി കെസിലേൽപ്പിച്ചേച്ചി അങ്ങനെയൊക്കെ ആയിട്ടുള്ള പടം. അങ്ങനെ ഏറ്റവും വലിയ ഭയങ്കര സന്തോഷം. പിന്നെ എന്റെ ചെറുപ്പത്തിലെ ഒരു സന്തോഷം ഉണ്ടായി, പ്രേമാഭിഷേകം കാണാനായിട്ട് അക്ഷര സ്റ്റാറില് പെരിങ്ങോട്ടര അപ്പുറം, എന്നുവെച്ചാല് തൃപ്പയാറപ്പുറം പെരിങ്ങോട്ടര നടന്ന് പോണ കാലഘട്ടത്തില് കേട്ടാ ഇഷ്ടമാണ്. അപ്പൊ നടന്ന് 4 പ്രാവശ്യം അമ്മ കൊണ്ടുപോയി ഞങ്ങൾക്ക് സിനിമ കാട്ടിത്തന്നിട്ടുണ്ട്. നമ്മുടെ കമലഹാസന്റെ പടം, ദേവിരിയൻ കമലഹാസന്റെ
1: പാടറിയ പടിപ്പറി വെള്ള പാട്ടാണോ, പാട്ടൊക്കെ ഉള്ളതാണോ?
0: അല്ല, അത് മലയാളം. ഇത്
1: മലയാളം
0: നീലവാന ചോല
2: നീലവാനോലിവന്ന ചന്ദ്രിക
0: ചന്ദ്രിക നല്ല പാട്ടാണ്. അത് ഏറ്റവും വലിയ ചെറുപ്പത്തിലിട്ട് പറയാം സന്തോഷം എന്ന് വെച്ചാൽ അന്നൊക്കെ സിനിമയ്ക്ക് പോവാൻ തന്നെ കാശിനെ കുറിപ്പല്ല. ചേട്ടൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ചേട്ടന്മാരോട് ഭയങ്കര
1: തന്നെ
0: പോവും പോവാങ്ങട്ട്. അങ്ങനെ 4 പ്രാവശ്യം പിന്നെ കൊറച്ചൊക്കെ ഒക്കെ നമുക്ക് കേറ്റും. ഇന്നത്തെ പോലെ അല്ലല്ല, അവിടെ എത്തുമ്പോൾ ഒക്കെ അങ്ങട് തിയേറ്ററിൽ കേറ അങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ അല്ലേ. ഇന്നത്തെ പോലെ അല്ല,
2: ഭയങ്കര സന്തോഷമാണ് അല്ലേ.
0: സന്തോഷം
2: തിയേറ്റർ പോയി കാണുക എന്ന് പറയുന്നത്.
0: നമ്മള് ഉത്സവത്തിന് പോവാ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഭയങ്കര സന്തോഷം. ഇപ്പഴത്തെ സന്തോഷം നിങ്ങളാണ്, മനസ്സമാധാനം കിട്ടുന്ന സന്തോഷം നിങ്ങളാണ്.
2: ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ നല്ല ഓർമ്മകൾ പങ്കുവെക്കണം, ഏറ്റവും സന്തോഷ നിമിഷം എന്ന്.
0: എന്തോ
2: കേൾക്കാമോ?
0: എന്തോ പറഞ്ഞത്?
2: അതല്ല, നമ്മൾ പറഞ്ഞില്ലേ നല്ല സന്തോഷ നിമിഷങ്ങൾ നമ്മളടുത്ത് പങ്കുവെക്കണം എന്ന്. ചേച്ചി ആദ്യം തന്നെ വിളിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞെന്ന് അറിയോ, ഞങ്ങളെ വിളിച്ചതാണ് ഏറ്റവും സന്തോഷം.
1: ഞങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാൻ ഒരു സന്തോഷമുള്ള കാര്യം ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ മാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോണ്ടല്ലോ വളരെ ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ബീന ചേച്ചി തൃപ്രയാറെന്ന് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ. ഞാനും വിഷ്ണു മറക്കില്ല. ഞങ്ങളൊരു ഇങ്ങനെ ഓർക്കും. ഓ വരാട്ടോ, ആ ഹാ ഹാ, 4 അമ്പല ദർശനം വരാട്ടോ. ഞാൻ വരാറുണ്ട്, തൃപ്രയാറ് വന്ന് തൊഴാറുണ്ട്. അപ്പൊ അടുത്ത മാസം എന്തായാലും വരാം.
0: ഞാനെന്റെ സമാധാനത്തിന് പോവാ അവിടെന്ന്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാ, പോരാ, കുറച്ച് നേരം നിൽക്കുക. അങ്ങനെ
1: അതൊക്കെ ഒരു ഭാഗ്യല്ലേ, ഇത്ര പ്രയാറപ്പനെ തൊഴാൻ പറ്റാന്നൊക്കെ പറയണത്.
0: അടുത്തല്ല, നമുക്ക് തനിച്ചായാലും ഒന്ന് പോയി വരാവുന്നത്.
1: ഓടി പോയിട്ട് വരാൻ പറ്റും അല്ലേ.
0: ഓടി പോയിട്ട് വരാവുന്നുള്ളു.
1: അപ്പൊ നമുക്ക് അമരത്തിൽ തന്നെ ഒരു പാട്ട് കേട്ടാലോ. ഓക്കെ, അപ്പൊ ഇതാ വരുന്നു അമരത്തിലെ പാട്ട്. അപ്പൊ ഈ ഓർമ്മകളൊക്കെ വെച്ചിട്ട് ഇന്ന് സന്തോഷമായിട്ട് ഉറങ്ങിക്കൊള്ളു കേട്ടാ.
2: ഒരു നല്ല രാത്രി ആശംസിക്കുന്നു.
1: അതെ, നല്ലൊരു രാത്രി ആശംസിക്കുന്നു. അടുത്തുള്ള ആള് വിഷ്ണുവാണ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കേട്ട് ആസ്വദിക്കുകയാണ് ബിൻചേച്ചി പറയുന്നത്.
2: അപ്പൊ അമരത്തിലെ തന്നെ, അമരല്ലേ ആദ്യമായിട്ട് പോയി കണ്ടു എന്ന് പറഞ്ഞ സിനിമ.
1: മോൾക്ക് 4 മാസം ചേട്ടൻ കൊണ്ടേ കാണിച്ച സിനിമ.
2: അതെ,
1: ശ്രുതി. അപ്പൊ എന്തായാലും ശ്രുതിക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടാലോ.
2: അമരത്തിലെ തന്നെ പാട്ട് വരട്ടെ.
1: ശരി,
2: ഓക്കെ ചേച്ചി, സന്തോഷം.
1: ശുഭരാത്രി.

0: അങ്ങനെ നല്ല ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള അരികയായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് അല്ലേ.
1: അതെ, ഒരുപാട് പേരുടെ സന്തോഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റി, അത് ഒരുപാട് പേർക്ക് കേൾക്കാനൊക്കെ പറ്റി. അപ്പൊ ഇന്നത്തെ ഈ ഒരു രാത്രി എന്ന് പറയുന്നത്, നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തവരും വിളിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവരും എല്ലാവർക്കും അവനവന്റെ സന്തോഷങ്ങളൊക്കെ ഇന്ന് ഒന്ന് റീകളക്ട് ചെയ്യാം അല്ലേ. എന്നിട്ട് ആ ഒരു ഓർമ്മയില് സന്തോഷമായിട്ട് ഉറങ്ങി നാളെ പുലർച്ചെ.
0: ഞങ്ങളും പ്രതീക്ഷിക്കുന്നതാണ് ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നല്ല പോസിറ്റീവായിട്ട് തന്നെ ഉറങ്ങാൻ സാധിക്കും.
1: എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കും ഉണ്ടായിരുന്നതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ പറയാൻ ഒരുപാട് കോളുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ അനുഭവങ്ങളല്ലല്ലോ, അവർക്ക് പറയാനുള്ളത് കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ഓർമ്മയിലും എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ നല്ല നല്ല സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെയാണ് എനിക്കും പങ്കുവയ്ക്കാനുള്ളത്. ആകാശവാണിയിൽ ആദ്യമായിട്ട് ശബ്ദം വന്ന ഒരു നിമിഷം, അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളും നിമിഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും ഇന്ന് ഞാനും ഉറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി, നല്ലൊരു ശുഭരാത്രി ആശംസിക്കുകയാണ്.
0: പോസിറ്റീവായി തന്നെ ഉറങ്ങുക.
1: അതെ, പുലർച്ചെ നല്ല സന്തോഷത്തോടു കൂടി എഴുന്നേക്കാൻ, അത് ആക്റ്റീവായിട്ട് എഴുന്നേക്കാൻ പറ്റട്ടെ അതല്ലേ. അപ്പൊ ഞങ്ങൾ വിടവാങ്ങുന്നു. കൂടെയുള്ളത് ഞാൻ വിദ്യ,
0: ഞാൻ വിഷ്ണുദാസ്.